0: total medal count at the Glasgow Games rose to 12, including 2 gold, 7 silver and 3 bronze. Meanwhile, 4 Indian boxers have secured guaranteed bronze medals, which they will aim to convert into silver or gold when they will take it to the ring in the semi-finals. Lovlina Borgohain secured India's first guaranteed medal in women's 75kg event, while Preeti Pawar punched her way into the women's 54kg semi-finals. Priya Ghangas assured herself of at least a bronze by defeating Scotland's Nia Mitchell 4-1 in her women's 60kg quarterfinal match. Jadumani Singh also stormed into the men's 55kg semi-finals to expand India's guaranteed boxing haul. Chirag Jha from Sports Desk.
1: And now for a look at today's newspapers, it's over to Subhadra Ramachandran.
2: Thank you, Abhishek. Prime Minister Narendra Modi becomes world's most followed leader on Instagram, notes the Pioneer. Government calls paper leak bill a milestone. Opposition asks why tear gas lathis used, writes the Tribune. Supreme Court moots independent probe into police action on students, headlines the Statesman. The Indian Express in its editorial piece for Keigo Higashino, moral ambiguity was plot twist, writes that at a time when thrillers replace emotional depth with relentless pace, it was his exploration of what lies behind whodunits that made the 68-year-old Japanese writer, who died on Monday, a global phenomenon. Rath Yatra concludes with fervor in Odisha, states the Asian Age. Zidane realizes his dream as he takes charge of France football team, reports the Pioneer. And finally, British authors dominate this year's Booker Prize long list, released on Tuesday and made up of 13 worldwide books written in English, a selection that rewards risk in great fiction writing, reports the Asian Age. And with that, it's back to you, Abhishek.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for breaking horizontal and vertical silos within government to ensure close coordination, reviews future action, agenda of ministries and departments. Lok Sabha to resume discussion on public examinations, prevention of unfair means amendment bill 2026 today. Delhi government approves Lakshmi Yojana to provide financial assistance of 2,500 rupees per month to every eligible woman. Death toll and brutal crackdown by Pakistani forces in POJK rises to 30 during past 2 days. Iran launches multiple ballistic missiles towards US forces in West Asia. US and Saudi forces carry out joint precision strikes against Iran-aligned groups in Iraq. And Gulveer Singh becomes the first Indian to win silver medal in the men's 10,000-meter race at the Commonwealth Games. And with that, we end the morning news. Have a nice day.
3: Agashavani. Samayam 8 mani kazhinju 30 minute. നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: കാർത്തികേയൻ വ്യവസായശാലകളെപ്പറ്റിയും അവയുടെ നടത്തിപ്പിനെപ്പറ്റിയും അവകൊണ്ടുണ്ടാകാവുന്ന ലാഭത്തെപ്പറ്റിയുമെല്ലാം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. കമ്പനികളുടെ പ്രോസ്പെക്റ്റസ് വായിക്കാൻ തന്നെ ഒരു രസം. സഹപാഠികൾ ഷേക്സ്പിയറേയും മിൽട്ടനെയും ഷെല്ലിയെയും കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ അയാൾ ഷെയർ മാർക്കറ്റിനെക്കുറിച്ചും ഡിവിഡൻറ്റിനെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. അവർ വേർഡ്സ്വർത്തിൻ്റെ ലൂസി ഗ്രേയെ സങ്കല്പ കാമുകിയായി കാണുമ്പോൾ കാർത്തികേയൻ്റെ സങ്കല്പത്തിൽ ഫാക്ടറിയും പുകക്കുഴലും ഗുഡ്സ് ട്രെയിനും കപ്പലും ഉയരുകയും ചരിയുകയുമാണ്. ആ ആവേശം വർദ്ധിച്ചു തന്നെ വന്നു. സോമനാഥൻ ചെട്ടിയാർ ഏതുവരെ പഠിച്ചു? ഒരു ദിവസം അയാൾ സഹപാഠിയോട് ചോദിച്ചു. ഏത് ചെട്ടിയാർ? മില്ലുടമസ്ഥൻ സോമനാഥൻ ചെട്ടിയാർ. അയാളോ? സഹപാഠി അല്പം പുച്ഛത്തോടെ തുടർന്നു. തമിഴ് കട്ടിച്ചെഴുതാം. മൂപ്പർ ഒരു 5th class ഗ്രാജുവേറ്റാണ്. ലക്ഷക്കണക്കിൽ ഊർപ്പിക സമ്പാദിച്ചു ഇല്ലേ? കോടിക്കണക്കിൽ. ഭാഗ്യവാൻ, ഒരു നെടുവീർപ്പോടെ പറഞ്ഞിട്ട് കാർത്തികേയൻ ചാരുകസേരയിൽ പോയി കിടന്നു. ഒരു നവകാമുകനുണ്ടാകുന്ന ഉഷാറോടെ അയാൾ പലതും മനോരാജ്യം വിചാരിച്ചു. അക്കുറി കോളേജ് പൂട്ടി നാട്ടിൽ വന്നപ്പോൾ കാർത്തികേയൻ അച്ഛനെ അറിയിച്ചു, ഞാൻ പഠിപ്പ് നിർത്തുകയാണ്. ഏ? കൃഷ്ണൻ നമ്പിടി അത്ഭുതത്തോടെ മകനെ നോക്കി. ഞാൻ തൊഴിലിൽ ഏർപ്പെടാൻ വിചാരിക്കുന്നു.
6: എന്ത് തൊഴിൽ?
5: നമുക്കൊരു കമ്പനി വേണം. അയാൾ അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി വ്യക്തമായി നമ്പിടിയെ പറഞ്ഞു മനസ്സിലാക്കി. ലാഭമുണ്ടാകുന്ന വഴികളെപ്പറ്റിയാണ് മകൻ സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ അച്ഛനും ഉത്സാഹം പിടിച്ചു. പക്ഷേ

0: മകന് ഒരു ഡെപ്യൂട്ടി കളക്ടറെങ്കിലും ആയി കാണണമെന്നാശിച്ചിരുന്ന നമ്പിടിക്ക് ഈ പുതിയ മാർഗം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ ഉദ്യോഗസ്ഥനായാൽ അതിൽ ഒരു ബഹുമതിയുണ്ട്. ഉണ്ട്, പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാരെ കൂടി വിലയ്ക്ക് വാങ്ങാവുന്ന വ്യവസായി ആയാൽ അതിലും ബഹുമതിയുണ്ട്. ഉദ്യോഗത്തിൽ നിന്ന് നേടുന്നത് ഉദ്യോഗത്തിൻ്റെ പ്രതാപം നിലനിർത്തുവാനേ ഉണ്ടാവൂ. ഇനി അങ്ങോട്ട് വ്യവസായികളുടെ കാലമാണ്. കാർത്തികേയൻ കാലത്തിൻ്റെ ഗതി പല പല ഉദാഹരണങ്ങളോടെ വിവരിച്ചു. എന്നിട്ട് അച്ഛൻ്റെ അഭിപ്രായമറിയാൻ മുഖത്തേക്കൊന്ന് നോക്കി. ആവാം, പക്ഷേ വേൽവാരോട് ഒന്ന് ആലോചിക്കണം. വേൽവാർക്ക് വ്യവസായത്തെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? സർക്കാർ തന്നെ ആർക്കാണെന്ന് തീർച്ചയായിട്ടില്ലാത്ത ഒരു കാലമാണ്. അതും ഓർക്കണം. ഏത് സർക്കാർ വന്നാലും വ്യവസായികളെ പുറന്തള്ളാൻ കഴിയില്ല എന്നല്ല, സർക്കാരിൽ പിടിയുണ്ടാവാനും ഈ വഴിയാണ് നല്ലത്. അതിയോ, എന്താ സംശയം? എന്തായാലും വിവരമുള്ളവരോട് ചോദിച്ചേ ചെയ്തുകൂടൂ, അത് മതി. മകന്റെ ആലോചനകളെപ്പറ്റി അച്ഛൻ അഭിമാനം കൊണ്ടു. നല്ല വഴിക്കാണ് പോക്ക്. അന്ന് വൈകുന്നേരം വേലുമാനെ കണ്ടപ്പോൾ നമ്പിടി ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു. ആലോചന നന്ന. വേലുമാൻ സ്വൽപ്പം ചിന്തിച്ചിട്ടാണ് മറുപടി പറഞ്ഞത്. പക്ഷേ ഇവിടത്തെ കാര്യങ്ങളൊന്നും വിടുകയും വേണ്ട. നമുക്കിവിടെയാണ് പാകം, മകന് അവിടെയും. രണ്ടു ദിക്കിലും ഒരു പിടിയുണ്ടാവൂലോ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതിമധുരം. ഈശ്വരതുല്യരാണ് അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാർ. അധ്യാപകരെയും ആത്മീയ ഗുരുക്കന്മാരെയും ആദരിച്ചെഴുതിയ ഒരു ഗാനം കേൾക്കാം ഇന്ന് സ്മൃതിമധുരത്തിൽ. ഇന്ദ്രനീലം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയതാണ് ആ ഗാനം. വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി, ഈണം നൽകിയത് രതീഷ് കണ്ണൻ.

0: സ്മൃതി മധുരമാണ് കേട്ടത്. ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553621, 9496593321. ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ യോഗയും വാർദ്ധക്യവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
3: വാർദ്ധക്യം എന്നത് മാനസിക സമ്മർദ്ദത്തോടൊപ്പം ശാരീരിക വൈഷമ്യങ്ങൾ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ചുറുചുറുക്കുള്ള മനസ്സിന് ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്നൊന്നില്ല. എന്നിരുന്നാലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മനസ്സിലും പ്രതിഫലിക്കാം. അതുകൊണ്ട് തന്നെ മധ്യവയസ്സ് മുതലേ ശരീര സംരക്ഷണം അനിവാര്യമായി കണ്ടാൽ വാർദ്ധക്യത്തിന് കുറേയൊക്കെ ആശ്വാസം പകരാം. യോഗയിലൂടെ വാർദ്ധക്യത്തിലെ ചുളിവുകൾ കുറച്ചൊക്കെ നിവർത്തിയെടുക്കാൻ കഴിയും. ഇന്ന് വൃദ്ധജനങ്ങൾ കൂടുതലായി ബുദ്ധിമുട്ടിലാകുന്നത് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നുമെല്ലാമുള്ള ഒറ്റപ്പെടലാണ്. താൻ നേതൃത്വം വഹിച്ച് നോക്കി നടത്തിയ കുടുംബത്തിൽ ഇന്ന് താൻ തീർത്തും സാന്നിധ്യം മാത്രമായി അവശേഷിച്ചു പോകുന്നു എന്ന തിരിച്ചറിവാണ് പലപ്പോഴും ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്നത്. ഇത്തരം അവസ്ഥ സമൂഹത്തിൽ നിന്നും അവർക്ക് അനുഭവപ്പെടും. വൃദ്ധരിൽ ദയനീയ സാഹചര്യങ്ങൾ പലതും നിങ്ങൾക്കും അനുഭവവേദ്യമാണ്. വാർദ്ധക്യത്തിൽ താങ്ങും തണലുമാകേണ്ടുന്ന മക്കൾ തന്നെ ഉപേക്ഷിക്കുകയും വിട്ടുപോകുകയും ചെയ്യുമ്പോൾ വൃദ്ധസദനങ്ങൾ മാത്രം ആശ്രയമാകുന്ന ദുരവസ്ഥയാണ് ഇന്ന് വൃദ്ധജനങ്ങളിൽ കണ്ടുവരുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ ഏറെ മാനസിക പ്രശ്നങ്ങളിലാണ് അവർ തളർന്നു പോകുന്നത്. ഇത്തരം സോഷ്യൽ ഐസൊലേഷൻ, ഉറക്കക്കുറവ്, ഉത്കണ്ഠ, ഭയം, വിഷാദം, മറ്റ് ശാരീരിക രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. നാഷണൽ ആയുഷ് മിഷൻ AHWCs വഴി നടപ്പിലാക്കിയ യോഗ ക്ലബുകളിൽ വൃദ്ധരുടെ സാന്നിധ്യം ഏറെ അതിശയകരമാണ്. പ്രായത്തെ മറന്ന് അവർ ശാരീരികമായും മാനസികമായും ആർത്തുല്ലസിക്കുന്നത് കാണാൻ പലപ്പോഴും കഴിയാറുണ്ട്. യോഗയിലൂടെ അവരുടെ ശ്വാസഗതിയിൽ പുരോഗതിയുണ്ടായി മനസ്സിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കാൻ കഴിയുന്നു. വൃദ്ധരിൽ കൂടുതലായി കാണുന്ന സന്ധിവേദന, ഉന്മേഷക്കുറവ്, മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, ദഹനവൈഷമ്യം, ഉറക്കക്കുറവ് എന്നിവ യോഗയിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും.

0: വൃദ്ധരിൽ ആസനമുറകൾ, സൂര്യനമസ്കാരം എന്നിവ വളരെ ശ്രദ്ധയോടെ മാത്രം പരിശീലകർ നൽകുന്നു. എന്തെന്നാൽ അവരിൽ സ്വാഭാവികേന ഉള്ള ബലക്ഷയം കാണാതെ പോയാൽ യോഗ പരിശീലനം അപകടങ്ങളെ വിളിച്ചു വരുത്താം. ചെയർ സൂര്യനമസ്കാരം, വൃദ്ധർക്കു വേണ്ടി മാത്രം ചെയ്തു വരുന്ന ലൂസനിങ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ്, മറ്റ് വസ്തുക്കളുടെ സഹായത്തോടുകൂടി ചെയ്യുന്ന യോഗ അവരിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അവർ നിരന്തരം അത് പിന്തുടരുകയും ചെയ്യുന്നു. അനുലോമ വിലോമ പ്രാണായാമം തുടക്കത്തിൽ സാവധാനം അക്കം കുറച്ചുകൊണ്ടും പിന്നീട് ക്രമേണ ഉയർത്തിയെടുത്തുകൊണ്ടും ശ്രദ്ധയോടെ അവരിൽ നടപ്പിലാക്കാം. റിലാക്സേഷൻ കുറച്ചധികം പ്രാധാന്യം നൽകി ലഘുവായ ആസനമുറകൾ എല്ലാം തന്നെ തുടക്കത്തിലേ ആരംഭിക്കാം. ക്രമേണ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ചടുലതയേറിയ ആസനങ്ങളും നൽകാം. ഇതെല്ലാം അവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വിദഗ്ധ യോഗ പരിശീലകർ നൽകാറുണ്ട്. ഭുജംഗാസനം, പശ്ചിമോത്താനാസനം, ശലഭാസനം, നൗകാസനം എന്നിവയിലൂടെ ദഹന വൈഷമ്യങ്ങൾ കുറയുകയും ശരീരത്തിലെ സന്ധികൾക്ക് അയവും രക്തയോട്ടവും കൂടുകയും ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളിൽ ശവാസനം, മകരാസനം എന്നിവ നൽകിയാൽ ആസനങ്ങളുടെ സമ്മർദ്ദം ശരീരത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയില്ല. ധ്യാനം 25 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നൽകാം. അവരുടെ ഉറക്കക്കുറവ് ഇതുവഴി ഗണ്യമായി പരിഹരിക്കാൻ കഴിയും. രക്തചംക്രമണവും ശ്വസന വ്യൂഹവും ദഹന വ്യൂഹവും ഉറക്കവുമെല്ലാം ശരിയാകുമ്പോൾ മറ്റു പ്രശ്നങ്ങളുടെ തോത് കുറയ്ക്കാൻ കഴിയുന്നു. വൃദ്ധരിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് RCT പഠനങ്ങൾ തെളിയിക്കുന്നു. വൃദ്ധരിൽ ഒരു ആശങ്കയും വേണ്ട, യോഗ ധൈര്യമായി തുടർന്നുകൊള്ളൂ, വിദഗ്ധ ഉപദേശത്തോടെ മാത്രം.
1: യോഗയും വാർദ്ധക്യവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശപ്പറവകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: അസ്തമിക്കാത്ത പകലുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയത് രചന സത്യനന്ദിക്കാട്, സംഗീതം AT ഉമ്മർ.

വിദ്യാഭ്യാസ രംഗത്ത് നിലവിൽ ആർട്സ് കോഴ്സുകൾക്ക് UGC, എഞ്ചിനീയറിംഗിന് AECTE എന്നിങ്ങനെ വ്യത്യസ്ത സമിതികളെ സമീപിക്കേണ്ടി വരുന്ന രീതിക്ക് മാറ്റം വരുന്നു. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025. ഈ ബില്ല് പ്രകാരം ഭരണപരമായ കാലതാമസം ഒഴിവാക്കാൻ എല്ലാ ഉന്നത വിദ്യാഭ്യാസ വിഭാഗങ്ങളും ഇനി വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ കേന്ദ്രീകൃത അതോറിറ്റിയുടെ കീഴിൽ.

0: ആകാശവാണി. അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറു കളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തു നിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരകളത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. കളങ്ങളെല്ലാം വരച്ച് പാട്ടിലൊളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുവാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്.
1: അതെ,
0: അങ്ങനെ തയ്യാറായിരിക്കുന്ന ശ്രോതാക്കളെ നമ്മൾ നിരാശരാക്കേണ്ട കാര്യമില്ല. പതിവ് പോലെ തന്നെ ഇടത്തുനിന്നും വലത്തോട്ടാണ് നമ്മുടെ വാക്കുകൾ ആരംഭിക്കുന്നത്. റെഡിയല്ലേ?
1: റെഡിയാണ്.
0: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്കാണ്
1: ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 12, 13, 14.
0: ഈ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക് കണ്ടുപിടിക്കാൻ സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചെരുപ്പ്, മെതിയടി എന്നൊക്കെയാണ്. പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ വാക്ക് കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചെരുപ്പ്, മെതിയടി എന്നൊക്കെയാണ്. പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ വാക്ക് കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത്.
0: ഇപ്പോൾ രാമായണ മാസമാണല്ലോ.
1: അതെ,
0: രാമായണത്തിലെ വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമുണ്ട്. വനവാസത്തിനായി ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും പോകുമ്പോൾ ഭരണം ഏറ്റെടുക്കാൻ ഉത്തരവാദപ്പെട്ട ഭരതൻ എന്താണ് ചെയ്തത്? ഈ പറയുന്ന വസ്തു ഉപയോഗിച്ച് രാമന്റെ സാന്നിധ്യം ആ സിംഹാസനത്തിൽ ഉള്ളതായി സങ്കല്പിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു എന്നാണ് രാമായണത്തിലെ വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗം.
1: ഈ വാക്ക് എന്താണെന്ന് അവരിപ്പോൾ തന്നെ അത് പൂരിപ്പിച്ചിട്ടുണ്ട്.
0: ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാം എന്താണ് അക്ഷരച്ചപ്പിൽ ഉദ്ദേശിച്ചത് എന്ന്.

0: ബ്ലോക്കും ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 22, 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ടാണ്. ഇടത്തു നിന്നും വലത്തോട്ട് 22, 23, 24, 25 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൺമഷി എന്നാണ്. ഇതിന് മൈ എന്ന ഒരർത്ഥവുമുണ്ട്. പ്രധാനമായും കറുത്ത അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇതേ വാക്കിൽ തുടങ്ങുന്ന ഒരു ചലച്ചിത്ര ഗാനമുണ്ട് അല്ലേ?
0: അതെ.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൺമഷി എന്നാണ്. ഇതിന് മൈ എന്ന അർത്ഥവുമുണ്ട്. പ്രധാനമായും കറുത്ത അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാട്ടിൽ ആ വാക്കുണ്ട്. വാക്ക് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, പാട്ട് ആസ്വദിക്കുകയും വേണം.

0: ഇനി വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. വലത്തു നിന്നും ഇടത്തോട്ട് 5, 4, 3, 2 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 5, 4, 3, 2 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്.
0: ഈ വാക്ക് പൂരിപ്പിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന് തട്ടി വീഴുക, വഴുതി വീഴുക, പതറുക, അടിതെറ്റുക, പിഴവ് സംഭവിക്കുക എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് തട്ടി വീഴുക, വഴുതി വീഴുക, പതറുക, അടിതെറ്റുക, പിഴവ് സംഭവിക്കുക എന്നൊക്കെയാണ്.
0: യാതൊരു പിഴവും സംഭവിക്കാതെ ഈ പാട്ടിനുള്ളിലെ വാക്ക് കണ്ടുപിടിച്ച് ശ്രോതാക്കൾക്ക് കളങ്ങളിൽ എഴുതാൻ സാധിക്കട്ടെ അല്ലേ?
1: അതെ.

0: വലത്തുനിന്നും ഇടത്തോട്ടുള്ള ആദ്യത്തെ വാക്ക് പൂരിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വാക്ക് വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ്. 20, 19, 18, 17 കളങ്ങളിലാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 20, 19, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
0: സൂചനകൾ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പരാമർശിക്കാമെന്ന് തോന്നുന്നു.
1: എന്താണത്?
0: വനിതകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പഴയ കാലങ്ങളിൽ പ്രയോഗിച്ചിരുന്നൊരു വാക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു രചനയാണ്. ഈ പൂരിപ്പിക്കേണ്ട വാക്ക് കൂടി ചേർത്തിട്ടാണ് മഹാനരകം എന്ന് ആ ശീർഷകം പൂരിപ്പിച്ചിരിക്കുന്നത്. സൂചനകൾ പറയാം അല്ലേ?
1: അതെ.
0: പഴയ കാലത്ത് അന്തർജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുഖമോ അല്ലെങ്കിൽ ശരീരമോ മറയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം ഓലക്കുടയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് പിടികിട്ടി കാണുമെന്ന് തോന്നുന്നു. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
1: പഴയ കാലത്ത് അന്തർജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുഖമോ അല്ലെങ്കിൽ ശരീരമോ മറയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം ഓലക്കുടയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുക. വാക്ക് കൃത്യമായി കണ്ടുപിടിച്ച് കളങ്ങളിൽ പൂരിപ്പിക്കുക.
0: ശരി.

0: വലത്തുനിന്നും ഇടത്തോട്ടുള്ള രണ്ട് പദങ്ങളും നാം പൂരിപ്പിച്ചു കഴിഞ്ഞു.
1: ഇനി പൂരിപ്പിക്കേണ്ടതും വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ് 10, 9, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തതും. 10, 9, 8 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: വളരെ എളുപ്പമുള്ള ഒരു വാക്കാണ്.
0: അതെ, സ്നേഹമുള്ളൊരു വാക്ക് കൂടിയാണ് കേട്ടോ ഇത്.
1: അതെ, സൂചനകൾ പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം അച്ഛൻ, പിതാവ് എന്നൊക്കെയാണ്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം അച്ഛൻ, പിതാവ് എന്നൊക്കെയാണ്.
0: അച്ഛന്റെ സ്നേഹവും അച്ഛന്റെ വാത്സല്യവും അച്ഛന്റെ കരുതലും പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതൊരു വാസ്തവമാണ് അല്ലേ?
1: അത് ചിലപ്പോൾ പ്രകടിപ്പിക്കാത്തത് കൊണ്ടായിരിക്കുമോ?
0: തീർച്ചയായിട്ടും
1: പലരും അത് ഉള്ളിൽ കൊണ്ട് നടക്കും.
0: അതെ, ഉള്ളിലുള്ള സ്നേഹം മനസ്സിലാക്കണം അല്ലേ?
1: അതെ.
0: കാട്ടിലേക്ക് പോയാൽ

0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞു. ഇനി പതിവ് പോലെ മുകളിൽ നിന്നും താഴേക്കുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11 എന്നീ മൂന്ന് കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട്.
0: കുറച്ചു മുമ്പേ നാം സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതുപോലെ വളരെ മനോഹരമായ ഒരു വാക്കുകൂടിയാണ് ഇത്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ശോഭയുള്ളത്, മൃദുവായത്, ഇളം പ്രായത്തിലുള്ളത് എന്നൊക്കെയാണ്. പ്രധാനമായും പൂങ്കുലകൾ, ഇലകൾ തുടങ്ങിയവയൊക്കെ വർണ്ണിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശോഭയുള്ളത്, മൃദുവായത്, ഇളം പ്രായത്തിലുള്ളത് എന്നൊക്കെയാണ്. പ്രധാനമായും പൂങ്കുലകൾ, ഇലകൾ തുടങ്ങിയവയൊക്കെ വർണ്ണിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ താമസിക്കേണ്ട, പാട്ട് കേട്ടാൽ മാത്രം മതി. പാട്ടിൽ ആ വാക്കുണ്ട്.

0: കുട്ടി തന്നെ പൂരിപ്പിക്കേണ്ട രണ്ടാമത്തെ വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ. 10, 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. 4 അക്ഷരങ്ങളുണ്ട്.
1: 4 അക്ഷരമുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 10, 15, 20, 25. ഈ വാക്ക് കണ്ടെത്താനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിൻ്റെ അർത്ഥം അമ്മ മനസ്സ്, മാതൃഹൃദയം, അമ്മയുടെ മനം എന്നൊക്കെയാണ്.
0: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അമ്മ മനസ്സ്, മാതൃഹൃദയം, അമ്മയുടെ മനം എന്നൊക്കെയാണ്.
1: ജീവിതത്തിൽ നമ്മൾ ഓരോ പടികൾ കയറുമ്പോഴും ഈ രണ്ട് വാക്കൊരിക്കലും മറക്കാൻ പാടില്ല, അല്ലേ?
0: അതെ.
1: അമ്മയും അച്ഛനും. വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്കുള്ള രണ്ട് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്.
1: താഴെ നിന്നും മുകളിലേക്ക് 12, 7, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ഇത്. 3 അക്ഷരങ്ങളുണ്ട്, പൂരിപ്പിക്കേണ്ട കളങ്ങൾ 12, 7, 2 എന്നിവ.
1: സൂചനകൾ കൂടി കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം വേഗത്തിൽ ഓടുക, ദ്രുതഗതിയിൽ ഓടുക എന്നൊക്കെയാണ്. ശക്തിയായി മുന്നോട്ട് നീങ്ങുക, നിന്നിടത്തു നിന്നും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കുക എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണിത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം വേഗത്തിൽ ഓടുക, ദ്രുതഗതിയിൽ ഓടുക എന്നൊക്കെയാണ്. ശക്തിയായി മുന്നോട്ട് നീങ്ങുക, നിന്നിടത്തു നിന്നും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്.
1: നമ്മുടെ അക്ഷരച്ചപ്പും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണല്ലേ?
0: അതെ, പക്ഷേ സ്ഥലം കാലിയാക്കുന്നില്ല കേട്ടോ.
1: ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് വാക്കുകളും പാട്ടുകളും ഒക്കെ ആയിട്ട്.
0: അവർക്ക് ആസ്വാദ്യകരമായ പാട്ടുകളും കൂടി ചേർത്ത് നല്ല വിരുന്നാണ് ഒരുക്കുന്നത്.

0: താഴെ നിന്ന് മുകളിലേക്ക് ഇനി ഒരു വാക്കുകൂടി ഉണ്ട്. 21, 16, 11 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: താഴെ നിന്ന് മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചന പറയാം. ജലാശയങ്ങളിലെ ചെറിയ ഓളങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചന കേട്ടോളൂ. ജലാശയങ്ങളിലെ ചെറിയ ഓളങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: വാക്കുകളുടെ ഒഴുക്കിൽപ്പെട്ട് ഒഴുകി മറയാനല്ല, ആ വാക്കുകൾ ശേഖരിച്ച്
1: കളത്തിലാക്കി
0: ഞങ്ങൾക്ക് അയച്ചു തരിക.
1: അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നും വിജയിയെയും കണ്ടെത്തും.
0: അപ്പോൾ മനസ്സിൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാകും, സന്തോഷത്തിന്റെ ഓളങ്ങൾ, അല്ലേ?
1: ആ വാക്ക് തന്നെയാണ് ഈ കളങ്ങളിലും പൂരിപ്പിക്കേണ്ടത്.
0: അങ്ങനെ ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ വാക്കുകളെല്ലാം പൂർണ്ണമായിരിക്കുന്നു.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ്, കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഇനി കഴിഞ്ഞ ചെപ്പ് തുറക്കാനുള്ള സമയമായി. കഴിഞ്ഞ ചെപ്പിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ശരി ഉത്തരങ്ങൾ എന്താണെന്ന് കൂടി കണ്ടെത്താം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 3, 4, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആരണ്യം.
1: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അളകനന്ദ.
0: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയായിരുന്നു അടുത്ത വാക്കും. 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിസ്മൃതി.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രേയസി.
0: വലത്തുനിന്നും ഇടത്തോട്ട് 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആലംബം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 10, 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാന്ദ്രലയം.
0: മുകളിൽ നിന്നും താഴോട്ട് 10, 15, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാരല്യം.
1: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അവിരാമം.
0: പതിവ് പോലെ ഒരുപാട് ശരിയുത്തരങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഒരു വിജയിയുടെ പേരാണ് ഇവിടെ പറയാൻ പോകുന്നത്. വിജയി നാൻസി റോയ്. പോത്തൻകോടുള്ള നാൻസി റോയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: നാൻസി, ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
2: ഞാൻ നാൻസി റോയ്, റിട്ടയേർഡ് ടീച്ചറാണ്. എന്റെ വീട് തൃശ്ശൂരാണ്. ഇപ്പോൾ ഞാൻ പോത്തൻകോട് താമസിക്കുന്നു. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. പഠിക്കുന്ന കാലം മുതൽക്കേ റേഡിയോ എന്റെ കൂട്ടായിരുന്നു. 10 ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത്, റോഷിൻ, റിനിൻ. പിന്നെ എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് 5 കൊച്ചുമക്കളുണ്ട്. എന്റെ ഹസ്ബൻഡ് 4 മുമ്പ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹവും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അക്ഷരച്ചപ്പിൽ വിജയായി തെരഞ്ഞെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. രാവിലെ എനിക്ക് പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ റേഡിയോ ഓണാക്കും. എല്ലാ പരിപാടികളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേൾക്കാറുള്ളത്. ചലച്ചിത്ര ഗാനങ്ങള്, ഹലോ സന്ദേശഗാനം, അക്ഷരച്ചെപ്പ്, ചോദ്യോത്തര പരിപാടി, ക്യാമ്പസ് കളേഴ്സ്, എല്ലാ പരിപാടികളും, റേഡിയോ ഹെൽത്ത്, എല്ലാ പരിപാടികളും ഞങ്ങള് വളരെയധികം ആസ്വദിച്ച് കേൾക്കാറുണ്ട്. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള എല്ലാ പരിപാടികളുമാണ് ആകാശവാണിയിൽ. ആകാശവാണിയിൽ കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പാട്ട് നീ മധുപകരൂ മലർച്ചൊരിയൂ എന്നുള്ള പാട്ട്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: അഭിലാഷ്. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495943321, 9496556321, 9496569631. ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ഇനിയൊരു ചലച്ചിത്ര ഗാനം, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം ആലപ്പി രംഗനാഥ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 വേൾഡ് ORS ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ORS, ഇതിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
4: നമസ്കാരം. വയറിളക്കം എന്നുള്ള രോഗം എപ്പോഴും മനുഷ്യന്റെ കൂടെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് മാരകമായിട്ട് ബാധിക്കുന്നത് കുട്ടികളിലാണ്. അതിൻ്റെ പ്രധാന കാരണം കുട്ടികളുടെ ബോഡി സർഫസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണ്. അവരുടെ പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും, പ്രത്യേകിച്ചും അവരുടെ വയസ്സുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ. നിർജ്ജലീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ

പ്രശ്നം. കാരണം വയറിളക്കം എന്ന് പറയുമ്പോൾ ജലവും ലവണങ്ങളും നഷ്ടമാകുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് നിർജ്ജലീകരണവും. നിർജ്ജലീകരണത്തിൻ്റെ കഠിനത അനുസരിച്ചിട്ടാണ് ഒരു കുഞ്ഞ് മരണത്തിലോട്ട് പോകുന്നുണ്ടോ അതോ യാതൊരു കുഴപ്പമില്ലാതെ വീണ്ടും സാധാരണഗതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് നിശ്ചയിക്കുന്നത്. നിർജ്ജലീകരണം പല വിധത്തിലുണ്ട്. ഒന്ന്, നോ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണത്തിൻ്റെ അവസ്ഥകളൊന്നും കാണുകയില്ല. സം ഡീഹൈഡ്രേഷൻ, കുറച്ച് നിർജ്ജലീകരണം കാണും. സിവിയർ ഡീഹൈഡ്രേഷൻ, വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലും മരണത്തിൽ വരെ എത്തുന്ന രീതിയിലുമുള്ള നിർജ്ജലീകരണം. ഈ മൂന്ന് അവസ്ഥയിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും ഗുണകരമായ ഒരു മെഡിസിനാണ് ORS. ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നും പറയാം. സോൾട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയാണ്. അത് ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ORS അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലെ പ്രധാന ദിവസവും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് 29 ജൂലൈ 2026 ORS ദിനമായിട്ട് നാം ആചരിക്കുന്നു. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ടതാണ് ORS വീക്ക് എന്ന് പറയുന്നത്. 25 മുതൽ 31 വരെയാണ് ORS വീക്കായിട്ട് നാം ആചരിക്കുന്നത്. വയറിളക്കം എന്ന് പറയുമ്പോൾ ലവണങ്ങളും ജലവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ രണ്ടും കിട്ടുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വയറിളക്കം വരുന്ന ഒരു കുഞ്ഞിന് ജലം നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ലവണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിൽ പ്രധാനമായിട്ട് ഉള്ള ലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം മാത്രമല്ല, പൊട്ടാസ്യവും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ക്ലോറൈഡ് എന്നുള്ള ഒരു പദാർത്ഥവും നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് വളരെ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു സോൾട്ട് അല്ലെങ്കിൽ ഒരുതരം ഉപ്പാണ് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്നത് സോഡിയമുണ്ട്, ക്ലോറൈഡുണ്ട്, പൊട്ടാസ്യമുണ്ട്, പിന്നെ സിട്രേറ്റ് എന്നുള്ളൊരു ഒരു പദാർത്ഥം കൂടെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇവയുടെ നഷ്ടം വരുമ്പോൾ അതിനെ പുറത്തുനിന്ന് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് നൽകി നമ്മുടെ അസുഖങ്ങളെ മാറ്റാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഇനി വയറിളക്കത്തെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രത്യേകിച്ചും നിലവിൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കേട്ട കാര്യങ്ങളാണ് ഷിഗെല്ല എന്നുള്ള രോഗത്തെപ്പറ്റി. വയറിളക്കം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടെങ്കിൽ അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇത് സാധാരണഗതിയിൽ വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ആകാം. വൈറസ് മൂലമുള്ള വയറിളക്കത്തിൽ ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം ഇല്ല. എന്നാൽ ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിൽ മിക്കവാറും ആന്റിബയോട്ടിക്സ് ആവശ്യമാണ്. അതിൽ ഒരു പ്രധാന ബാക്ടീരിയയാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഷിഗെല്ല മാത്രമല്ല, ഈക്കുളൈ എന്നുള്ള ഒരു അണുക്കളും ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിന് കാരണമാകാറുണ്ട്. ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് മിക്കവാറും സാധാരണ വയറിളക്കം ആയിട്ടല്ല പുറത്ത് കാണപ്പെടുന്നത്. ആദ്യം ഒരു ചെറിയ വയറിളക്കം വരികയും അതിനുശേഷം പോകുന്ന മലത്തിൽ കൂടെ രക്തവും കൂടെ കണ്ടാൽ മിക്കവാറും നമുക്ക് അതൊരു ഡിസെൻട്രി എന്ന് പറയും. അതായത് മലത്തിൽ രക്തം എപ്പോഴാണോ നമ്മൾ കാണുന്നത് ആ സമയം മുതൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നുള്ള ആ വാചകം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുകയില്ല. നേരെ മറിച്ച് അതിനെ ഡിസെൻട്രി എന്നാണ് പറയുന്നത്. കാരണം മലത്തിൽ രക്തം ഉണ്ട്. ഡിസെൻട്രിയുടെ കാരണമാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ എന്ന് പറയുന്നത്. വൈറസും പല അണുക്കളുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അണുവാണ് റോട്ടാ വൈറസ് എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടപഴകൽ മൂലം നമുക്കൊരു വാക്സിനേഷൻ ഉണ്ട്. റോട്ടാ വൈറസ് വാക്സിനേഷൻ നമ്മുടെ മറ്റു വാക്സിനേഷൻ്റെ ഗണത്തിൽ പെടുത്തി തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് റോട്ടാ വൈറൽ ഡയറിയ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ വേറെ തന്നെ അണുക്കളുണ്ട്. അഡിനോ വൈറസ് എന്നും ആസ്ട്രോ വൈറസ് എന്നും പറഞ്ഞിട്ട് പല വൈറസ് രോഗങ്ങളും ഇപ്പോഴുമുണ്ട്. അത് വയറിളക്കം ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയറിളക്ക രോഗം വരുമ്പോൾ രണ്ട് മെഡിസിൻ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒന്ന് ORS അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, രണ്ട് സിങ്ക് എന്നുള്ള മരുന്നുമാണ്. സിങ്ക് 14 ദിവസമാണ് കൊടുക്കുന്നത്. പ്രായത്തിന് അനുസരിച്ച്

വെച്ചിട്ടുള്ള രീതിയിൽ ഡോസ് മാറ്റം വരാറുണ്ട്. ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ടിട്ട് പരിശോധനയ്ക്ക് ശേഷം മരുന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ORS കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല. എല്ലാ വീടുകളിലും ORS കരുതിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വയറിളക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ORS കൊടുക്കുന്നത് കുഞ്ഞിന് ക്ഷീണം വരാതിരിക്കാനും നിർജ്ജലീകരണം തടയാനും ഉപകരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിന് എത്ര തന്നെ വയറിളക്കം വന്നാലും സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിലും സാധാരണ രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിലും ORS നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലെങ്കിൽ ORSന്റെ അത്യാവശ്യം ഇല്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ORSന്റെ രുചി ഇഷ്ടപ്പെടാതെ കാണാറുണ്ട്. അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പുകൾക്കാണ്. അതായത് വയറിളക്കമുണ്ട് എന്നാൽ ഡീഹൈഡ്രേഷൻ ഇല്ല. അതിനെയാണ് ആദ്യമേ പറഞ്ഞു നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ നിർബന്ധിച്ച് ORS ലായനി കൊടുപ്പിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഭക്ഷണവും വെള്ളവും മതിയാകും. സം ഡീഹൈഡ്രേഷനുള്ള കുഞ്ഞുങ്ങൾക്ക് ORS വളരെ ഗുണമാണ്. അത്തരം കുഞ്ഞുങ്ങൾ ORS ലായനി കുടിക്കുന്നതാണ് കണ്ടുവരുന്നത്. കാരണം അവർക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ദാഹം കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ORS കൊടുത്ത് അവരുടെ നിർജ്ജലീകരണം തടയുന്നതാണ് ഏറ്റവും നല്ലത്. നിർജ്ജലീകരണം തടഞ്ഞില്ല എങ്കിൽ മിക്കവാറും അത്തരം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ട്രിപ്പിടുകയും മാത്രമല്ല എക്സ്ട്രാ മെഡിക്കൽ കെയർ കൊടുക്കേണ്ടതും ആവശ്യമായിട്ടും വരാറുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് സം ഡീഹൈഡ്രേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ORS ലായനി നൽകുന്നതാണ് ഏറ്റവും ഉചിതം. ഡയറിയ അല്ലെങ്കിൽ വയറ്റിളക്കം, പ്രത്യേകിച്ചും അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഡയറിയാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച ആയി കഴിഞ്ഞാൽ അതിനെ പെർസിസ്റ്റന്റ് ഡയറിയ എന്നാണ് പറയുന്നത്. അതിലും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, രണ്ടാഴ്ച മുതലുള്ള അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയും. അക്യൂട്ട് ഡയറിയയ്ക്കാണ് ഈ ORS ലായനിയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്. ഡയറിയ എന്ന് പറയുമ്പോൾ സാധാരണ പോകുന്ന മലത്തെക്കാട്ടിലും കൂടുതൽ അളവിൽ പോവുകയാണെങ്കിലോ, പ്രത്യേകിച്ചും വെള്ളം പോലെ പോവുകയാണെങ്കിലോ, കൺസിസ്റ്റൻസിയിൽ അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയാണെങ്കിലോ, സാധാരണ ഒരു പ്രാവശ്യം മാത്രം പോകുന്ന ഒരു കുഞ്ഞ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ പോവുകയാണെങ്കിലോ, നാം അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇനി ഇതിൽ ഡീഹൈഡ്രേഷനെ പറ്റി പറഞ്ഞു. പ്രത്യേകിച്ചും ORSമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷന്റെ പ്രധാന കാരണം ഒരു കുഞ്ഞിൻ്റെ 60% വരുന്ന തൂക്കം എന്ന് പറയുന്നത് ജലമാണ്. അപ്പം 60% ഓഫ് ബോഡി വെയിറ്റ് ഈസ് വാട്ടർ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം വയറിളക്കം വരുമ്പോൾ, സപ്പോസ് ഇപ്പോൾ 1 ലിറ്റർ വെള്ളം മലത്തിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ, അപ്പോഴപ്പോഴായിട്ട് മലം പോകുന്ന അവസ്ഥ, 3 പ്രാവശ്യത്തിൽ കൂടുതൽ 1 മണിക്കൂറിൽ മലം പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനിലോട്ട് കുഞ്ഞെത്താം, മരണം വരെ എത്തിക്കാം. അത് വരാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ ORS ലായനി നൽകേണ്ടതാണ്. ഇനി എങ്ങനെ നൽകണം? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പാക്കറ്റിലും ORSന്റെ പാക്കറ്റിൽ എത്ര വെള്ളത്തിൽ കലക്കണമെന്നുള്ളത് നിശ്ചിതമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണം, ചില പാക്കറ്റുകളിൽ 200 ml വെള്ളത്തിലായിരിക്കും, എന്നാൽ മറ്റു ചില പാക്കറ്റുകളിൽ 1 ലിറ്റർ വെള്ളത്തിലായിരിക്കും. ഏത് പാക്കറ്റും ആയിക്കോട്ടെ, അവർ പറഞ്ഞിരിക്കുന്ന നിശ്ചിത വെള്ളം പൂർണ്ണമായിട്ടും കലക്കാനായിട്ട് ഉപയോഗിക്കുക. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ORS ഗുണകരം എന്ന് വിചാരിച്ചിട്ട് കട്ടി കൂട്ടി, അതായത് വെള്ളത്തിന്റെ അളവ് കുറച്ച് ഒരു കാരണവശാലും നൽകാൻ പാടില്ല. ആ കറക്റ്റ് പ്രൊപ്പോർഷനിലേ കലക്കാൻ പാടുള്ളൂ. വേറെ ചില ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇപ്പം ORS ലായനി ഇല്ല, അങ്ങനെയുള്ള ഒരു എമർജൻസി സ്റ്റേജിൽ എന്ത് ചെയ്യുക? നമുക്ക് എമർജൻസി സ്റ്റേജില് ഉപ്പും, ഉദാഹരണം ഒരു ഉപ്പും പഞ്ചസാരയും ഇട്ട ലായനി വരെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അത് വളരെ എമർജൻസി സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഇല്ല. കാരണം എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീയുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ പഞ്ചസാര ഉപ്പിന്റെ പാക്കറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ഒരു ലായനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ നമുക്ക് ORSന്റെ പാക്കറ്റ് ഇല്ല എങ്കിൽ നമുക്ക് തെളിഞ്ഞ കഞ്ഞി വെള്ളത്തിൽ 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നത് ഉചിതമാണ്. എന്നാൽ കട്ടിക്കഞ്ഞിവെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കട്ടിക്കഞ്ഞിവെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് ORSന്റെ

0: ചെയ്യുന്ന ഒരു കാര്യമാണ് കട്ടൻ ചായ കൊടുക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും വയറിളക്ക രോഗത്തിന് കട്ടൻ ചായ നല്ലതല്ല. കാരണം അതൊരു ഗ്യാസ്ട്രിക് ഇറിറ്റന്റ് എന്ന് പറയും, നമ്മുടെ ആമാശയത്തിന് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഗുണകരമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതോ കരിക്കുവെള്ളം കൊടുക്കുന്നതോ നല്ലതാണ്. പ്രത്യേകിച്ചും ക്ഷീണം കൂടുതലാകുമ്പോൾ കരിക്കിൻ്റെ വെള്ളം വളരെ ഉചിതമായിരിക്കും. കരിക്കുവെള്ളത്തിൽ കൂടെ കിട്ടുന്നത് പൊട്ടാസ്യം എന്നുള്ള ഒരു ലവണമാണ്. അതും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ ഹോം റെമഡിയായിട്ട് കഞ്ഞിവെള്ളം, കരിക്കുവെള്ളം, അത്യാവശ്യത്തിന് നാരങ്ങവെള്ളം, മോരുവെള്ളം, ഇങ്ങനെ പല വെള്ളവും നമുക്ക് കൊടുക്കാൻ സാധിക്കും. കട്ടൻ ചായ കഴിയുന്നതും നല്ലതല്ല. മാത്രമല്ല ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല. അതും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ORS പോലെ കാണേണ്ടതാണ്. ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല, പക്ഷെ നോർമൽ ഭക്ഷണം നല്ലതാണ്. കുഞ്ഞിന് കഴിക്കാൻ സാധിക്കുമെങ്കിൽ വയറിളക്ക രോഗം വരുന്ന ഒരു കുട്ടിക്ക് എല്ലാ ഭക്ഷണവും നൽകാം. ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും. ഇതൊരു അസുഖമായതുകൊണ്ട് പനിയുടെ സാധ്യതയും വളരെ കൂടുതലാണ്. വയറിളക്ക രോഗം വരുമ്പോൾ പനി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന ചൂട് പോലെ തന്നെ നമ്മുടെ കുടലിലും ചൂടുണ്ട്. അവിടെയും നോർമൽ ഉള്ള പ്രവർത്തനത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം, അത് നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാറുണ്ട്. അതുപോലെ ഇഡ്ഡലി നല്ലതാണ്, ദോശ നല്ലതാണ്. അല്ലാതെ ഇപ്പൊ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല ഒരിക്കലും നല്ലത്. പക്ഷെ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് കുഞ്ഞിന് കൂടുതൽ താല്പര്യം ഏതിന് കാണിക്കുന്നു അത് തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. ഇനി വയറിളക്കം വരുന്ന കുട്ടികൾ എല്ലാവരും പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃത്തി എന്നുള്ളത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് വേറെ ആർക്കും ആ രോഗം വരരുത് എന്നുള്ള രീതിയിൽ ഉള്ള ക്ലീൻനെസ്, അതായത് എപ്പോഴും സോപ്പ് വെള്ളമിട്ട് കൈ കഴുകുക. മാത്രമല്ല എല്ലാ ദിവസവും വയറിളക്കം വന്ന കുട്ടിയെ കുളിപ്പിക്കുക. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവശ്യമെന്ന് കണ്ടാൽ പനി ഉണ്ടെങ്കിൽ പോലും കുളിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു രീതിയിലെ കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വയറിളക്കം എന്നുള്ള രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി നേടാനും സാധിക്കും. ORSന്റെ ഉപയോഗം കൂട്ടുന്നതും വളരെ ഉചിതമായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ എൻ രമണി പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. കെ വിശ്വനാഥൻ വയലിൻ, മാവേലിക്കര വേലുക്കുട്ടി നായർ മൃദംഗം. ദേവദേവ കലയാമിതേ, മായാമാളവ ഗൗളരാഗം, രൂപകതാളം, സ്വാതിതിരുനാൾ കൃതി

നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ രമണി പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. കെ വിശ്വനാഥൻ വയലിൻ, മാവേലിക്കര വേലുക്കുട്ടി നായർ മൃദംഗം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ മാറുന്ന ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321. ഒരു നമ്പർ കൂടി, 9495954321. മാറുന്ന ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: പ്രിയ ശ്രോതാക്കളെ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നത്തെ വിഷയം മാറുന്ന ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9496556321, 9496559321. സ്റ്റുഡിയോയിൽ ഡോക്ടർ അനിതാ മോഹനോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹനാണ്. സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496555631. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496559631. മാഡം, നമ്മുടെ മലയാളികളുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്?
2: വളരെ നല്ലൊരു ചോദ്യമാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ ആഹാര രീതി പാടെ മാറിപ്പോയിരിക്കുന്നു. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി വന്നു, ഒരു ഗ്ലോബലൈസേഷൻ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആഹാരത്തിൻ്റെ ലഭ്യത വളരെയധികം കൂടി. അതേസമയം പരമ്പരാഗതമായ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മളാകെ മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യായാമ കുറവ്, ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ആഹാര സംബന്ധമായ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്.
1: ഇപ്പോൾ പണ്ട് നമ്മൾ കഞ്ഞി, പയർ അങ്ങനെ തുടങ്ങിയ പരമ്പരാഗത ഭക്ഷണങ്ങളാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഫാസ്റ്റ് ഫുഡിലോട്ടും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിലേക്കുമൊക്കെ മാറിയിട്ടുണ്ട്. കുട്ടികളുടെയും യുവാക്കളുടെയും ഡെയിലിയുള്ള ഒരു ആഹാര രീതിയിൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ പരമ്പരാഗത ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പോഷക സമ്പന്നമായിരുന്നു. ഇപ്പോൾ കഞ്ഞിയും പയറും അല്ലെങ്കിലും അവിടെ ഒരു നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് വേണ്ട ഊർജവും അതുപോലെ തന്നെ പയറിൽ നിന്ന് നമുക്ക് പ്രോട്ടീനും കിട്ടിയിരുന്നു. അതുപോലെ ഇപ്പോൾ ദോശ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായ പ്രാതൽ ഭക്ഷണങ്ങളായ ഇഡ്ഡലി, ദോശ, പുട്ട് ഇങ്ങനെയുള്ളത്, അതിൻ്റെ കോമ്പിനേഷൻ ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജവും അതുപോലെ തന്നെ പ്രോട്ടീനും കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രം കൂടുതൽ കിട്ടുന്നതാണ്. പലരും ഇപ്പോൾ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് കഴിയുന്നതും കുറയ്ക്കുക, പകരം പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമിതമായിട്ട് കൊഴുപ്പും അവിടെ കൂടുതലായിട്ട് വരുന്നു. അതിനോടൊപ്പം നമ്മുടെ വ്യായാമമില്ലാത്ത ജീവിത രീതിയും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ചെറുപ്പക്കാർക്കാണെങ്കിലും, ഇന്ന് പണ്ടെല്ലാം 40-ലും 50 വയസ്സിലുമൊക്കെ കണ്ടിരുന്ന പല രോഗങ്ങളും ഇന്ന് 25-ലും 30-ലുമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. മുമ്പെല്ലാം 30 വയസ്സിന് ശേഷമാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരുന്നത്. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് 25 വയസ്സായി. ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് പാരമ്പര്യം ഒരു വസ്തുതയുണ്ട് എങ്കിലും നമ്മുടെ ആഹാര രീതിയും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
1: നമ്മുടെ ഈ കുക്കിംഗ് രീതികളാണോ, അതായത് മുന്നേ നമ്മൾ ആവിയിൽ വേവിച്ചതൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ എല്ലാം ഗ്രിൽഡാണ് അല്ലെങ്കിൽ അവനിൽ ഉണ്ടാക്കിയതാണ്, അങ്ങനെയൊക്കെ പല രീതികളിൽ നമ്മുടെ കുക്കിംഗ് പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതികൾ കൊണ്ട് പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്?
2: പോഷകങ്ങൾ

0: ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തുന്നു എന്നുള്ളതാണ്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുപാതമുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഊർജം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, എത്ര പ്രോട്ടീൻ മാംസ്യം നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എത്ര കൊഴുപ്പ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഇവിടെ കൊഴുപ്പിൻ്റെ അളവ് വളരെയധികം കൂടുന്നു, അതിനോടൊപ്പം കുറച്ച് പ്രോട്ടീനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംസം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഗ്രിൽഡ് ആണെങ്കിലും എന്താണെങ്കിലും കിട്ടുന്നുണ്ട്. ഗ്രിൽഡിൽ പക്ഷേ അധികം എണ്ണ അധികം വരുന്നില്ല, പക്ഷേ അത് ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
1: നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ആരാണ്? സ്വാഗതം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ്, ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ ശാസ്താംകോട്ട മുഴുവിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്.
1: ആ, സംസാരിച്ചോളൂ, ഡോക്ടർ അനിതാ മോഹൻ ഉണ്ട്, സംസാരിച്ചോളൂ.
0: ആ, ചോദിച്ചോളൂ.
2: അല്ല, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവര് ഏറ്റവും കൂടുതലായിട്ട് മുട്ട കഴിക്കണം, മുട്ടയുടെ വെള്ളത്തിൽ കഴിക്കണം, കോഴിയിറച്ചി കഴിക്കണം എന്ന് പറയുന്നു. ഇപ്പൊ ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ വിപണിയിൽ കിട്ടുന്ന കോഴിയിറച്ചി, ഈ പ്രോട്ടീൻ കിട്ടുന്ന ഇഷ്ടം ഒക്കെ കിട്ടുന്നതാണ്. അതേക്കുറിച്ച് ഡോക്ടർ അഭിപ്രായം എന്താണ്? അത് അത് കഴിക്കുന്നതിന്
0: ജിമ്മിൽ നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കായികമായി അല്ലെങ്കിൽ ശാരീരികമായി നമ്മുടെ ശരീരത്തിലെ മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികളെല്ലാം യുവാക്കളും പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മസിൽ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ ശാസ്ത്രീയമായ വസ്തുതകളൊന്നും അറിയാതെ ഇപ്പം 20 മുട്ട കഴിക്കൂ, 15 മുട്ട കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നത് തെറ്റായ രീതിയാണ്. പക്ഷേ ഈ മുട്ട കഴിച്ചതുകൊണ്ട്, പ്രോട്ടീൻ കൂടുതൽ കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ കഴിക്കുന്നതിനനുസരിച്ച് എക്സസൈസും കൂടെ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ ഫലപ്രദമായി കാണുന്നുള്ളൂ, മസിൽ ഡെവലപ്മെൻറ്റ് ശരിക്കും ഉണ്ടാവുന്നുള്ളൂ. പിന്നെ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അധികമായി മുട്ടയുടെ മഞ്ഞ കൂടുതലായി കഴിക്കുന്നത് തീർച്ചയായും അപകടകരമാണ്. ഇപ്പോൾ 15 മുട്ടയോ 10 മുട്ടയോ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അത്രയും മഞ്ഞ കഴിക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. പിന്നെ മുട്ടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഹോർമോൺസ് കുത്തിവെക്കുന്നു എന്നുള്ളതിനൊന്നും അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവൊന്നും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത് നമ്മുടെ വൈറ്റ് ലോഗോൺ അല്ലെങ്കിൽ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത് അധികമായി കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറും, പ്രോട്ടീൻ ആവശ്യമാണ്, പക്ഷേ അത് അധികമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് എന്തെങ്കിലും ഒരു ശാസ്ത്രീയ വശം ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ പല ട്രെയിനേഴ്സിനും ഇതിനെക്കുറിച്ച്, ന്യൂട്രീഷനെക്കുറിച്ച്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും എത്രമാത്രം കഴിക്കണം, എന്ത് എക്സസൈസ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് ആഹാരത്തിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ജിമ്മിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എനർജി വേണം, ഊർജം വേണം, അതിന് തക്കെയുള്ള ഒരു ഭക്ഷണം കഴിച്ച് ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം ജിമ്മിൽ പോവുക. അവിടുത്തെ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതെല്ലാം വ്യക്തിഗതമാണ്, പേഴ്സണലൈസ്ഡ് ആണ്. എന്ത് എക്സസൈസ് ചെയ്യുന്നു, നമ്മുടെ ഫോക്കസ് എന്താണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മേഡം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലെ രീതികളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓട്സ് ആക്കിയിട്ടുണ്ട്, ക്യുനോവ, മ്യൂസ്ലി, അങ്ങനെ പല പല ഓപ്ഷൻസ് ആണ് ആൾക്കാർക്കിപ്പോൾ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഈ വിദേശ ഭക്ഷണ രീതികൾക്ക്? നമ്മുടെ ഇഡ്ഡലിയും ദോശയും അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അത്തരം ഒരു രീതിയിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ?
0: അവിടെ നമുക്ക് സമയത്തിൻ്റെ ലഭ്യത കുറവാണ്. ഇപ്പോൾ എല്ലാവരോടും നമുക്ക് ഇഡ്ഡലിയും ദോശയും മുട്ടും കടലയും കഴിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ IT പ്രൊഫഷണൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. രാവിലെ അവർക്ക് ചിലപ്പോൾ 7 മണിക്ക് അല്ലെങ്കിൽ 7:30 മണിക്ക് പോകണം എന്നുള്ളപ്പോൾ

0: കുറച്ച് ഹെൽത്തി ആയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കി ബോയിൽ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഓവർനൈറ്റ് ഓട്സ് ഇപ്പോൾ പലരും പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഓവർനൈറ്റ് ഓട്സിനകത്ത് പാലിലോ തൈരിലോ ഓട്സ് ഇട്ട് വെച്ചതിന് ശേഷം പോകുന്നതിന് മുമ്പ് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തിട്ടിട്ട് പോകും. അത് ഒരുവിധം ബാലൻസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. പാലോ തൈരോ ആകുമ്പോൾ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, ഓട്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒരു ഗ്രൂപ്പാണ്, അത് കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ചെയ്യാനുള്ള സമയക്കുറവും, പിന്നെ നമ്മൾ ഇത്രയും വളരെ ലേറ്റായിട്ട് വരുമ്പോൾ ശാരീരികമായൊരു ക്ഷീണം ഉണ്ടാവാറുണ്ടല്ലോ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം. ഞാൻ കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് നിന്ന് ഗോപാലകൃഷ്ണൻ.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഞാൻ കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് നിന്ന്
0: ഗോപാലകൃഷ്ണൻ.
2: ഞാൻ 64 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. 22 വർഷമായിട്ട് അസുഖമുണ്ട്, മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. 4 മാസം ബ്ലഡ് ഷുഗർ പരിശോധിച്ചപ്പോൾ വളരെ ഉയർന്ന നിലയിലായിരുന്നു. HbA1c 11, SBS
0: 190.
2: അപ്പം ബ്ലഡ് ഷുഗർ നില കൂടുന്നതിന്റെ ഒരു പ്രധാന കാരണം ചോറിന്റെ ഉപയോഗമാണെന്ന് മനസ്സിലാക്കി. ഞാൻ അതുകൊണ്ട് എന്റെ ആ ചോറിന് ആഹാര രീതിയിൽ മാറ്റം വരും. ഡോക്ടറുടെ ഉപദേശം ഒന്നും കൂടാതെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വിഷയം, അത് തന്നെ ആയതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ മാർലി, ചെറുപയർ, പിന്നെ ചാമ, റാഗി, നവര, പിന്നെ പരിപ്പ് ഇതെല്ലാം ചേർക്കുന്ന ചോറാണ് വൈകിട്ട് കഴിക്കുന്നത്. അതിൽ ബാർലിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ സാധനങ്ങൾ ഉഴുന്നും കുറച്ച് ഇലുവയും ചേർത്ത് കുതിർത്ത് വെച്ച് നരച്ച് ദോശയുണ്ടാക്കി കഴിക്കുന്നു. ഇത് കഴിക്കാത്ത നേരങ്ങളിൽ വീട്ടിലെ സാധാരണ ആഹാരമാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ. ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയും, മാസത്തിൽ ഒരു ദിവസം മീനും ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ഈ റീഡിങ് ഇത് കുറെ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഫാസ്റ്റിംഗിൽ ഒരു 130 വന്നു, HbA1c 9 വന്നിട്ടുണ്ട്. പിന്നെ ഒരു വേറൊരു വിഷയമുള്ള ഒരു നടുവേദന ഉണ്ട്. ഞാൻ അതിന് ആയുർവേദ മരുന്ന് ഉപയോഗിച്ചെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എങ്കിലും ഞാൻ അത് കൃഷിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഈ ആഹാര രീതി ഞാൻ ഡോക്ടറോട് ചോദിക്കാതെയാണ് ചെയ്തത്, പക്ഷെ എനിക്ക് അതിനകത്ത് നല്ലൊരു ഫലം വരുന്നതായിട്ട് കാണുന്നുണ്ട്.
0: അതെ,
2: തുടരുന്നതിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നും ഡോക്ടർ പറയാൻ കഴിയുന്നു.
0: നമ്മളെപ്പോഴും ചോറിന്റെ അളവാണ് കുറയ്ക്കേണ്ടത്. ചോറിന്റെ അളവ് കുറയ്ക്കുക. ഇവിടെ ഇപ്പൊ ചോറ് കഴിക്കുന്ന
2: ചോറിന്റെ പറഞ്ഞാൽ ഇത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതല്ലേ ഈ ബാർലി എല്ലാം?
0: അതെ അതെ,
2: ഞാൻ പറഞ്ഞ സാധനമല്ല.
0: അതെ, അതിനോടൊപ്പം
2: ചോറ് ഞാൻ പൂർണ്ണമായിട്ടും
0: ഒഴിവാക്കി
2: കുറച്ചിട്ടുണ്ട്.
0: നമുക്ക് നമ്മളെപ്പോഴും ചെയ്യേണ്ട, നമുക്കൊരു ഹെൽത്തി പ്ലേറ്റ് ഡിസൈൻ, അങ്ങനെ ഒരു പ്ലേറ്റ് ഡിസൈൻ ഉണ്ട്, അത് മാത്രം ഓർത്താൽ മതി നമുക്ക് എന്ത് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നുള്ളത് മനസ്സിലാക്കാം. അതിനകത്ത് നമ്മളെപ്പോഴും വീട്ടിൽ കഴിക്കുന്ന ഒരു പ്ലേറ്റ് മനസ്സിൽ കാണുക, അതിൻ്റെ പകുതി പോർഷനും പച്ചക്കറികളായിരിക്കണം, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം. അതായത് വെള്ളം കൂടുതലടങ്ങിയ പച്ചക്കറികൾ, വെള്ളരിക്ക, തടിയങ്ക, അങ്ങനെയുള്ള സാധനങ്ങൾ, അപ്പോൾ നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് തോന്നത്തില്ല. അത് അതിനോടൊപ്പം ബാക്കി പകുതി ഭാഗത്തിലെ കാൽ ഭാഗം മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ചോറോ അല്ലെങ്കിൽ
2: അല്ല, എനിക്ക് അതിലെ ഒരു സംശയം ഇതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചോറും ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം ചോറ് തന്നെ എന്ന് പറയാമെങ്കിലും അത് ഒത്തിരി ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതുകൊണ്ട് ഒരു അഥവാ ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമുണ്ട്.
0: കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു സാധനം കൂടുതൽ ഉപയോഗിച്ചാലും പഴയ എഫക്റ്റ് തന്നെ വരികയുള്ളൂ. ഇതിനകത്ത് അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അന്നജം കിട്ടുന്ന എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കുന്നത് പച്ചക്കറികളാണ് കൂടുതൽ. പിന്നെ എല്ലാത്തിലും കുറച്ച് ഉലുവ ഇടുന്നുണ്ട്, പഴങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. നല്ല മധുരമുള്ള പഴങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അധികം പഴുക്കാത്ത പേരയ്ക്ക, പച്ച നിറത്തിലെ ആപ്പിള്, അങ്ങനെയുള്ള സാധനങ്ങൾ, മധുരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാം.
2: ഓറഞ്ച് ഉപയോഗിക്കുന്നുണ്ട്,
0: അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോറിന് പകരം മറ്റെന്ത് കഴിച്ചാലും അതാണല്ലോ എന്ന് വെച്ചിട്ട് അളവ് കൂട്ടാൻ പാടില്ല. ഇതിപ്പോ എന്താ ശരിയായ രീതിയിൽ പോകും.
2: എനിക്ക് വേറെ സംശയം, പ്രോട്ടീന്റെ അളവ് നമ്മൾ ഈ കഴിക്കുന്നതിൽ നിന്നെല്ലാം വരും? ഞാനൊരു മുട്ടയൊക്കെ, ഒന്നോ രണ്ടോ മുട്ട ഒരാഴ്ച ഉപയോഗിക്കുന്നു.
0: അല്ല, പയർ, പരിപ്പ് അങ്ങനെ
2: ഉണ്ട്.
0: അതെ,

0: പയറ് പരിപ്പിലെല്ലാം പ്രോട്ടീനുണ്ട്. നമ്മൾ തൈരോ പാലോ കുടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്രോട്ടീനുണ്ട്. ഈവൻ നമ്മൾ കഴിക്കുന്ന ഈ ഇതിൽ പോലും പ്രോട്ടീനുണ്ട്. മില്ലറ്റ്സ് പോലെ
1: ഞാനതിൽ
0: കഴിക്കുന്ന
1: ഒരു വേറൊരു തിരിച്ചൊരു സംശയം ചോദിക്കാം. എനിക്ക് 64 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പൊ 64 ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു 64 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണം ഒരു ദിവസം കിട്ടുന്നുണ്ടോ എന്ന്
0: 64 ഗ്രാമിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 50-55 എങ്കിലും കിട്ടിയാൽ നല്ലത്.
1: ഓ ശരി ശരി. ആ അതെ, അങ്ങനെ ഒരു കണക്ക് പോലെ ആ വെയിറ്റിനനുസരിച്ച് ഒരു കണക്ക് കണ്ടായിരുന്നു, അതാണ് ചോദിച്ചത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ എന്ന നിലയിലുള്ള മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയരുടെ ഭക്ഷണത്തിൽ ഏറ്റവും കുറവുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ള പോഷകങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും കുറവായിട്ട് കണ്ടിട്ടുള്ള പ്രധാന പോഷകങ്ങളിലൊന്ന് പ്രോട്ടീൻ തന്നെയാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദോശ ചട്നിയാണ് അതിൻ്റെ കൂടെ കഴിക്കുന്നത്. അതിന് പകരം അതിൻ്റെ കൂടെ ഒരു സാമ്പാറോ കടലക്കറിയോ ആണെങ്കിൽ അതിൻ്റെ പോഷകമൂല്യം കുറച്ചുകൂടെ കൂടുന്നു. അതുപോലെ അയൺ എല്ലാ ഏജ് ഗ്രൂപ്പിലും വിളർച്ച വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ചും ചില ജില്ലകളിലെല്ലാം ആൺകുട്ടികൾക്കാണ് വിളർച്ച, മറ്റ് ചില ജില്ലകളിൽ പെൺകുട്ടികൾക്കാണ് വിളർച്ച. നമ്മുടെ പല കൗമാരപ്രായക്കാരും ബ്ലഡ് ഡൊണേഷൻ്റെയൊക്കെ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അവർ വില്ലിങ്ങാണ്, പക്ഷേ ഹിമോഗ്ലോബിൻ നോക്കുമ്പോൾ 11-ൽ താഴെയാണ്. അത് അവരുടെ ആഹാര രീതിയുടെ ഇത് കൊണ്ട് തന്നെയാണ്. അതായത് പലപ്പോഴും പ്രഭാത ഭക്ഷണം അവർ കഴിക്കാറില്ല കോളേജിൽ പോകുന്ന ആ ഒരു സമയത്ത്. പിന്നെ ചിലപ്പോൾ രാവിലത്തെ പലഹാരം തന്നെ ആയിരിക്കും അവർ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. വൈകുന്നേരം വരുമ്പോൾ പലപ്പോഴും ജങ്ക് ഫുഡിനോടായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ നമുക്ക് പോഷകങ്ങൾ എപ്പോഴും കിട്ടുന്നത് നമ്മുടെ 3 പ്രധാന മീലുകളിൽ നിന്നാണ്, രാവിലെ ഉച്ചയ്ക്ക് രാത്രി. അപ്പോൾ അതും 3 പ്രോപ്പറായിട്ട് കഴിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ കാൽഷ്യം അതും വളരെ കുറവാണ്. പിന്നെ ചെറിയ പോഷണങ്ങളായിട്ടുള്ള നമുക്ക് എപ്പോഴും വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നുമാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട വിറ്റാമിനുകളും ധാതുക്കളും ലഭിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ കുറവ് തീർച്ചയായിട്ടും കാണുന്നുണ്ട്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അജയ് എന്നാണ്, കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്.
2: സംസാരിച്ചോളൂ.
3: വൈഫിന് വേണ്ടിയാണ്.
0: ചോദിച്ചോളൂ
3: ഡോക്ടർ. ഇത് ശരിക്ക് വൈഫിന് ഷുഗർ ഉണ്ട്. അപ്പൊ നമ്മള് ഷുഗർ ഒരു 200-250 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഗുളിക കഴിച്ചിട്ട് അതിപ്പം കുറഞ്ഞിട്ടുണ്ട്, ഒരു 150-120 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കേണ്ടത്, ഈ ഷുഗർ വരുന്നവരുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നുണ്ടല്ലോ, അപ്പൊ അത് പ്രോട്ടീനായ മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാമോ? അത് എത്രത്തോളം കഴിക്കണം? അതേപോലെ റൈസ് കുറച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ആഹാരങ്ങളുടെ ക്രമം ഒന്ന് പറഞ്ഞു തരാമോ? അതൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഡയബറ്റിക് ഡയറ്റ് എന്നൊരു ഡയറ്റ് ഇല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം, അതാണ് നമ്മൾ ശരിക്കും പ്രമേഹ രോഗികൾക്ക് വേണ്ടത്. അവിടെ നമ്മൾ രാവിലെ നമ്മളിപ്പോൾ കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ പുട്ട് കൂടുതലെടുക്കും, അതിൻ്റെ കൂടെ പഴമായിരിക്കും കഴിക്കുന്നത്. അങ്ങനെയുള്ളതൊക്കെ മാറ്റണം, ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടത്. ഇപ്പോൾ പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു കാൽ ഭാഗം പുട്ടും ബാക്കി പയറോ കടലയോ എടുക്കുക. നമ്മളിപ്പോൾ ദോശയാണ് കഴിക്കുന്നതെങ്കിൽ ദോശയിൽ 2 ദോശ, അതിനോടൊപ്പം നിറച്ച് പച്ചക്കറികളിട്ട സാമ്പാർ. ഇഡ്ഡലി ആണെങ്കിലും അതുപോലെ അതുപോലെ ദോശയിൽ കുറച്ച് റാഗി കോരക് കൂടെ റാഗി കൂടെ ചേർത്താൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. ദഹനം വളരെ സാവധാനമേ നടക്കുള്ളൂ. അങ്ങനെ രാവിലെ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഏറ്റവും അത്യാവശ്യം. ചില ആൾക്കാർ കൂടുതൽ വേവിച്ച ഭക്ഷണം കഴിക്കും, അങ്ങനെ കൂടുതൽ വെന്ത ചോറ് അതൊക്കെ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂട്ടുന്നതാണ്. അതായത് ദഹനം പെട്ടെന്ന് നടക്കുന്നു, നമുക്ക് സാവധാനം ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ അളവ് കുറയ്ക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറയ്ക്കുക, മറ്റ് ഇലക്കറികളും. അല്ല, അങ്ങനെ ജ്യൂസ് ആയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും നമുക്ക് എന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ലോ. നമുക്ക് സാധാരണ ആയിട്ട് കിട്ടുന്ന പച്ചക്കറികളെല്ലാം നമുക്ക് കഴിക്കാം. എന്നും 2 പച്ചക്കറികളെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം, 2 തരത്തിലുള്ള പച്ചക്കറികൾ. അതൊരിക്കലും ഈ മെഴുക്കുപുരട്ടി പോലത്തെ
3: ഒരു കാര്യം ചോദിച്ചിട്ട് വേണം. ഈ വെജ്

0: പച്ചക്കറികൾ കഴിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ശരിക്ക് ആളുകള് നല്ല ബോഡി വീക്കാവുന്നതായിട്ട് പറയുന്നുണ്ട്. ശരിക്കും അതിന് പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണോ?
1: ഇല്ല, ബോഡി വീക്കാവുന്നത് ശരിക്കും പ്രോട്ടീനും ശരിയായ അന്നജവും കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഡയബറ്റീസിന് ഉണ്ട്, പ്രമേഹം വരുമ്പോൾ കുറച്ച് ക്ഷീണം ശരീരത്തിന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പയർ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിൻ്റെ കൂടെ കടലയോ അങ്ങനത്തെ കോമ്പിനേഷൻ കഴിക്കുക, ദോശയുടെ കൂടെ സാമ്പാർ, അപ്പോൾ അതിൽ നിന്നുള്ള പരിപ്പ് കിട്ടുന്നു. അതുപോലെ തന്നെ കുറച്ച് ഒരു കപ്പ് മോരും വെള്ളമോ അല്ലെങ്കിൽ അരക്കപ്പ് തൈരോ ഉപയോഗിക്കാം. ഏതെങ്കിലും രണ്ട് തരത്തിലുള്ള പച്ചക്കറി കൊണ്ടുള്ള കറികൾ ഉപയോഗിക്കാം. രാത്രി ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും കഴിക്കുക. ഇപ്പോൾ ഗോതമ്പാണെന്നും പറഞ്ഞ അളവ് കൂടുതൽ കഴിച്ചാലും പ്രമേഹം കൺട്രോളിൽ വരത്തില്ല. മുട്ട കഴിക്കാം, രണ്ടോ മൂന്നോ മുട്ട ആഴ്ചയിൽ തീർച്ചയായിട്ടും കഴിക്കാം. മുട്ട മത്സ്യം കഴിക്കാം, വറുത്തതല്ല കറി വെച്ചത്.
2: വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ നമ്മൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം കേരളത്തിലെ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഫോർട്ടിഫൈഡ് അരിയൊക്കെ റേഷൻ കടയിലൂടെ കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ച് കേടായ അരിയാണെന്ന് വിചാരിച്ചെടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ പാല്, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പാല് അവൈലബിൾ ആണ്. ഇത്തരം ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എല്ലാവർക്കും അത് വേണമോ, അത് ആവശ്യമില്ലയോ?
1: ആദ്യം നമുക്കിവിടെ ഇങ്ങനെ ഒരു ഫോർട്ടിഫിക്കേഷൻ നടത്തിയത് നമ്മുടെ ഉപ്പിലാണ്. ഉപ്പിൽ അയഡിൻ ചേർത്ത്, അതായത് പണ്ട് നമുക്കിവിടെ ഒത്തിരി ഗോയിറ്റർ മാതിരിയുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. അയഡിൻ എന്ന് പറയുമ്പോൾ അത് ഗ്ലോബൽ അയഡൈസേഷനാണ്, ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഉപ്പ്, അതായത് നമ്മുടെ ഗോയിറ്റർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പാലിലുണ്ട്, എണ്ണയിലുണ്ട്, റൈസിലും ഫോർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ആ ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കുന്നത് അധികമായി ചേർക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിലുള്ളതിനേക്കാൾ കൂടുതൽ അധികമായിട്ട് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ അത്രമാത്രം ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലും സാധിക്കും. എന്തുകൊണ്ട് ഇത് ചേർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഇപ്പോൾ അഫോർഡബിളായിട്ടുള്ള സാധനങ്ങളായിരിക്കത്തില്ല, നമ്മൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സാമ്പത്തിക നിലയും ഇതിനൊരു പ്രധാന കാരണമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ളവരുടെ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ വരുന്ന ഗോതമ്പ് മാവിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവിൽ അതിനകത്തും ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴെയുള്ള ആൾക്കാരുടെ ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസി നമുക്ക് കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അത് പലരും എടുത്ത് കളയുന്നൊക്കെയുണ്ട്. പക്ഷേ ഓരോ സ്ഥലത്തും നമുക്ക് നോക്കുമ്പോൾ അറിയാം, അനീമിയ വളരെ കൂടുതലാണ് കൗമാരക്കാരുടെ ഇടയിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ ഇടയിലും. കുഞ്ഞിന് പാല് കൊടുക്കുന്ന അവസ്ഥ സ്ത്രീകളുടെ രണ്ട് സ്പെഷ്യൽ കണ്ടീഷനാണല്ലോ. ആ സമയത്തെല്ലാം പിളർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിനും അതിനെ ശരിയാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ മാം,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: പേര് ഷീബ, സ്ഥലം ആറ്റിങ്ങലിൽ.
2: സംസാരിച്ചോളൂ.
3: മാം, എനിക്ക് മറ്റേ കണ്ണിന്റെ സൈഡിൽ കൊളസ്ട്രോൾ വരത്തില്ല, മറ്റു ഡെപ്പോസിറ്റ് സാന്ദലാസം എന്ന് പറയണോ, അത് ഈ ഫുഡിന്റെ വരുന്ന ഇതിന്റെ കൊണ്ടാണ് ഇങ്ങനെ വരണത്?
1: അത് നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത് സ്കിന്നിൻ്റെ കണ്ണിൻ്റെ അടുത്ത് തടിപ്പായിട്ട് കാണും. അങ്ങനെ ഉള്ളപ്പോൾ ഉടനെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയാറുണ്ട്.
3: എനിക്കിപ്പോ കൊളസ്ട്രോൾ നോക്കിയപ്പോ അത്ര വലിയ തോന്നില്ല, 176 അത്രയൊക്കെ റേഞ്ച് ഉള്ളു. പക്ഷെ ഇത് കുറേ നാളുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് വന്ന് ഇങ്ങനെ ചുറ്റിലും വന്നു.
1: അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട്, ന്യൂട്രിഷൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടൊന്നും ആയിരിക്കില്ല. പിന്നെ ഏത് എപ്പോഴെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ?
3: കാണിച്ചിട്ടുണ്ട്, ഒരിക്കൽ പോയി അത് ചീണ്ട് കളഞ്ഞിട്ടുണ്ട് ആ കൊഴുപ്പേ. പക്ഷെ വീണ്ടും വീണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും എത്ര നമ്മള് ആഹാരം കൺട്രോൾ ചെയ്താലും വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും.
1: അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സിപ്പിക്കേണ്ടതാണ്.
2: മാഡം, അതുപോലെ എണ്ണയുടെ ഉപയോഗത്തിൽ, നമ്മൾ പരമ്പരാഗതമായി വെളിച്ചെണ്ണയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, പിന്നെ പല മിക്സ്

0: സീഡ് ഓയിൽസും ഉണ്ട്. അപ്പോൾ അവയുടെ ഉപയോഗം കുറേ ആൾക്കാർ പറയുന്നത് നല്ലതാണെന്ന്, കുറേ ആൾക്കാർ പറയുന്നത് മോശമാണ്, നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നു, വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറയുന്ന പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്?
1: ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉള്ളൊരു സംഗതിയാണ് ഏത് എണ്ണ ഉപയോഗിക്കണം എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും പറയുന്നത് ഏത് എണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കുക എന്നുള്ളത്. മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ന്യൂ ജനറേഷൻ ഓയിൽ, സൺഫ്ലവർ, സാഫ്ലവർ, അങ്ങനെ കുറേ എണ്ണകളൊക്കെ വന്നത്. പക്ഷെ ഇപ്പോൾ അത് കണ്ടി അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറയുക, അതെല്ലാം റിഫൈൻ ചെയ്ത എണ്ണകളാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, LDL കുറയും, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയുന്നതിനോടൊപ്പം നല്ല കൊളസ്ട്രോളും കുറയുന്നതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കുന്നവരിൽ ചില പഠനങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതെണ്ണയാണെങ്കിലും എണ്ണയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 20 ഗ്രാം മാത്രം മതി ഒരാളിന്, പ്രായപൂർത്തിയായ ഒരാളിന്, അതായത് 4 ടീസ്പൂൺ. നമ്മളിങ്ങനെ ശരിക്കും അളന്നിട്ടല്ല ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ വേണം, ഗർഭിണികൾക്ക് കൂടുതൽ വേണം, പക്ഷേ പ്രായമായ ആൾക്കാർക്ക് അതിൽ കുറച്ച് മതി. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏതെണ്ണയാണെങ്കിലും. പിന്നെ ഒന്ന്, ഇപ്പം ന്യൂ ജനറേഷനിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നതൊക്കെ, അതിനകത്ത് ഒറസിനോൾ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. റൊട്ടേഷൻ, ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മളും പല കറികൾക്കും പല മസാല ഉപയോഗിക്കുന്നത് പോലെ, ഇപ്പം 500 ഗ്രാമിൻ്റെയൊക്കെ പാക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ 2-3 എണ്ണ വാങ്ങിച്ചു വയ്ക്കുക. സാലഡ് ഉണ്ടാക്കുമ്പം ഒളിവ് ഓയിൽ ഉപയോഗിക്കുക. നമ്മുടെ നാടൻ കേരള ഭക്ഷണം, അവിയലോ ഫിഷോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ബാക്കി നമുക്ക് കടല എണ്ണയോ റൈസ് ബ്രാൻ ഓയിലോ, അങ്ങനെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ എല്ലാ എണ്ണയുടെയും ഗുണം നമുക്ക് ലഭിക്കുന്നു. ഏതെണ്ണയാണെങ്കിലും അളവ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്.
0: അതുപോലെ ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് വളരെ കെമിക്കൽ പ്രോസസ്സിൽ കൂടെയാണ്.
1: കെമിക്കൽ പ്രോസസ്സിൽ കൂടെയാണ്. ഇപ്പോൾ നമുക്ക് റൈസ് ബ്രാൻ എന്ന് പറഞ്ഞാൽ അരിയുടെ തവിടിൽ നിന്ന് എണ്ണ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സോൾവെൻ്റ് ഇടണം, അതിൽ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അത് വീണ്ടും നമുക്ക് റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മണം പോവും, ചിലപ്പോൾ രുചി പോവും. അപ്പോൾ അത് കൂടുതലായിട്ട് ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ റിഫൈൻഡ് ഓയിൽ എല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ പഴയ എണ്ണ തന്നെയാണ്. പക്ഷേ ഈ എണ്ണകൾക്കുള്ള ഒരു ഗുണം, പെട്ടെന്ന് കേടാവത്തില്ല. റിഫൈൻ ചെയ്ത എണ്ണകൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് നാൾ ഇരിക്കുമ്പോൾ കേടാവുന്നു എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കും.
0: ചില ആൾക്കാർ കംപ്ലീറ്റ്ലി എണ്ണ നെയ്യ് അത്ര ഉപയോഗം കട്ട് ചെയ്യുമല്ലോ.
1: ഇല്ല, അത് ഒരു ഒട്ടും അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നെയ്യാണെങ്കിൽ പോലും അല്പം, ഒരു 1/2 ടീസ്പൂൺ ദിവസം ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റാണ്, പൂരിത കൊഴുപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും ഒഴിവാക്കുന്നത്. പണ്ടുള്ള ആൾക്കാരെല്ലാം രാവിലെ നെയ്ക്കാപ്പിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്, കോഫിയിൽ കുറച്ച് നെയ്യിട്ട് കഴിക്കുമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അൾസിമേഴ്സ് പോലുള്ളതൊക്കെ തടയാൻ തീർച്ചയായിട്ടും ഈ നെയ്യ് സഹായിക്കുന്നു എന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്തിന് നെയ്യ് ഏറ്റവും അത്യാവശ്യമാണ്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡാണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും നല്ല ഒരു സാധനമാണെന്ന് പറഞ്ഞ് കൂടുതൽ കഴിക്കാതെ എല്ലാം മോഡറേഷൻ, മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും ദോഷം ചെയ്യില്ല.
0: നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പേര് പറയാമോ? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ, നമ്മുടെ ഇപ്പൊ അനിത മോഹൻ മാഡം ഉണ്ട്, സംസാരിച്ചു.
2: ഷുഗർ ഉള്ളവർക്ക് ബിസ്ക്കറ്റ് രാവിലെ ചായക്ക് കഴിക്കാൻ പാടുന്നുള്ളതാണ്. വെറും വീട്ടില്
1: ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോ അതിനകത്ത് മൈദയും പഞ്ചസാരയും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. പിന്നെ ഒരു 1-2 ആരോറൂട്ട് ബിസ്ക്കറ്റ്, ആരോറൂട്ടിൽ മധുരം കുറവാണ്, ആരോറൂട്ടെന്ന് പേരേ ഉള്ളൂ, അതിനകത്ത് ആരോറൂട്ടിൻ്റെ അളവും കുറവാണ്. എങ്കിലും രാവിലെ എണീക്കുമ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1-2 ആരോറൂട്ട് ബിസ്ക്കറ്റ് കഴിക്കുക, അത്രയേ ഉള്ളൂ.
2: അല്ല, രാവിലെ സാധാരണ ഇപ്പോൾ എല്ലാവരും 9 മണിക്കുള്ളിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്തായാലും കഴിക്കുക. അതിൻ്റെ മുമ്പേ ചിലർക്ക് ഈ ഗ്യാസിന്റെ ഗുളികയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വിശപ്പിന്റെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റും ചായയും പാടും എന്നുള്ളതാണ് ചോദ്യം. ബിസ്ക്കറ്റ് കഴിക്കുന്ന ആൾക്കാരും
1: ബിസ്ക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല, അത്ര മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അത് നമ്മുടെ

0: ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒന്നും ബിസ്ക്കറ്റിനകത്തില്ല.
1: പിന്നെ അതുപോലെ ഉലുവ, ജീരകം ഇതൊക്കെ ഉപയോഗിക്കാലോ?
0: ആ ഉലുവ നല്ലതാണ്. ഉലുവ നമ്മുടെ ദോശമാവിക്കൂടെ ഉലുവ ഇടുക, മീൻ വയ്ക്കുമ്പോൾ, മത്സ്യം വയ്ക്കുമ്പോൾ അതിനകത്ത് ഉലുവ ഇടുക. അതിനെല്ലാം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്.
1: അല്ല, ഇപ്പൊ ഈ കർക്കിടക മാസമാണ്, കർക്കിടക മാസത്തിൽ കർക്കിടക്കഞ്ഞി വെക്കുമ്പോ അതിൽ ചെറുപയർ, ഉലുവ,
0: അതെ,
1: ജീരകം ഇതൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കില്ല, അതിനൊന്നും ദോഷമില്ലല്ലോ.
0: ഇല്ല ഇല്ല, നമ്മുടെ ഗോതമ്പ് കഞ്ഞി
1: അതുപോലെ
0: വയ്ക്കുമ്പോഴും,
1: കർക്കിടക കഞ്ഞി കഴിക്കാലോ?
0: അല്ല ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി പയറും കഞ്ഞി വെക്കുമ്പോഴും അതിനകത്ത് അല്പം ഉലുവ ഇടാം.
1: അല്ല, തവിട് കളയാത്ത അരി വെക്കില്ല നമ്മൾ ഇപ്പൊ പറയണല്ലേ, ഈ മറ്റേ വാങ്ങണ അരികളുണ്ടല്ലോ, തവിട് കളയാതെ പലതും കിട്ടുമല്ലോ, അങ്ങനത്തെ അരികൾ വെച്ച്
0: അതെ,
1: കഴിക്കാൻ ഷുഗർ പേഷ്യന്റുകൾക്ക് പറഞ്ഞാൽ ചെയ്യാലോ?
0: അതെ, പക്ഷെ എന്ന് വെച്ചിട്ട് അളവ് കൂടുതൽ കഴിക്കരുത്, അളവാണ് പ്രധാനം.
1: ഓ
0: ഏതരിയാണെങ്കിൽ
1: കുറച്ച്
0: ചോറാണെങ്കിലും അളവ് കൂട്ടുക, അതുപോലെ വെള്ളം കൂട്ടുക, ചോറിന്റെ അളവ് കുറയ്ക്കുക. കഞ്ഞി എന്ന് പറയുമ്പോൾ അതിന്റെ കട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. കൂടുതൽ വേകാനും പാടില്ല, നന്നായിട്ട് വേകാനും പാടില്ല കഞ്ഞി. നല്ലതാണ് അത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. ഇപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്നിങ്ങനെ അങ്ങനെ പല പർട്ടിക്കുലർ ഡയറ്റ് പ്ലാനും ആൾക്കാർ ശാസ്ത്രീയമായ ഒരു അഡ്വൈസ് ഇല്ലാതെ സ്വന്തമായിട്ട് എനിക്കിത് ആപ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് എടുക്കുന്നുണ്ട്. അതും കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം 1 വർഷത്തോളമൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ?
0: നമുക്ക് ഒത്തിരി ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇതെല്ലാം ഫാറ്റ് ഡയറ്റാണ്. ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാനേ അല്ല. മാക്സിമം 5-6 മാസം അല്ലെങ്കിൽ എത്ര കൂടിയാലും 1 വർഷം, അതിനേക്കാളും കൂടുതൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങ് ബോറിംഗ് ആയി തുടങ്ങും അവസാനം. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നല്ലേ പറയും, നമ്മുടെ ആഹാരം എപ്പോഴും സന്തോഷമായിട്ട് കഴിക്കുക എന്നുള്ളത്. മരുന്ന് കഴിക്കുന്ന പോലെ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇപ്പോൾ അത്കിൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ്. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫാറ്റ് കൂടുതൽ കഴിച്ചിട്ട് ബാക്കിയെല്ലാം കുറയ്ക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം കുറച്ച് ഉള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ശരീരത്തിന് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇമീഡിയറ്റ് റിസൾട്ട് വരും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കത് ശരീരത്തിൽ അപ്പം തന്നെ അതിൻ്റെ 1-5 കിലോ പെട്ടെന്ന് തന്നെ കുറയും. അത് പലപ്പോഴും കൊഴുപ്പായിരിക്കില്ല, വെള്ളം, വാട്ടർ ലോസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം പെട്ടെന്ന് എല്ലാവർക്കും റിസൾട്ട് പെട്ടെന്ന് വേണം. റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഇവരിത് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഡയറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പഴയ പോലെ വെയിറ്റ് തിരിച്ചു വരും. നമ്മളെപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ തുടങ്ങുന്നോ അപ്പോൾ ഈ വെയിറ്റ് തിരിച്ചു വരും. കീറ്റോ ഡയറ്റിലാണെങ്കിലും അതെ, കീറ്റോ ഡയറ്റിൽ 70% കൊഴുപ്പ് കഴിക്കാം എന്നുള്ളതാണ്. ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഒരു 16 hours നമ്മുടെ ബോഡി ഒരു സ്റ്റാർവേഷൻ മോഡിലിട്ടിട്ട് 8 മണിക്കൂർ മാത്രം ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ കഴിക്കുക. ഇപ്പോൾ 7 മണിക്ക് കഴിച്ചാൽ അടുത്തത് 8 മണിക്കൂർ കഴിയുമ്പം വൈകുന്നേരം 3 മണിക്കോ 4 മണിക്കോ കഴിക്കുക എന്നുള്ളതാണ്. അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാവും. ശരിക്കും ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടും, അവിടെ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്, എന്നും കൊണ്ടുപോകാൻ ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? എവിടെ നിന്നാണ്?
3: കൊല്ലത്തുനിന്ന്
2: സംസാരിച്ചോളൂ.
0: ചോദിച്ചോളൂ രേഷ്മ.
3: ഹലോ ഹലോ ഹലോ ഡോക്ടർ, എനിക്ക് 30 വയസ്സാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ രാവിലെ മോളുണ്ട് 10 വയസ്സായി. ഈ മോള് സ്കൂളിൽ വിടുന്ന ടൈമില് ഞാന് മോളെ കൂടെ ഫുഡ് കഴിക്കും. രാവിലെ കാപ്പി, എന്തെങ്കിലും ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള എന്തെങ്കിലും, അതിൽ പിന്നെ സാമ്പാറോ കടലക്കറി എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒട്ടും, ഞാനങ്ങ് തളർന്ന് താഴെ വീഴുന്നത് പോലൊരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. രാവിലെ മാത്രമേ ഉള്ളൂ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ഷുഗറിന്റെ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ?
0: അതെന്തായാലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പിന്നെ ഒരു കാര്യമുള്ളത്, അത്രമാത്രം നമ്മൾ ഫാസ്റ്റ്, രാത്രി എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്?

0: തലേദിവസം
1: രാവിലെ
0: അല്ല രാത്രി,
1: രാത്രി 8 മണിക്ക്
0: ആ
1: രാത്രി
0: രാത്രി
1: 8 മണിക്ക്
0: രാത്രി 8 മണിക്ക്
1: ഇപ്പോൾ
0: ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12-13 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ ലെവൽ അങ്ങ് ഭയങ്കരമായിട്ട് താഴും ബ്ലഡിലെ. ആ അപ്പം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഫുഡ് കഴിക്കുമ്പം ഉണ്ടാകുന്ന ഒരു ഒരു ചേഞ്ച് ആയിരിക്കാം. എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ട് രക്തം ഒന്ന് പരിശോധിച്ചു നോക്കൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ഹിമോ വിളർച്ച ഉണ്ടോ എന്നുള്ളതും ഒന്ന് നോക്കുക. ഓക്കെ ഓക്കെ.
2: വിളിച്ചതിന് നന്ദി മാഡം. കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർ മൊത്തത്തിൽ ഓയിലും എണ്ണയും നോൺ വെജ് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങളുണ്ട്?
0: ഇല്ല, മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ പലരും ദിവസം ഒരു വറുത്ത സാധനം കഴിക്കുന്ന ആൾക്കാരാണ്, അത് മാത്രം കുറച്ചാൽ തന്നെ വ്യത്യാസം വരും. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 5% കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ലിവറിൽ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചെറിയ സ്നാക്സ് ഒക്കെ ഇല്ലേ, മുറുക്ക് അങ്ങനെയുള്ളതിലൊക്കെയാണ് ധാരാളം എണ്ണയുള്ളത്. അച്ചപ്പം, മുറുക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചായയുടെ കൂടെ കഴിക്കുന്ന സാധനങ്ങൾ, പിന്നെ വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന സാധനങ്ങൾ. എല്ലാവർക്കും വൈകുന്നേരം ഒരു ഭയങ്കര ഒരു വിശപ്പ് ഉണ്ടാവാറുണ്ട്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്രേവിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അതെപ്പോഴും പലരും കഴിക്കുന്നത് ഇതുപോലത്തെ അൺഹെൽത്തി സാധനങ്ങളായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ 2-3 നേരം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ 2-3 കപ്പ് മധുരമില്ലാത്ത ലൈറ്റ് കോഫി കുടിക്കുന്നതും കുറയ്ക്കാനായിട്ട് നല്ലതാണ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, പക്ഷേ ഫാറ്റി ലിവർ കുറയുന്നതായിട്ട് പല പഠനങ്ങളിലും കാണിക്കുന്നു. 2-3 കപ്പ്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ?
3: എന്റെ പേര് കാർത്തിക, സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്.
2: ആ, സംസാരിച്ചോളൂ.
3: എനിക്ക് സംസാരിക്കാനുള്ളത് ആഹാരത്തിൽ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്?
0: വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ട് നമ്മൾ വെളിച്ചെണ്ണയും വേറെ ഏതെങ്കിലും നല്ലെണ്ണയും കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇല്ലേ?
3: എന്റെ വീട്ടില് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ.
0: ആ,
3: ഒരെണ്ണ ആദ്യ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കല്.
0: അതെ, വെളിച്ചെണ്ണ നല്ലത് തന്നെയാണ്, പക്ഷെ അളവ് കൂടരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണ നമ്മൾ പ്രത്യേകിച്ചും ആട്ടി വയ്ക്കുമ്പോൾ ഒരു ദിവസം എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു അളവില്ലല്ലോ. എണ്ണ തീരാറാവുമ്പോൾ വീണ്ടും ആട്ടി വയ്ക്കുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ അധ്വാനമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എണ്ണ കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് നിയന്ത്രിക്കണം എന്ന് പറയുന്നത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. ചില ഫുഡ് റീഹീറ്റ് ചെയ്യരുതെന്ന് പറയുള്ളൂ. ചില ആൾക്കാർ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം ചോറുണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കും, പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പിന്നെയും പിന്നെയും ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റീഹീറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഫുഡുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നത്?
0: ഫ്രിഡ്ജിൽ നമ്മൾ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന സാധനം അടുത്ത 1-2 ദിവസം കൂടെ നമുക്ക് ഉപയോഗിക്കാം. അതിന് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് എക്സസ് വരും എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി 1 മണിക്കൂറിനകം തന്നെ തണുപ്പിച്ച് പ്രത്യേക ചെറിയ പാത്രങ്ങളിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഓരോ ദിവസവും ആ പാത്രം എടുത്ത് അത് ഉപയോഗിച്ച് തീർക്കുക. സാധാരണ ചെയ്യുന്നത് അതെടുത്ത് ചൂടാക്കും, അതിൽ നിന്ന് കഴിക്കും, വീണ്ടും അതിനെ ചൂടാക്കും. അങ്ങനെയുള്ളത് ഒരിക്കലും അഭിലഷണീയമല്ല, നല്ലതല്ല. പക്ഷെ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ പെറ്റ് ബോക്സിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇലക്കറികൾ പലപ്പോഴും വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. ചീര പോലുള്ള സാധനങ്ങൾ, ഇപ്പോൾ മട്ടണൊക്കെ ആണെങ്കിൽ 1-2 ചിക്കൻ അങ്ങനെയുള്ളതൊക്കെ 2-3 ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കാതിരിക്കും.
2: അതുപോലെ ഫ്രീസ് ചെയ്ത് ചിക്കനൊക്കെ ഫ്രീസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് തണുത്ത് വരാനായിട്ട് കുറേ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് അത് ഐസായിട്ടിരിക്കുമ്പോൾ തന്നെ വെള്ളത്തിലെടുത്തിട്ട് തിളപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശരിയാണോ?
0: അല്ല, നമ്മൾ തോയിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നേരത്തെ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത്.
2: അതുപോലെ വേറൊരു ശീലമാണ് അത് എടുത്ത് വെച്ച് തണുത്തതിന് ശേഷം അതിൽ നിന്ന്

0: ചേർത്തിട്ട് പിന്നെ അത് ഫ്രീസ് ചെയ്യുക, പിന്നെയും ഫ്രീസറിൽ വെക്കുക.
1: അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് എപ്പോഴും മൈക്രോ വരാനുള്ള സാധ്യത. അതായത് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ എന്തായാലും ബാക്ടീരിയാസ് ഉണ്ട്, അത് അതിനകത്തേക്ക് കയറി അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിനകത്ത് കയറി ആക്ട് ചെയ്യും. അപ്പോൾ ഈ റൂം ടെമ്പറേച്ചർ ആയിരിക്കും തണുത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് ആക്ഷൻ ഇല്ലാത്തത്. ആ റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കേടാവും, അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് കേടാവും, ക്രോസ് കണ്ടാമിനേഷനും വരും, അത് അടുത്തിരിക്കുന്ന വസ്തുവിനെ കൂടെ ചീത്തയാവും, ചീത്തയാക്കും, അത് ഫുഡ് പോയ്സൺ പോലുള്ളത് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എടുത്ത സാധനം അന്ന് തന്നെ എടുത്ത് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ഒരിക്കൽ ചൂടാക്കിയ സാധനം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു, വീണ്ടും ചൂടാക്കി, വീണ്ടും ഫ്രിഡ്ജ്, അങ്ങനെയുള്ളത് ഒട്ടും നല്ലതല്ല, ആരോഗ്യകരമല്ല.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ, ഞാൻ കോട്ടയത്ത് നിന്ന് സുജാതയാണ്.
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഹലോ
1: ഹലോ, ചോദിച്ചോളൂ.
2: ആ ഡോക്ടർ നമസ്കാരം.
1: നമസ്കാരം.
2: ഞാൻ 3 വർഷമായിട്ട് ഷുഗറിന് മരുന്ന്, ഷുഗറിന് കൊളസ്ട്രോളിന് പ്രഷറിന് 3 മരുന്ന് കഴിക്കാം, 3 കൂടെ കണക്ഷൻ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പം HbA1c നോക്കിയപ്പോ 6.3, ഫാസ്റ്റിംഗില് ബ്ലഡിന്റെ അളവ് 114, അത് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ 173 കണ്ടത്. പിന്നെ കൊളസ്ട്രോൾ നോക്കുമ്പോ HDL 50, LDL 58, ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതിപ്പോ ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞ് മരുന്ന് തന്നിരിക്കുക.
1: ഓക്കെ, മരുന്ന് കഴിച്ചിട്ടാണോ ഈ വാല്യൂ വന്നത്? മരുന്ന് അതോ അതിനു മുമ്പുള്ളതാണോ?
2: കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നല്ലപോലെ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്, 2 മണിക്കൂർ ഫുഡ് കൺട്രോൾ. ഞാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്തപ്പോഴാണ് ഷുഗറൊക്കെ വന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ആളായിരുന്നു.
1: HbA1c 6.3 എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നും ഉള്ളതല്ല, കൺട്രോൾഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, റിസൾട്ട് ചെയ്യുന്ന. അതെ, കൺട്രോൾഡ് ആയിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് കൃത്യമായി കഴിക്കുക, ആഹാരവും അതുപോലെ നിഷ്ഠയായിട്ട് കഴിക്കുക. ഇപ്പൊ ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മളെ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ, പ്രമേഹം ആദ്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ രക്തസമ്മർദ്ദത്തിലേക്ക് പോവും, പിന്നെ ചെറുതായിട്ട് കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് ഇത് 3 കണക്റ്റഡ് ആണ്.
0: വിളിച്ചതിന് നന്ദി മേഡം. നമ്മൾ കടകളിൽ നിന്ന് ഫുഡ് ഐറ്റംസ് പാക്ക്ഡായിട്ടുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ അത് ഒരിക്കലും നമ്മൾ അതിൽ ന്യൂട്രീഷൻ ലേബൽ വായിക്കാറില്ല. അതിൽ എത്ര കാലറീസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ, എത്ര ഷുഗർ, ആഡഡ് ഷുഗർ എത്രയാണെന്നുള്ളത് സാധാരണഗതിയിൽ ആൾക്കാർ നോക്കാറില്ല. അപ്പോൾ നമ്മൾ വളരെ പോഷക സമ്പുഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ച് വാങ്ങുന്നതിലെല്ലാം എണ്ണയും പഞ്ചസാരയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പീനട്ട് ബട്ടർ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പഞ്ചസാര എണ്ണ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ലേബൽ നോക്കുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളത്?
1: അതെ, നമ്മുടെ ഈ പാക്ക്ഡ് ഫുഡിനെല്ലാം ലേബൽ ഇപ്പോൾ വളരെ കമ്പൽസറിയാണ്. അതിനകത്ത് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ +F എന്നുള്ള ഒരു ലോഗോയാണ് കാണുന്നത്, വേറെ എന്തെങ്കിലും വിറ്റാമിനുകൾ ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു ഗ്രീൻ ഡോട്ടായിരിക്കും, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു റെഡ് ഡോട്ടായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ബിസ്ക്കറ്റ് വിത്തൗട്ട് ഷുഗർ എന്ന് പറഞ്ഞാലും പലപ്പോഴും അതിനകത്ത് ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആ ലേബൽ തീർച്ചയായിട്ടും വായിച്ച് നോക്കണം. അതിങ്ങനെ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളതാണ് ഏറ്റവും മേളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനിൽ എത്ര സോൾട്ട് ഉണ്ട്, എത്ര ഷുഗറുണ്ട്, അത് മാത്രമല്ല അത് എത്ര പേർക്ക് കഴിക്കാം, പോർഷൻ സൈസ് എന്നുള്ളൊരു സംഗതിയുണ്ട്. നമ്മൾ ഈ ചെറിയ പാക്കറ്റിലൊക്കെ ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള പല സ്നാക്സും വാങ്ങുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പോർഷൻ സൈസ് 3 എന്നായിരിക്കും കാണുന്നത്. നമ്മളത് ഒരാളിന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനാണ് അത്രയും കാലറി പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ലേബൽ തീർച്ചയായിട്ടും വായിച്ചു. അതുപോലെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും, അല്ലെങ്കിൽ നമ്മുടെ പാലിനും ബ്രെഡിനും ഒക്കെ അതിനകത്തും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്,
0: ഇത്ര ദിവസത്തിനുള്ളിൽ
1: ഉപയോഗിക്കണം എന്നുള്ളത്.
0: അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ റസ്കും ചായയും യൂസ് ചെയ്യുന്നത്, റസ്കിൽ പഞ്ചസാര ഇല്ല എന്ന് ഉപയോഗിച്ചിട്ട്. പക്ഷെ എൻ്റെ ലേബൽ നോക്കിയാൽ മാഡം പറഞ്ഞ പോലെ ഷുഗറും ഉപ്പും ആണ് ഉള്ളത്,
1: കൂടുതലായിട്ടുള്ളത്. അതിനകത്ത് വെറും മൈദയും പഞ്ചസാരയും ഉപ്പും മാത്രം തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാം സ്വീറ്റ് ബ്രെഡാണ്. ആ ബ്രെഡിനെ തന്നെയാണ് അവർ റസ്കാക്കി മാറ്റുന്നത്. ഏത് കടയിൽ പോയാലും വൈറ്റ് ബ്രെഡ് എന്ന് നമുക്ക് കിട്ടാറേ ഇല്ല, എല്ലാം സ്വീറ്റ്.

0: ബ്രെഡാണ്. അപ്പോൾ അതിനകത്തോട്ട് സ്വീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ വീറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ പോലും പഞ്ചസാര കാരമലൈസ് ചെയ്ത് ആ വീറ്റിൻ്റെ കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നമുക്ക് ലേബൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും.
1: അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: പേര് വയനാട് ജില്ല എന്നാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോ.
2: അപ്പൊ ഡോക്ടർ, എനിക്ക് സംശയം ഉണ്ട്. ഞാന് സ്ഥിരമായിട്ട് കുറെ ആയിട്ട് എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പം രണ്ട് അന്നേരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വൈദ്യുന്ന് പോകണമെന്ന് തോന്നലാ. ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്കൊരു കുറച്ച് നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കഴിയുമ്പോൾ, കാരണം എനിക്ക് പശു ഒക്കെ ഉള്ളത് നല്ല ഫുൾ ടൈം പണിയുള്ള ആളാ. അപ്പൊ ഇത് കഴിയുമ്പോ പിന്നെ ഞാൻ കുറച്ചു നേരം പണിയെടുത്ത് കഴിയുമ്പോൾ ഇന്നും നശപ്പം. അപ്പൊ ഞാൻ ഈ സാധാരണ ഒരു മനുഷ്യൻ രണ്ടു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു. ഞാനൊരു അഞ്ചു ആറും പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഇത് കഴിച്ചു കഴിയുമ്പം എല്ലാ കൂട്ടം പണിയും ഞാൻ എടുക്കും. അപ്പൊ ഇതെടുത്ത് ഇത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ വൈദ്യുതി നോക്ക് തന്നെ. അത് ഇതുവരെ ഞാനിപ്പോ കൊറേ ഹോമിയോ മരുന്ന് ഈ കോഴിക്കോട് കാലപ്പറമ്പില് അവിടുന്ന് പോയി ഞാൻ കൊറേ ഹോമിയോ മരുന്ന് കഴിച്ചു. അപ്പൊ എനിക്ക് ചെറിയൊരു മാറ്റം വന്നായിരുന്നു. പിന്നെ എനിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നായിരുന്നു. ഞാൻ പോക്ക് നിർത്തി. അപ്പൊ എനിക്ക് അത് ഇപ്പോഴും പഴയ പോലെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രഷറോ ഷുഗറോ ഒക്കെ അതൊക്കെ നോക്കി അടുത്ത് നോക്കി. അപ്പൊ ഇതൊക്കെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല, എല്ലാം നോർമൽ ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരു കൊളസ്ട്രോൾ ഒരു 218 ഉണ്ടെന്ന് പറഞ്ഞു. വേറെ ഷുഗർ ഇല്ല, ഷുഗർ 82 ഉള്ളൂ. പിന്നെ പ്രഷർ നോർമൽ ആയിരുന്നില്ല, പ്രഷർ താഴ്ന്നു വരിക. അങ്ങനെ പോണത്.
0: ഇതെന്തായാലും ഒരു ഡോക്ടറെ ഒന്ന് കൊണ്ട് പരിശോധിപ്പിക്കുക കേട്ടോ. എന്താണ് എന്ന് കണ്ടുപിടിക്കണമല്ലോ. പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ചിലപ്പോൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചാൽ ഉടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, അതുപോലെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് എന്താണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ആഹാര കാര്യത്തിൽ മാറ്റം വരുത്തുക.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, സ്ത്രീകളിൽ ഇപ്പോൾ പോസ്റ്റ് മെനോപോസ് ഉണ്ടാകുന്ന അസ്ഥിക്ഷയം തടയാനായിട്ട് കാൽഷ്യം അടങ്ങിയ ഭക്ഷണക്രമം നമുക്ക് എങ്ങനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും?
0: തീർച്ചയായിട്ടും മെനോപോസ് സമയമാകുമ്പോഴത്തേക്കും പലർക്കും ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി കാണാറുണ്ട്. പക്ഷേ ഇതിന് അടിത്തറ ഇടുന്നത് ശരിക്കും കൗമാരപ്രായത്തിലാണ്. ആ സമയത്താണ് നമ്മുടെ മാക്സിമം ബോൺ മാസ് വരേണ്ടത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പെൺകുട്ടികൾക്കാണെങ്കിലും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. കാൽഷ്യം കൂടുതലുള്ളത് നമ്മളെ എല്ലാ പയർ പരിപ്പ് സാധനങ്ങളിലുമൊക്കെ ഉണ്ട്. മില്ലറ്റ്സിനകത്ത് ധാരാളം കാൽഷ്യമുണ്ട്, റാഗിയിൽ ധാരാളം കാൽഷ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഡോക്ടർ കുറച്ച് നാളത്തേക്ക് കഴിക്കാൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഡോസേജും എല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എല്ലാം നമ്മൾ കഴിച്ചാലും അത് നമ്മുടെ ബോഡി എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം അത് ഉപയോഗിക്കുന്നു, അത് ഡെപ്പോസിറ്റ് ആവുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം.
1: ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം മാഡം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലം പറയാമോ?
3: ഞാൻ അൽഫോൺസ, കൊല്ലം ജില്ലയില് ശൂരനാട് വയ്യാങ്കര എന്നാ വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോ.
3: നമസ്കാരം മാഡം.
0: നമസ്കാരം.
3: ഞാനൊരു ഡയബറ്റിക് രോഗിയാണ്. അപ്പൊ എനിക്ക് അതിന്റെ ആഹാര രീതികളെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ.
0: കൺട്രോൾഡ് ആണോ ഡയബറ്റിസ്? ഞാൻ ഇതിനു മുമ്പ് പല സംശയങ്ങൾ ചോദിച്ചപ്പോഴും അതിന്റെ ആഹാര രീതി പ്രത്യേകം പറഞ്ഞിരുന്നു. അത് കേട്ടോ?
3: ഇല്ല, ഞാന് എനിക്ക് അവിടെ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ പണി നടക്കുന്നില്ല.
0: അപ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ടത്
3: കേട്ടില്ലായിരുന്നു.
0: കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നേരത്തെ ഭക്ഷണവും കഴിക്കാതിരിക്കരുത്. കൃത്യസമയത്ത് കഴിക്കുക. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷെ അളവ് കുറയ്ക്കണം. കൂടുതലായിട്ട് അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡലിയോ ദോശയോ പുട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. അളവ് കൂടാൻ പാടില്ല. ഇപ്പം 4, 5 ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മാക്സിമം 3, 2 3. അതിനോടൊപ്പം കഴിക്കുന്നത് ഒരിക്കലും ഇപ്പോൾ ഇഡലി ദോശയാകുമ്പോൾ

0: ചട്നിയേക്കാളും കൂടുതൽ നല്ലത് സാമ്പാറോ കടലക്കറിയോ അങ്ങനെയുള്ള സാധനങ്ങളാണ്. പുട്ടാണെങ്കിൽ അതിനോടൊപ്പം പയറ്. അപ്പോൾ ഒരു പുട്ടിൻ്റെ അളവ് കുറയ്ക്കുക, പയറ് കുറച്ച് കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ പുട്ട് കടല അങ്ങനെയുള്ളതായിരിക്കണം. ഇടനേരങ്ങളിൽ വേണമെങ്കിൽ മോരും വെള്ളം കുടിക്കാം, 11 മണിയൊക്കെ ആകുമ്പോൾ മോരും വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു ടൊമാറ്റോയോ തക്കാളി അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കും രണ്ട് തരം, നമ്മുടെ സാധാരണ നാടൻ രീതിയിൽ കിട്ടുന്ന, നമ്മുടെ ചുറ്റും കിട്ടുന്ന ഏതെങ്കിലും പച്ചക്കറികൾ കൊണ്ടുള്ള രണ്ട് കറികൾ, ഒരു ഇലക്കറിയും വേറൊരു കറിയും. തീർച്ചയായിട്ടും രണ്ട് പച്ചക്കറി കറികളെങ്കിലും കഴിച്ചിരിക്കണം. അത് കഴിക്കുന്നുണ്ടോ? ചോറായിരിക്കും കൂടുതൽ എല്ലാവരും കഴിക്കുന്നത്, ചോറിന്റെ അളവാണ് കുറയ്ക്കേണ്ടത്. ആ
1: ഉച്ചക്ക് ഞാൻ ഒരു പിടി ചോറ് കഴിച്ചോ, അത് നമുക്ക്, എനിക്ക് ഞാനൊരു പിന്നെ ബ്ലൈൻഡ് കൂടാ, അപ്പൊ നമുക്ക് തരുന്നതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ.
0: ആ അതിനോടൊപ്പം പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം. അതിപ്പോ സാലഡ് ആയിട്ടും കഴിക്കാം, നമ്മുടെ വെള്ളരിക്കയൊക്കെ അരിഞ്ഞത്,
1: സാമ്പാറോ അവിയലോ ഒക്കെ കാണും, പിന്നെ ബീറ്റ്റൂട്ടോ ഒക്കെ തോരൻ കാണും, പിന്നെ പയറരിഞ്ഞ് തോരൻ വെക്കുന്നത് കാണും,
0: അങ്ങനെയുള്ള കറികൾ കഴിക്കാം.
1: മീൻകറി കാണും, മീൻകറി കാണും. പിന്നെ രാത്രിയിലേ മാഡം നമുക്ക് ഈ ചുമന്നരിയിട്ട് കഞ്ഞി കഞ്ഞിയായിട്ട് കുടിക്കാം.
0: കഞ്ഞിയായിട്ട് കുടിക്കാം, പക്ഷെ അളവ് പ്രധാനം, കട്ടി കൂടാൻ പാടില്ല. അരിയും പയറും കൂടെ ഇട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
1: അതുപോലെ ഞാൻ മധുരം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഈ ബൂസ്റ്റ് കുടിക്കാൻ പറ്റുമോ?
0: ബൂസ്റ്റ് മുഴുവൻ പഞ്ചസാരയാണ്, പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. അതെ, നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഒക്കെ നല്ലതാണ്. കഞ്ഞി കഴിയുന്നതും കുറച്ചിട്ട് ഉപ്പുമാവ് പോലുള്ളത് കഴിക്കുക.
2: ഓക്കെ, താങ്ക് യു മാഡം. ഇമോഷണൽ ഈറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രെസ് ഈറ്റിംഗ് എന്നൊരു അവസ്ഥയുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണക്രമവും മാനസികാവസ്ഥയായിട്ട് ബന്ധമുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ചില ആൾക്കാർ ഒന്നും കഴിക്കാതാവും, ചില ആൾക്കാർക്ക് ഫുഡിലോടായിരിക്കും ഒരു ക്രേവിങ്, ആ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും അവർക്കൊരു സമാധാനം കിട്ടുന്നത്. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് തന്നെ പറയും. ഒബീസിറ്റിക്ക് ഒരു പ്രധാന കാരണം ഇന്നത്തെ സ്ട്രെസ് ഈറ്റിംഗ് ആണ്. ഓഫീസിലെ സ്ട്രെസ്, വീട്ടിലെ സ്ട്രെസ്, ഇതിലെല്ലാം അവർ പരിഹാരം കാണുന്നത് ഒരു ഫുഡിലാണ്. ഐസ്ക്രീം, മധുരം കൂടുതൽ കഴിക്കുക, മധുരം കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നുക, അങ്ങനെയുള്ള സ്ട്രെസ് ഈറ്റിംഗ്. നമ്മളത് മനസ്സിലാക്കണം, മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്താലേ പറ്റൂ. അതുപോലെ നൈറ്റ് ഈറ്റിംഗ് സിൻഡ്രോം, രാത്രി ഉള്ള ഫുഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫുഡ് കഴിക്കുക. ഇപ്പോൾ എല്ലാവരും ലേറ്റായിട്ടാണല്ലോ ഉറങ്ങുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു സ്നാക്ക്, സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്ക് എന്തെങ്കിലും കഴിക്കുക. ഇതെല്ലാം ഓവർ വെയ്റ്റിന് ഒരു പ്രധാന കാരണമാണ്. പിന്നെ മൂഡ് മാറ്റുന്നത്, നമുക്കിപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതൊരു മൂഡ് എലിവേറ്ററാണ്. ചില സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് അതുപോലെ നമ്മളെ ഡള്ളാക്കുകയും ചെയ്യും. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്.
2: അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കും. ചിലർക്ക് അലർജി, ചില ഫുഡ് ഐറ്റംസിനോട് അലർജി കാണും, ഗ്ലൂട്ടൻ അലർജി കാണും, ലാക്ടോസ് ഇൻടോളറൻസ് കാണും. അപ്പം ഇത്തരം ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
0: അത് തന്നെയാണ്. ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡാണ്, അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാതെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ, ബ്ലോട്ടിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് എലിമിനേഷൻ ഡയറ്റ് എന്നാണ് പറയുന്നത്. ഗ്ലൂട്ടൻ ഉള്ള സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഗോതമ്പ്, നമ്മുടെ മൈദ, അങ്ങനെയുള്ള സാധനങ്ങൾ, റൈസ് ആൻഡ് റൈസ് പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓട്സിനകത്ത് ഗ്ലൂട്ടൻ ഇല്ല, പക്ഷേ ഈ മാനുഫാക്ചറിങ് സമയത്ത് ചിലപ്പോൾ അതിനകത്ത് കുറച്ചെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബീഫ് അലർജി ഉണ്ടാക്കുന്നവരുണ്ട്, അത് ബീഫിലെ പ്രോട്ടീൻ അലർജി,
2: ഡയറി പ്രോഡക്ട്സ്.
0: ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ ആ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഉടനെ ലൂസ് മോഷനായിട്ട് പോവുക, അതെല്ലാം അവോയ്ഡ് ചെയ്യുക. എന്താണോ നമുക്കങ്ങനെ ഒരു അലർജി പോലെ ഉണ്ടാക്കുന്നത്, അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.
2: പൊതുവിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക,
0: അതെ,
2: എണ്ണ ഉപയോഗം മോഡറേറ്റ് ആയിട്ട് നിലനിർത്തുക, പ്രോപ്പർ എക്സസൈസ്, വെള്ളം.
0: അതെ, ഒരു ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിനുള്ള, അതായത് നമ്മുടെ അധ്വാനമായിട്ട് നോക്കിയിട്ട് വേണം എത്ര കാർബോഹൈഡ്രേറ്റ് ഹാർഡ് വർക്കേഴ്സിന് കൂടുതൽ കഴിക്കാൻ. നമ്മളെല്ലാം സെഡൻറ്ററി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, അവർക്കൊരു മിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റും ഉയർന്ന അളവിലെ പ്രോട്ടീനും മിതമായ അളവിൽ കൊഴുപ്പുമുള്ള ഒരു ഭക്ഷണ രീതി, അതിനോടൊപ്പം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വൈവിധ്യം എന്നുള്ളതാണ്.

0: പല തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതുണ്ട്. നമുക്ക് വേണ്ട ഒരു 44 ന്യൂട്രിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മാത്രം കഴിച്ചാൽ പോരാ, വൈഡ് വെറൈറ്റി പല തരം സാധനങ്ങൾ ഉപയോഗിക്കുക.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹനാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകിയ ഡോക്ടർ അനിത മോഹനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. സ്റ്റുഡിയോയിൽ ഡോക്ടർ അനിത മോഹനോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ഡീപ് മനോജ്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം അരുണ ബേവി.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്ന് പ്രകാശധാരയിൽ വ്രണങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ സീന ആർ വി സംസാരിക്കുന്നു. പ്രകാശധാര ഇന്ന് 12:40.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12:00.
4: എനർജി ക്ലബിന്റെ ഈ അധ്യയന വർഷത്തിന്റെയും ഉണർവ് ക്യാമ്പയിന്റെ 4-ാം പതിപ്പിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം. റിപ്പോർട്ട്. എനർജി മാനേജ്മെന്റ് സെന്റർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായിട്ടുള്ള ഊർജ സംരക്ഷണ അവബോധ പരിപാടിയായ ഉണർവ് 4-ാം പതിപ്പിന്റെ ഉദ്ഘാടനവും സംസ്ഥാനതല എനർജി ക്ലബിന്റെ പ്രോസ്പെക്ടസിന്റെ പ്രകാശനവും ഇന്നലെ തിരുവനന്തപുരത്ത് എനർജി മാനേജ്മെന്റ് സെന്ററിൽ നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം.
5: നടക്കണമെങ്കിൽ, കളിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ മനുഷ്യന് വ്യക്തിപരമായിട്ട് ഊർജം ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ചലനങ്ങളെ, എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഊർജം. വൈദ്യുതിയുടെ ഒരു ഓഫീസിൽ പോയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ കേരളത്തിൽ തന്നെ വൈദ്യുതി ആദ്യം വന്ന് തിരുവനന്തപുരത്താണ്. ഒരു 100 ഉള്ളൂ, 100 തികയുന്നില്ല. 1929 ആദ്യമായിട്ട് അന്ന് രാജാക്കന്മാര് മുൻകൈയെടുത്ത് ഒരു ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്ന് പിന്നീട് വൈദ്യുതി കൊണ്ടുവന്നു. അതുവരെ നമ്മള് മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും ഒക്കെ ആശ്രയിച്ചായിരുന്നു ഞങ്ങളെല്ലാവരും വെളിച്ചം കണ്ടു തുടങ്ങിയത്. ഫാൻ ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ഉണ്ടായിരുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, TV ഉണ്ടായിരുന്നില്ല. പിന്നീട് ശാസ്ത്രത്തിന്റെ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികസനത്തിന്റെ ഫലങ്ങളാണ് ഇന്നത്തെ തലമുറ ഇന്ന് അനുഭവിക്കുന്നത്. നേരത്തെ നമ്മളൊക്കെ പഠിച്ച ഒരു കാര്യം, വാട്ട് ആർ ദ ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഒരു വ്യക്തിയുടെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നേരത്തെ ഞങ്ങളൊക്കെ പഠിച്ചത് ഫുഡ്,

0: കോർഡിനേറ്റർമാരൊക്കെ ചേർത്തുകൊണ്ടും അത് ഭംഗിയായിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്.
1: EMC രജിസ്ട്രാർ ശ്രീ സുഭാഷ് ബാബു നന്ദി പറഞ്ഞു. ചടങ്ങിന് മുന്നോടിയായി ഊർജ സംരക്ഷണ അവബോധ ക്ലാസ് നടന്നു. ചടങ്ങിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. അധ്യാപകർക്കും കുട്ടികൾക്കും EMC ക്യാമ്പസ് സന്ദർശിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. എനർജി ക്ലബിന്റെ ഈ അധ്യയന വർഷത്തിന്റെയും ഉണർവ് ക്യാമ്പയിന്റെ 4 പതിപ്പിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്.

കോളേജുകൾക്ക് അംഗീകാരം നൽകുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരുന്ന വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025. ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതിക്കു പകരം കോളേജുകൾ അവരുടെ ഫീസ്, സൗകര്യങ്ങൾ, അധ്യാപകരുടെ വിവരം എന്നിവ ഓൺലൈനായി പൊതുവായി വെളിപ്പെടുത്തണമെന്ന് ഈ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കോളേജ് വിവരങ്ങൾ നേരിട്ട് ഇനി വിരൽത്തുമ്പിൽ ലഭ്യമാകും.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ലളിതഗാനങ്ങൾ കേൾക്കാം. എസ് ആർ ആനന്ദ് പാടിയത്. സംഗീതം വെൺമണി സി കെ പ്രകാശ് കുമാർ. ആദ്യം പുലരിയിൽ നീ എൻ്റെ സൂര്യകാന്തി എന്നാരംഭിക്കുന്നു. രചന മധുര ബാലചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
2: ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്ട് രജിസ്റ്റർ ആണ്. എല്ലാ പ്രോജക്ടുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4, കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ.
1: രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം, 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു.

0: 5 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൗരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി വർക്ക് ഷോട്ടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്.
0: 100 കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൗഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൗകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 രണ്ടാണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുത മാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 7 3 ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറും പുരുഷന്മാരുടെ 10,000 ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 ഓട്ടത്തിൽ വിശാൽ TK മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. 1,00,000 സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 28 വർഷമായി പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന

0: രണ്ട് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം.
1: രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, MLAമാരായ PA മുഹമ്മദ് റിയാസ്, KK രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ TK വാസു, സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: വ്രണങ്ങളും ഹോമിയോപ്പതിയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർ വി സംസാരിക്കുന്നു.
1: വ്രണങ്ങൾ മനുഷ്യ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഉത്ഭവിച്ചു വരാം. പല കാരണങ്ങൾ കൊണ്ടും വ്രണങ്ങൾ രൂപപ്പെടാം. ത്വക്കിന് പുറത്ത് കാണപ്പെടുന്ന വ്രണങ്ങൾ വലിയ ആഴമുള്ള അൾസറുകളായി രൂപാന്തരം പ്രാപിക്കാം. ഇവ ത്വക്കിൽ മാത്രമല്ല, വായ്ക്കുള്ളിലും കുടലിലും അന്നനാളത്തിലും ആമാശയത്തിലുമെല്ലാം രൂപപ്പെടാം. ചിലവ പെട്ടെന്ന് തന്നെ ചികിത്സകളോട് പ്രതികരിക്കുന്നു. എന്നാൽ ചിലത് കാലപ്പഴക്കം ചെന്ന് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ശരീരത്തിൽ നിലനിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വ്രണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ നിരവധിയാണ്. വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന വ്രണങ്ങൾ സാധാരണയായി കാലിന് താഴ്ഭാഗത്തായി കാണപ്പെടുന്നു. കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലുകളിൽ കൂടിയുള്ള രക്തയോട്ടം ഗണ്യമായി കുറയുന്നതുകൊണ്ടും കാലിൽ വ്രണങ്ങൾ ഉണ്ടാകാം. പുകവലി രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നതിന്റെ വേഗത കൂട്ടുന്നു. ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന രോഗം ചെറിയ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നതിനും അതുവഴി രക്തയോട്ടം കുറഞ്ഞ് വ്രണങ്ങൾ രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. പ്രമേഹം അഥവാ ഡയബറ്റിസ്, ഇത് കാരണം ധാരാളം പേരുടെ ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ കാണപ്പെടുന്നു. അർബുദ രോഗവുമായി ബന്ധപ്പെട്ടും വ്രണങ്ങൾ ഉണ്ടാകാം. ചില വിരകൾ, സ്ട്രോഞ്ചൈലോയിഡ്സ്, ഫൈലേരിയൽ വിരകൾ തുടങ്ങിയവ വ്രണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില ബാക്ടീരിയകൾ പഴുപ്പുള്ള വ്രണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. മുറിവുകൾ യഥാസമയം വൃത്തിയാക്കി സൂക്ഷിക്കാത്ത സാഹചര്യത്തിലും വ്രണങ്ങളായി അവ രൂപാന്തരപ്പെടാറുണ്ട്. കിടരോഗികൾക്ക് എപ്പോഴും കിടക്കയുമായി ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ ബെഡ്സോൾസ് അഥവാ ഉണങ്ങാൻ മടിക്കുന്ന ആഴത്തിൽ പോകുന്ന വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. മുറിവുകൾ ഉണങ്ങാൻ വേണ്ട വൈറ്റമിൻ സി, സിങ്ക്, പ്രോട്ടീൻ എന്നിങ്ങനെ ഉള്ള പോഷകാഹാര കുറവുകൾ വ്രണങ്ങൾ ഉണങ്ങാതെ തുടരാൻ കാരണമാകുന്നു. ചിലയിടങ്ങളിൽ തുടർച്ചയായി എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വ്രണങ്ങൾ രൂപപ്പെടാം. ഉദാഹരണത്തിന്, മൂർച്ചയുള്ള പല്ല് നിരന്തരമായ കവളിന്റെ ഉൾഭാഗത്ത് ഉരഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ മുറിവുണ്ടാവുകയും കാലക്രമേണ അതൊരു വ്രണമായി മാറുകയും ചെയ്യും. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം കുടലിലും ആമാശയത്തിലും അൾസർ അഥവാ വ്രണങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നാഡീവ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രമേഹം, കുഷ്ഠരോഗം എന്നിവ വ്രണങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. രക്തക്കുറവുള്ളവരിൽ വ്രണങ്ങൾ ഉണങ്ങാൻ കാലതാമസം നേരിടാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്ന ചില അവസ്ഥകളിൽ അണുബാധ രൂക്ഷമായി വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. പുകവലി, മദ്യപാനം, വേദന സംഹാരികളുടെ ഉപയോഗം എന്നിവ ആമാശയത്തിലും വ്രണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയ ആമാശയത്തിലെ വ്രണങ്ങൾ ഉണ്ടാകുന്നതിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നതായി കാണുന്നു. വേദന സംഹാരികളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മസാല ചേർന്നതും കരിഞ്ഞതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഉദര സംബന്ധമായ വ്രണങ്ങൾക്കുള്ള ചികിത്സയുടെ ആദ്യപടി. ഇവയ്ക്ക് ഇന്ന് നൂതനമായ ഫലവത്തായ ചികിത്സാരീതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കപ്പെടുന്നു. വ്രണങ്ങൾക്ക്, പ്രത്യേകിച്ച് കാലപ്പഴക്കം ചെന്നവയ്ക്ക് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോ? ഉണ്ട്. ഹോമിയോപ്പതിയിലൂടെ വ്രണങ്ങൾ പൂർണ്ണമായി ഭേദമാക്കപ്പെട്ടവർ നിരവധിയാണ്. കാരണം കണ്ടെത്തി അതിനു വേണ്ട പരിഹാരം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതിയിൽ വ്രണങ്ങൾക്കുള്ള ചികിത്സ ആരംഭിക്കുന്നത്. വ്രണങ്ങൾ പഴുത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അതിലെ അണുക്കൾ രക്തത്തിൽ പ്രവേശിച്ച് ഗുരുതരമായി സെപ്റ്റിസീമിയ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. അതിനാൽ വ്രണമുള്ള അവയവം തന്നെ മുറിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ട ധാരാളം രോഗികളുണ്ട്. സെപ്റ്റിസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതെ അതിനു മുമ്പായി തന്നെ രോഗിയെ സമഗ്രമായി അപഗ്രഥിച്ച് പഠിച്ച ശേഷം രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഹോമിയോ ചികിത്സ മുന്നോട്ടു പോകുന്നത്. രോഗിയുടെ കുടുംബത്തിലെ, പ്രത്യേകിച്ച് രക്തബന്ധത്തിൽപ്പെട്ടവരുടെ രോഗവിവരങ്ങൾ, രോഗിയുടെ ഭക്ഷണക്രമം, രോഗിയുടെ ശീലങ്ങൾ, ജോലിയുടെ പ്രത്യേകത, ഉപയോഗിക്കുന്ന മരുന്നുകൾ, മാനസിക സംഘർഷങ്ങൾ തുടങ്ങി രോഗിയെ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം ഏറ്റവും ഉചിതമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നു. പുകവലി പോലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക. ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായ ചെറുപയർ, കടലവർഗ്ഗങ്ങൾ, മുട്ടയുടെ വെള്ള എന്നിവ ക്രമീകരിച്ച് കഴിക്കുക. രക്തത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ട പരിശോധനകൾ ചെയ്യുക. രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവ ചെയ്യാൻ രോഗിയെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ചികിത്സയുടെ ആദ്യപടി. ആശുപത്രിയിൽ അഡ്മിറ്റായി തന്നെ ചികിത്സ തേടുന്നതാണ് ചില ആഴമുള്ള പഴുപ്പുള്ള വ്രണങ്ങൾക്ക് ഉത്തമം. മതിയായ വിശ്രമവും പരിചരണവും ഇവയ്ക്ക് ആവശ്യമാണ്. ഇന്ന് പലതരത്തിലുള്ള ഡ്രസ്സിംഗ് ഉപാധികൾ ലഭ്യമാണ്. വ്രണത്തിന്റെ സ്വഭാവവും തരവും അനുസരിച്ച് ഡ്രസ്സിംഗിന്റെ രീതികളും മാറുന്നു. വരണ്ട മുറിവുകൾക്ക് ജെൽ ഡ്രസ്സിംഗ്സ് ഉണ്ട്. പപ്പായയുടെ വെള്ളക്കറ നേർപ്പിച്ചത് വ്രണങ്ങൾക്കുള്ളിലേക്ക് ഇളകി മാറാത്ത പഴുപ്പ് മാറുന്നതിന് അവയുടെ മേൽ വെക്കാറുണ്ട്. ഇത് വളരെ ഫലപ്രദമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വായ്ക്കുള്ളിൽ തുടർച്ചയായി വ്രണങ്ങൾ വരുന്നവരുണ്ട്. ശുദ്ധമായ തവിട് ശർക്കരയിലോ പഴത്തിലോ കുഴച്ചു കഴിക്കുന്നത് ഇതിന് ഉത്തമ പരിഹാരമാണ്. മൂർച്ചയുള്ള പല്ല് കവളിൽ ഉരയുകയാണെങ്കിൽ ഒരു ഡെന്റൽ ഡോക്ടറിനെ കാണിച്ച് അതിന്റെ മൂർച്ച കുറയ്ക്കുക. തൈര്, മോര് തുടങ്ങിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുഴുക്കളുള്ള വ്രണങ്ങളാണെങ്കിൽ അവയിൽ ടർപെന്റൈൻ ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവ ഉപയോഗിച്ച് അവയെ പൂർണ്ണമായും നീക്കം ചെയ്ത് വൃത്തിയാക്കുക. മൃതകോശങ്ങളുണ്ടെങ്കിൽ അതും മാറ്റേണ്ടതാണ്. ഈ ചികിത്സകളെല്ലാം തന്നെ ഇന്ന് ഗവൺമെന്റ് ഹോമിയോ കോളേജുകളിൽ ലഭ്യമാണ്. വ്രണങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായ, അതിശയകരമായ ഫലങ്ങൾ നൽകുന്ന ധാരാളം മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. ആൾസാൽബ്, ഹെപ്പാസെൽഫ്, മെർക്സോൾ, ഗ്രഫൈറ്റിസ്, ഹെക്ലാലാവ, സൈലീഷ്യ, നൈട്രിക് ആസിഡ്, സിഫ്ലിനം, ആൻഡ്രാസിനം, കാലിബൈക്ക്, ലാക്കസിസ് തുടങ്ങി ധാരാളം മരുന്നുകൾ വ്രണങ്ങൾക്കായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൊളാജൻ ഡ്രസ്സിംഗ്, സൂപ്പർ അബ്സോർബൻ ഡ്രസ്സിംഗ് എന്നിവ വ്രണങ്ങളുടെ സ്വഭാവവും രീതിയും അനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. കിടരോഗികളെ വ്രണങ്ങളുള്ള ഭാഗം കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതിയിൽ 2 മണിക്കൂർ ഇടവിട്ട് ചരിച്ചു കിടത്തുകയും വളരെ ശ്രദ്ധാപൂർവം ആ വ്രണങ്ങൾക്കും രോഗിയുടെ പൊതുവായ ആരോഗ്യത്തിനും വേണ്ട ചികിത്സകൾ നൽകുകയും ചെയ്യണം. രോഗിയെ കിടത്തുന്നതിന് വാട്ടർ ബെറ്റ്, എയർ ബെറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുക. നനവ് തട്ടാതെ ശ്രദ്ധിക്കുക. മലമൂത്ര വിസർജ്യങ്ങൾ ഒന്നും തന്നെ കട്ടിലിൽ തങ്ങാതെ ശ്രദ്ധിക്കുക. കിടരോഗിയുടെ തൊലി അടർന്നു തുടങ്ങിയാൽ തന്നെ ഇത് ആഴമുള്ള വ്രണമായി മാറാതിരിക്കാൻ വേണ്ട ചികിത്സാവിധികൾ തേടണം. കാലിലെ നരമ്പുകളെ ബാധിക്കുന്ന രോഗങ്ങൾ കാരണം മുറിവുകൾ ഉണ്ടായാൽ അത് രോഗി അറിയണമെന്ന് പോലുമില്ല. പ്രത്യേകിച്ച് കാൽപാദത്തിലും കാലിന്റെ വിരലുകൾക്കിടയിലുമുള്ള മുറിവുകൾ. പ്രമേഹ രോഗികളിൽ ഇന്ന് വളരെയധികം മുറിവുകൾ ഈ തരത്തിൽ വ്രണമായി മാറുന്നതായി കാണാറുണ്ട്. പ്രമേഹ രോഗികൾ പാദ സംരക്ഷണത്തിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഹോമിയോപ്പതി ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുടങ്ങാതെ അതിന്റെ അനുയോജ്യമായ വീര്യത്തിലും ഡോസിലും കൃത്യമായ ക്രമത്തിൽ ഉപയോഗിക്കണം. വർഷങ്ങളും മാസങ്ങളും പഴക്കമുള്ള ദുർഗന്ധം വഹിക്കുന്ന വ്രണങ്ങളായാലും ക്ഷമയോടെ ചികിത്സ എടുക്കുകയാണെങ്കിൽ നിശ്ചയമായും പരിപൂർണ സൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യും.
0: വ്രണങ്ങളും ഹോമിയോപ്പതിയും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർ വി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
3: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ട

0: പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
1: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
0: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വെക്കുകയും ചെയ്യുക.
1: സെപ്റ്റിക് ടാങ്കിന്റെ വെന്റ് പൈപ്പിന്റെ അഗ്രം കൊതുക് വല കൊണ്ട് മൂടി കെട്ടുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക.
0: ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് മനുഷ്യരെ കടിക്കുന്നത് പ്രധാനമായും പകൽ സമയത്തായതിനാൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ദേഹം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഭികാമ്യമാണ്.
1: കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് നിവാരണ ലേപനങ്ങളോ റിപ്പലന്റുകളോ കൊതുക് വലകളോ ഉപയോഗിക്കുക.
0: തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക.
1: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടിയുണ്ടായതായി ആരോപിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
2: नियोजित तरीके सदन को वेदान के दा करो, ये उचित नहीं है. मैं पुनः आपसे आग्रह करता हूं कि प्लीज आप अपनी अपनी सीट पर बैठिए. प्रश्नकाल के बाद इस चर्चा में भाग लीजिए.
1: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഹോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിലെ സിപിഐഎം ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയ മായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് എംപിമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള രണ്ടാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: മഞ്ഞകാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 600,000+ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10.90 രൂപ നിരക്കിൽ 3 കിലോ അരിയും 8.70 രൂപ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും.
0: പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ 1ാം ഗഡു ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ട് വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വന്യജീവി പ്രേമികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഭൂമിയിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് പുരസ്കാരം സമ്മാനിച്ചു. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. പ്രളയ സമാനമായ സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഭദ്രക് ജില്ലയിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശം നിലയിലുള്ളത്. ബൈതരണി നദിയിലെ ജലം അപകടനിരപ്പിലേക്കെത്തി. ജാജ്പൂരിനും ധാംനഗറിനുമിടയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2 വലിയ രാജ്യമായി ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് സീഫെയറർ വർക്ക്ഫോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫിലിപ്പീൻസാണ് ഇതിൽ 1 സ്ഥാനത്ത്. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണ

0: 13 ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുമമോട്ടോ മേഖലയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജപ്പാന് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ മനുഷ്യക്കടത്തിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് ലക്ഷ്യമിട്ട് കെനിയ, എത്യോപ്യ, സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി ആളുകളെ എത്തിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലകോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനെറ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി വി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 1 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

എന്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ശ്രീമൂലനഗരം വിജയൻ, സംഗീതം വിദ്യാധരൻ, പാടിയത് യേശുദാസ്.

ഇല്ലാത്ത ഗാനം. കൂത്താട്ടുകുളം ശശി വരികൾ എഴുതി, നോറനാട് കൃഷ്ണൻകുട്ടി സംഗീതം പകർന്ന്. ചിത്ര പാടിയത് ചിത്രം മഴമുകിൽ പോലെ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം നീ എത്ര ധന്യ.

0: 70% global tiger population. And with that, we end the midday news.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
3: 4ാം ഭാഗം.
2: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
4: എന്താ കുഞ്ഞെ നീ ചെയ്തത്? നീ എന്തിനാ നിന്റെ അനിയനോട് മാപ്പ് ചോദിച്ചത്?
5: അത് ചോദിച്ചവനും കേട്ടവനും അറിഞ്ഞാ മതി.
4: അതെനിക്കൂടെ കേട്ടൂടെ?
5: കേൾപ്പിക്കാം വേണ്ടി വന്നാൽ.
4: നീ ചെയ്തത് കഷ്ടമാണ്. നിനക്ക് അവനെ ഉപദേശിക്കാനുള്ള അവകാശമില്ലേ? അത് കേൾക്കേണ്ടത് അവന്റെ കടമയും.
5: അന്യോന്യം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അതിന് കുറുകെ നിൽക്കുന്ന കുറെ അവകാശവും കടമയും അല്ല.
4: അവൻ നിന്നോട് കാണിച്ചത് സ്വാതന്ത്ര്യമോ അതോ ധിക്കാരമോ?
5: ചിലർക്കത് ധിക്കാരമെന്ന് തോന്നും, മറ്റു ചിലർക്ക് സ്വാതന്ത്ര്യമെന്നും.
4: മോനെ ചന്ദ്ര,
5: എന്താ വേണ്ടത്?
4: നീ വന്ന് ഊണ് കഴിക്ക്.
5: കഴിച്ചതുകൊണ്ട് മതിയായി.
4: എന്തിനാ മോനെ ഇങ്ങനെ വലയ്ക്കുന്നത്? മനസ്സിലിരുന്ന് തേങ്ങുന്നത് പുറത്ത് പറഞ്ഞൂടെ. ഞാൻ എത്ര തവണ ചോദിച്ചു?
5: ചോദിക്കാനുള്ളത് എനിക്കാണ്.
4: ചോദിക്കും മോനെ, നിനക്ക് എന്ത് വേണേ ചോദിച്ചുകൂടെ എന്നോട്?
5: മര്യാദ കരുതി മാത്രം ഞാൻ അടങ്ങുന്നു. ഈശ്വരൻ ചോദിച്ചോളും.
4: ഈശ്വരനെ മുൻനിർത്തിയേ ഞാൻ ഇന്നു വരെ ജീവിച്ചിട്ടുള്ളൂ.
5: എങ്ങനെ ജീവിച്ചെന്ന് വർണ്ണിക്കാതിരിക്കുകയാണ് ഭേദം.
4: ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്ന്.
5: ഇന്നല്ലാതെ കഴിഞ്ഞ 20 കൊല്ലത്തിനകം ഒരിക്കലെങ്കിലും ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ?
4: ഒരു നാളും ഇല്ലാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കാൻ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതെന്താണെന്ന് ഞാൻ അറിയാൻ പാടില്ലേ?
5: അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെന്ന് ചോദിക്കണം ആ ഘാതകനോട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
4: ഘാതകനോ? അതാരാ?
5: സ്വന്തം ഭാര്യയെ രക്തം ചിന്താതെ കുരുതി കൊടുത്തവൻ ആരെന്ന് പറഞ്ഞാലേ മനസ്സിലാവുമല്ലേ? അതും അതിനിടവരുത്തിയവർക്ക്.
4: നീ എന്നറിഞ്ഞു എന്റെ പാവം കുട്ടി?
5: അറിയേണ്ടതെല്ലാം
4: അറിയേണ്ടതെല്ലാം നീ അറിഞ്ഞിരുന്നെങ്കിൽ.
5: അറിഞ്ഞത് തന്നെ ധാരാളം, ഇനി എന്തിനധികം?
4: അല്പം അറിവ് അപകടമാണ് മോനെ.
5: വേദാന്തം കേൾക്കാൻ എനിക്ക് പ്രായമായിട്ടില്ല, കേട്ടാലൊട്ടും മനസ്സിലാവുകയുമില്ല.
4: വേദാന്തമോ? കണ്ട കുണ്ടും കുഴിയും താണ്ടി ഇഴയുന്ന ഈ പാവത്തിനോ വേദാന്തം? ഞാൻ ഇന്നുവരെ എന്റെ കുഞ്ഞിനോടൊന്നും അപേക്ഷിച്ചിട്ടില്ല. ഇന്ന് എന്റെ ചങ്കടത്ത് മുമ്പിൽ വെച്ച് യാചിക്കുകയാണ്. എത്ര നല്ല വെണ്ണക്കൽ പ്രതിമയും ഒറ്റയടിക്ക് തകർക്കാം, പക്ഷെ അതൊന്നുണ്ടാക്കിയെടുക്കാൻ അതെന്തെന്ത് ക്ലേശം! എത്ര വിയർപ്പ്, എത്ര നാളത്തെ കണ്ണും നട്ടിരിപ്പ്! നീ അത് തകർത്ത് കളയുമോ ചന്ദ്ര? കണ്ണി ചോരയില്ലാതെ.
5: ചോരയും ഉയരുമുള്ള ഒരു മനുഷ്യ വിഗ്രഹം നിർദ്ദയം തല്ലി തകർക്കാൻ അരുനിന്നിട്ട് ഇപ്പൊ നിന്ന് കണ്ണീരൊഴുക്കുന്നു, ആരെ കാണിക്കാൻ?
4: ഈ കണ്ണീരിന്റെ നേരെ ഈശ്വരൻ അറിയട്ടെ. രായിക്ക് രാമാനന്ദ് എന്നിൽ നിന്ന് അകന്നു. ഞാൻ എന്നും പേടിച്ചിരുന്നതാണ് ഈ അകൽച്ച. എങ്കിലും എന്റെ കുഞ്ഞ്, എനിക്ക് ഈ ജന്മത്ത് നിങ്ങൾ എന്നെ രാവൂല്ല. വെറുത്തോ, ശപിച്ചോ, ആക്ഷേപിച്ചോ, എനിക്ക് പരാതിയില്ല. എന്റെ എല്ലാമായി കരുതുന്ന നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാനത് സഹിക്കും. മരിച്ചുപോയ നിങ്ങളുടെ അമ്മ ഒന്നുകൂടി ജനിച്ചാൽ അവര് പറയും ഞാൻ ആരാണെന്ന്. എനിക്കിനി ഒന്നും പറയാനില്ല.
5: എങ്ങോട്ട് പോകുന്നു?
4: അത്താഴത്തിനെത്തിരി അരി അയലത്തൊന്ന് കടം വാങ്ങിക്കാൻ. നീ ചെന്ന് ഊണ് കഴിക്ക്, മാധവി വിളമ്പി തരും.
6: ചേട്ടാ, എവിടെയായിരുന്നു ചേട്ടൻ ഇതുവരെ? എത്ര നേരമായി അമ്മ ഒന്നും കഴിക്കാതെ ചേട്ടനെയും കാത്തിരിക്കുന്നു.
5: ഞാനിവിടെ ഇല്ലാത്ത ദിവസമൊക്കെ ആരും ഒന്നും കഴിക്കാതിരിക്കുകയാണോ പതിവ്?
6: അല്ലെങ്കിൽ ചേട്ടൻ ഇത്തവണ വന്നതേ കോള് പിഴച്ചാണ്. വന്നിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഒരു വാക്ക് അമ്മയോട് സ്നേഹമായി സംസാരിച്ചോ? മറ്റാരോട് കാണിച്ചാലും അമ്മയുടെ ആവമോ ചേട്ടാ ഈ അധിക പ്രസംഗം?
5: ഇനി എന്തെല്ലാം ഉണ്ട് അനിയത്തിക്ക് ചേട്ടനെ കുറ്റപ്പെടുത്താൻ?
6: കുറ്റം പറയുന്നതാണോ അതിശയം? ദേ അമ്മ മെനിഞ്ഞാന്ന് തനിച്ചിരുന്ന് കരയുന്നു.

0: അത് കണ്ടു. എന്നെ കണ്ട ഉടനെ കണ്ണീര് തുടച്ചു കളഞ്ഞു.
1: ഓ, നീയും കരഞ്ഞു പോകുന്ന പേടിച്ചായിരിക്കും.
0: സംശയമുണ്ടോ?
1: നിനക്കത് കണ്ട് സഹിക്കുന്നില്ല അല്ലേ? എന്നാ, നിന്റെ അമ്മ കുളിക്കാതെയും ഉണ്ണാതെയും ഒരേ കിടപ്പിൽ കിടന്ന് ഒരുക്കി ചത്ത നിറഞ്ഞ അത് നിനക്ക് സഹിക്കോ?
0: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: നിനക്ക് മനസ്സിലാവുന്ന ചിലത് ഞാൻ ചോദിക്കാം. നമ്മുടെ അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്?
0: എങ്ങനെ ഓർക്കാൻ? ആ ഭാഗ്യം ദൈവം തട്ടിക്കളഞ്ഞില്ലേ? എന്നാലും ഈശ്വരനെ എങ്ങനെ കുറ്റപ്പെടുത്തും? പ്രാണനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ തന്നില്ലേ നമുക്ക്? ആ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ?
1: പെറ്റമ്മയെ തുലച്ചിട്ടാണ് പോറ്റമ്മ ഈ വീട്ടിൽ കടന്നതെന്ന് നീ അറിഞ്ഞെങ്കിൽ?
0: ഇതെന്ത് ശനി, തുലച്ചു പോലും ദേ നിന്നടുത്ത് തന്നെ താണു പോകും. എനിക്ക് കേൾക്കണ്ട ഒന്നും.
1: നിൽക്കനിയത്തി, നിനക്കോ എനിക്കോ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് നേരെ നേരല്ലാതാകുമോ? ആരെങ്ങനെ മറച്ചാലും സത്യത്തിന്റെ കണ്ണടയുമോ? അല്ലെങ്കിൽ ആ ആരും കൊല നടന്ന് 20 വർഷം കഴിഞ്ഞ് യാദൃശ്ചികമായി നാം പിറന്ന മണ്ണിൽ പോകാനും ആ നാട്ടുകാർ പറഞ്ഞ് ഈ സത്യം ഞാൻ അറിയാനും എങ്ങനെയിടയായി?
0: ഓഹോ, അപ്പോൾ ആരോ ചിലര് കൊളുത്തിവിട്ട പൊളിയും പൊക്കിയെടുത്ത് വന്നിരിക്കുകയാണ്. കഷ്ടം, ചേട്ടൻ ഇത്ര പാവമായി പോയല്ലോ.
1: അതെ, ആരോ പൊളി തട്ടിവിട്ടു.
0: അല്ലല്ല, പണ്ടത്തെ കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുന്നു ചേട്ടനോട് പറയാൻ.
1: ഇങ്ങോട്ട് നോക്ക്, നിനക്ക് അടുത്തറിഞ്ഞുകൂടെ കേശവിള്ള മാമന്റെ ഭാര്യ മീനാക്ഷി മാമിയെ? അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞ എന്താണെന്നോ, നിന്റെ അച്ഛനും രാഘവന്റെ അമ്മയും തമ്മിൽ പണ്ടേയുള്ള അടുപ്പം കാരണമാണ് ചന്ദ്ര നിനക്ക് നിന്റെ അമ്മ ഇല്ലാതായി പോയത്.
0: കൊള്ള, നന്നായി. വാവിലും കഷ്ടം 14, ഇതിലധികം വേണോ ചേട്ടാ? ചേട്ടന്റെ ശുദ്ധഗതിക്ക് തെളിവ് ആരാണ് ചേട്ടാ ഈ മീനാക്ഷി മാമി? ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ ഉടനെ മുന്നും പിന്നും നോക്കാതെ കടന്നു കളഞ്ഞ കക്ഷി. ആട്ടെ, ഇത്രയും കൊണ്ട് നിർത്തിക്കളഞ്ഞോ ആ കെട്ട പെമ്പറന്നോര്? കേശവപിള്ള മാമന് അച്ഛനും കൂടി ഇപ്പോൾ ഒരു ഭാര്യയാണെന്ന് പറയാൻ വിട്ടുപോയോ അവര്? അല്ല, അങ്ങനെ ഒരു കഥ പറഞ്ഞത് പരത്തുകയാണല്ലോ ഈയിടെ അവരുടെ തൊഴില്.
1: കഷ്ടം, അവരെന്തോ പറഞ്ഞു പരത്തുന്നു. അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന്, പറഞ്ഞത് എത്ര വേദനയോടെയാണെന്ന് നീ എങ്ങനെ അറിയും? ആരെന്ത് ധരിച്ചാലും ഞാൻ സഹിക്കാം, പക്ഷേ മനസ്സറിയാത്ത ഈ അപരാധം ഞാൻ ചെയ്തെന്ന് ഗോവിന്ദപ്പിള്ള ചേട്ടനും വീട്ടുകാരും വിശ്വസിച്ചാൽ എന്റെ ആത്മാവിന് എങ്ങനെ ഗതി കിട്ടും ചന്ദ്ര എന്ന് ഉഴറി പറഞ്ഞപ്പോഴേക്കും ആ സാധു തളർന്നു വീഴാൻ പോയി. ഞാനാണ് താങ്ങി നിർത്തിയത്.
0: അതൊക്കെ പോട്ടെ, നമുക്ക്.
1: ഞാൻ അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ മുന്നിൽ കണ്ടത് അപ്പാടെ അകത്താക്കുന്ന മരക്കഴുതയല്ല ഞാൻ. ഒരുത്തി പറഞ്ഞത് മാത്രം കേട്ട ഉടനെ നേരെ നേടുത്ത് ഇളകിച്ചാടി പുറപ്പെടുന്നവനുമല്ല. നാട്ടിൽ വെച്ച് കണ്ടതും കേട്ടതും എനിക്ക് മറക്കാനാവില്ല. എന്റെ ആപ്പീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്നേഹിതനുണ്ട്, അമ്മയുടെ നാട്ടുകാരൻ. ഓർമ്മ വെച്ചതിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത നാട്ടിൽ വെറുമൊരു രസത്തിന് പോയതാണ് അയലമത്ത്. അവിടെ വെച്ച് വയസ്സായ പലർക്കും ഞാൻ ആരെന്ന് സ്നേഹിതൻ പറഞ്ഞുകൊടുത്തു. അവർക്കെല്ലാം ഏറ്റവും അടുത്തറിയാം അച്ഛനെയും അമ്മയും. ചിലരെന്റെ ദേഹത്ത് തലോടി, ചിലർ കൈപിടിച്ച് മുത്തി, ചിലർ ആളറിഞ്ഞപാടെ മാറോട് ചേർത്ത് പിടിച്ചു. അതിൽ ഒരുത്തരില്ല അമ്മയുടെ മനോഗുണം പുകഴ്ത്താതെ. ഭർത്താവിനെ സ്നേഹിച്ചു എന്ന ഒരു തെറ്റേ ആ പാവം ചെയ്തിട്ടുള്ളൂ എന്ന് നെടുവീർപ്പോടെ പറയുന്നത് ഞാൻ കേട്ടു. ഗോവിന്ദപ്പിള്ള ചേട്ടൻ ആള് കേമൻ തന്നെ, പക്ഷെ എന്തു ചെയ്യാം, നല്ല മരത്തിൽ ഇത്തിള് പറ്റിപ്പോയി. മഹാലക്ഷ്മി പോലത്തെ ആ സ്ത്രീ കണ്ണീര് കുടിച്ച് മരിക്കേണ്ടി വന്നു ആ മനുഷ്യൻ നിമിത്തം എന്നൊരാൾ പറഞ്ഞപ്പോ അടുത്തു നിന്നവരെല്ലാം അത് ശരിവച്ചു. അച്ഛന്റെ പേര് കേട്ടയുടൻ ഒരക്ഷരം പറയാതെ കാർക്കിച്ച് തുപ്പിയവരുമുണ്ട് ആ കൂട്ടത്തിൽ.
0: സംഭവിച്ചതുപോലെ തന്നെയാണ് ചേട്ടൻ പറയുന്നത്.
1: നിനക്ക് ഇനിയും സംശയമോ? ആട്ടെ, കേശവുള്ള മാമനെ നിനക്ക് പൂർണ്ണ വിശ്വാസമല്ലേ?
0: ഇല്ലെന്നോ? ഈ കുടുംബത്തിന് മറക്കാൻ കഴിയുമോ അദ്ദേഹത്തെ? ഒന്നും അറിയാത്ത നമ്മുടെ അച്ഛന്റെ ചുമലിൽ ചില അടുത്ത സ്നേഹിതർ ചേർന്ന് പണാപഹരണ കുറ്റം ചുമത്തിയപ്പോൾ ആ കുറ്റം ഏറ്റുപറഞ്ഞതും പണം കെട്ടിവെച്ചതും കേശവപിള്ള മാമനല്ലേ? അങ്ങനെയല്ലേ മാമന് ജോലി നഷ്ടപ്പെട്ടത്? കേശവപിള്ള മാമന് മറക്കാൻ കഴിയുമോ?
1: ജീവിതകാലം മുഴുവൻ അച്ഛന്റെ വലം കൈയായിരുന്ന മാമൻ എന്നും അച്ഛന്റെ പക്ഷത്തിലേ നിൽക്കൂ. മാമൻ അച്ഛനെതിരായി എന്തെങ്കിലും പറയുമോ?
0: ഒരിക്കലുമില്ല.
1: ആ മാമൻ എന്റെ മുമ്പിൽ സമ്മതിച്ചതാണ്. അമ്മ സുഖക്കേടായി കിടന്നിരുന്ന കാലത്ത് കാണാൻ ആശിച്ച് അമ്മ ആളയച്ചിട്ട് അച്ഛനൊന്ന് അന്വേഷിച്ച് ചെല്ലാൻ കരുണ കാണിച്ചില്ലെന്ന്. മാമൻ എത്ര ശാസിച്ചിട്ടും യാചിച്ചിട്ടും ആ കരിങ്കല്ല് കൊണ്ടുള്ള ഹൃദയം അലിഞ്ഞില്ലെന്ന്.
0: അയ്യോ, ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കണം?
1: നിനക്ക് മനസ്സ്

0: ഉണ്ടെങ്കിൽ വിശ്വസിക്ക്.
1: അപ്പോൾ ചേട്ടാ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മയെ
0: എന്ത് ചെയ്യാം മാധവി? ആ നിർഭാഗ്യവതി സ്നേഹിച്ചത് സ്നേഹം എന്തെന്നറിയാൻ വയ്യാത്ത ഒരു പുരുഷനെ ആയിപ്പോയി.
1: ആദ്യം ചെയ്ത അപരാധം, പിന്നെ പിന്നെ ചെയ്ത നന്മ. ഞാൻ അന്ന് പറഞ്ഞത്,
0: അനിയത്തി, എനിക്കിനി നീ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, നിനക്ക് ഞാനും. എന്റെ ഉള്ളിലെറിയുന്ന തീ ഞാൻ ആരെ കാണിക്കും? നിന്നെ അല്ലാതെ. തൊഴുകയ്യോടെ അപേക്ഷിച്ചിട്ടും വകവെക്കാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയ ഭർത്താവിന്റെ തോന്നിയാസം കണ്ട് കണ്ട് അശരണയായ ഒരു സ്ത്രീയുടെ ഉള്ളിൽ കത്തിക്കാളിയ തീയാണിത്.
1: മറ്റൊരു സ്ത്രീയോ? ആരാണേട്ടാ അങ്ങനെ ഒരുത്തി?
0: നീ അല്പം മുമ്പ് പറഞ്ഞില്ലേ നമ്മളെ ഒരുത്തി പ്രാണനേക്കാൾ സ്നേഹിക്കുന്നുവെന്ന്?
1: ആർക്കാണ് ചേട്ടാ? ചേട്ടനോ? അത് എനിക്കോ?
0: പെറ്റമ്മയുടെ ചോരപുരണ്ട കൈകൊണ്ട് വെച്ചുവിളമ്പിയ ആഹാരമാണ് മാധവി 20 വർഷം നാം കഴിച്ചത്. ആ കൈയാണ് നമ്മെ താലോലിച്ചത്.
1: അയ്യോ, ഈ കേൾക്കുന്നത് പറയാതെ ചേട്ടാ. പച്ച ഉയിരോടെ ഇരിക്കുന്ന നമ്മുടെ അമ്മ,
0: ആ അമ്മയെ ഈശ്വരനായി കരുതിയവനാണ് ഞാൻ. കഷ്ടവും ദുരിതവും നീങ്ങി 10 ദിവസമെങ്കിലും സ്വസ്ഥമായി സുഖമായി കാണാൻ ഞാൻ എത്ര മനക്കോട്ട കെട്ടി.
1: പക്ഷേ ആ അമ്മ, തനിക്ക് പിറന്ന മകനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ആ അമ്മ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് ഈ പ്രായം വരെ എത്തിച്ച ആ അമ്മ
0: എന്ന് തന്നെ ഞാനും വിശ്വസിച്ചു. ആ നടുക്കുന്ന സത്യം ചെവിയിൽ ആദ്യം തറച്ചപ്പോ അത് പറഞ്ഞവരെ ദഹിപ്പിച്ച് കളയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ മാറുന്ന ചരിത്രം മുഴുവൻ അറിഞ്ഞപ്പോ,
1: അറിഞ്ഞതും പറഞ്ഞതും കൊണ്ട് എന്ത് പ്രയോജനം ചേട്ടാ?
0: ഒന്ന് മാത്രം, അത് ചെയ്തേ തീരൂ. ഒരുങ്ങിക്കൊന്നി അതിന്. ബാനിയത്തി, നമുക്ക് ഈ കൊലനിലം വിട്ട് പുറത്തു കിടക്കാം, എത്രയും വേഗം.
1: അയ്യോ, ഇവിടം വിടുകയോ? ഇവിടെ പോകാൻ?
0: ഇവിടുന്ന് എവിടേക്കെങ്കിലും. പെറ്റമ്മയോടുള്ള കടമ നിറവേറ്റാൻ.
1: മരിച്ചവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ ആരോടുള്ള കടമയാണ് ചേട്ട വലുത്? എന്നോ മരിച്ച, കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത ഒരു നിഴല് മാത്രമല്ലേ ചേട്ട നമുക്ക് പെറ്റമ്മ?
0: തുറന്ന ചോരയോട് കൂറില്ലാത്തവളെ.
1: പറക്കം മുറ്റാറാക്കിയ തന്തയും തള്ളയും തടി തളർന്നു വീണാൽ ദാഹത്തിന് തുള്ളി വെള്ളം കൊടുക്കാൻ ആരുണ്ട് ചേട്ടാ? നമ്മളല്ലാതെ.
0: തണൽ വിരിച്ചു തന്നത് വിഷവൃക്ഷമാണെന്നറിഞ്ഞാൽ ഒന്നുകിൽ അതിന് മുറിച്ചു തള്ളണം, അതിന് ശേഷിയില്ലാത്തവൻ പൊരുവയിലേക്ക് ഓടി രക്ഷപ്പെടണം. രണ്ടും ചെയ്യാതെ അതിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് കളയാമെന്ന് വിചാരിക്കുന്നവൻ നശിച്ച് മണ്ണടിയും. ആ, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടം വിട്ട് എന്നോടത്ത് വരാൻ നീ തയ്യാറുണ്ടോ? ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയുടെ, ദാരിദ്ര്യത്തിന്റെ, വേദനയുടെ ഒരു പങ്ക് എനിക്ക് തരാൻ കഴിയൂ. പക്ഷേ അത് ഈ നരകവാസത്തെക്കാൾ എത്രയോ ഭേദമാണ്.
1: ചേട്ടൻ എന്ത് തന്നാലും ഞാൻ 2 കൈയും നീട്ടി വാങ്ങും. പക്ഷേ ഈ കടുംകൈ കാണിക്കാമോ ചേട്ട?
0: നിർത്ത്. എന്നേക്കാൾ, ജന്മം തന്ന അമ്മയേക്കാൾ നിനക്ക് വലുത് മറ്റു ചിലതാണ്, മറ്റു ചിലരാണ് അല്ലേ?
1: അയ്യോ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ.
0: ഞാൻ ഒറ്റപ്പെട്ടവനായി, എനിക്കതിന് സങ്കടമില്ല.
1: ഇല്ല, ഇല്ല, ഇനി എനിക്ക് ആരുണ്ട് ചേട്ടനേക്കാൾ വലുതായി?
0: അതിവിടെ ബോധ്യമായല്ലോ അനിയത്തി.
1: ഞാൻ എവിടെ വേണോ വരാം ചേട്ടാ, എവിടെയും എന്തുപേക്ഷിച്ചും.
0: ത്യാഗം ഇവിടെ ആരാവശ്യപ്പെട്ടു? നീ കേൾക്കുന്നില്ലേ? നീ കേൾക്കുന്നില്ല ആ ശബ്ദം? അകലു, അകലു എന്ന് നമ്മുടെ അമ്മ വിളിച്ചു പറയുന്ന ആ ശബ്ദം നീ കേൾക്കുന്നില്ലേ?
1: അമ്മേ,
2: മോളെ, എവിടെ നിന്റെ അമ്മ?
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 4ാം ഭാഗം സമാപിക്കുന്നു.
4: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.

0: തുടർ നാടകത്തിന്റെ 5-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. CIIT സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഉമംഗ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി. ഗാനോപഹാരം കേൾക്കാം. ആദ്യം ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും സംഘവും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. രഥോത്സവം എന്ന ചിത്രത്തിൽ നിന്നും രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നേഷ്യസ്, പാടിയത് യേശുദാസും ചിത്രയും.

എസ് രമേശൻ നായർ വരികൾ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി ഗാനോഭാരത്തിൽ കേൾക്കാം. ചിത്രം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം.

പൂനിലാമഴ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ, പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും.

0: കാഴ്ച എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, പാടിയത് മധു ബാലകൃഷ്ണനും കലാഭവൻ മണിയും.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടി

കൈതപ്രത്തിന്റെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന് ചിത്ര പാടിയ ഗാനം ഇനി ഗാനോപഹാരത്തിൽ കേൾക്കാം. ചിത്രം തെങ്കാശി പട്ടണം.

മേഘസന്ദേശം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് എം ജി ശ്രീകുമാർ.

ഗാനോപഹാരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ശിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും മാലതി ലക്ഷ്മണനും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടി നാളെ പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി.
1: ആകാശവാണി തർക്ക പരിഹാരത്തിന് മീഡിയേഷന്റെ അഥവാ മധ്യസ്ഥതയുടെ പ്രസക്തി. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ പരിപാടിയുടെ ശബ്ദ അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.

0: ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ സാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പെർസെൻറ്റേജ് വൈസ് നോക്കിയാലേ
1: അതാ സാർ
0: എത്രത്തോളം കേസ്
1: ലീഗൽ സർവീസ് അതോ അത് അതിലും രസം. റെയിൽവേ, മെഡിക്കൽ നെഗ്ലിജൻസ്, മോട്ടോർ ആക്സിഡന്റ്, ഇങ്ങനെയുള്ള ഏരിയാസിൽ നമുക്കൊരു തർക്കമുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലെയിം കിട്ടാനുണ്ടെങ്കിൽ അത് മഞ്ജൂരി ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് നിങ്ങൾ ഓപ്പോസിറ്റ് കക്ഷിക്ക് നോട്ടീസ് അയച്ച് അവിടെ ഇത് ഈ പറഞ്ഞൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തീർപ്പ് സെറ്റിൽമെൻ്റ് ആയില്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കാൻ പറ്റും പെർമനന്റ് ലോകതലത്തിന്. മൂന്ന് പെർമനന്റ് ലോകതലത്താണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കൊച്ചി, ഒന്ന് കോഴിക്കോട്. തിരുവനന്തപുരത്തിൻ്റെ കീഴിലാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പിന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കിയൊക്കെ തലത്തുണ്ട്. അപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിനെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു ഒരു
0: നടപ്പാക്കണം നിർബന്ധം
1: തന്നില്ല, അതെ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയിലൂടെ നമുക്ക് നടപ്പാക്കാം. പക്ഷെ മീഡിയേഷൻ വന്നു കഴിയുമ്പോൾ ആ കേസുകൾ പോലും മീഡിയേഷന് വിടാം. മീഡിയേഷൻ വിട്ടിട്ട് തർക്കങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റിലാക്കാൻ പറ്റും. അപ്പോൾ അതാ മീഡിയേഷൻ്റെ ഗുണം. മീഡിയേഷൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, ഇപ്പം നമുക്ക് കോർട്ടിൽ പെൻഡിങ് ആയിട്ടുള്ള കേസ് ട്രെയിൻ മീഡിയേറ്റ് വർക്കലയും ആറ്റിങ്ങിലും ഒക്കെ ട്രെയിൻ മീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കേസുകൾ അവർക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് സബ് സെൻറ്റേഴ്സ് ഉണ്ട്, മെയിൻ സെൻറ്റേഴ്സ്. മെയിൻ സെൻറ്റേഴ്സ് ഇപ്പം തിരുവനന്തപുരത്താണ്, സബ് സെൻറ്റേഴ്സ് ഇവിടെ എല്ലാം ഉണ്ട്.
0: എത്രത്തോളം കേസുകൾ ഒരു മാസം ഈ ഗെയിം
1: എന്നെ പോയാലും ഓരോ സെൻറ്ററിലും 3000-4000 കേസ് ഉണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് തീർപ്പാക്കുക. ഇത് വർഷങ്ങളോളം നീണ്ടു കിടക്കുന്ന കേസുകളാണ്. 8 വർഷം, 10 വർഷം, 15 വർഷം കിടക്കുന്ന കേസുകളൊക്കെയാണ്. ടൈം ലിമിറ്റ് ഉണ്ട്, 60 ഡേയ്സ് ആണ് ADR റൂൾസ് എന്ന് പറഞ്ഞിട്ട് 2008-ൽ ഏകീകൃത നിയമം ഇല്ല, നടപ്പാക്കില്ല, നടപ്പാക്കാനുള്ള ആയിട്ടില്ലെന്ന് പറയാൻ കാരണം മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അപ്പർ ബോഡി ഉണ്ട്. അതായിരുന്നു ഇവരുടെ മീഡിയേഷൻ്റെ കാര്യങ്ങൾ. നമുക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ മീഡിയേഷൻ്റെ ഒരു അപ്പർ ബോഡി. അത് ഇന്ത്യ മുഴുവൻ കമ്മ്യൂണിറ്റി മീഡിയേഷൻ, ഇതിനെപ്പറ്റിയൊക്കെ വ്യവസ്ഥകൾ വെക്കേണ്ടത് മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നാണ്. മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. അവരാണ് പാർലമെന്റിൽ വയ്ക്കേണ്ടത്, പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല. 2023-ൽ മീഡിയേഷൻ ആക്ട് പാസ്സാക്കി ാണ് അപ്പൊ അതിനോടൊപ്പം ഈ മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് മീഡിയേഷൻ. ഇപ്പൊ നമുക്ക് കോർട്ട് അനെക്സഡ് കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് മീഡിയേഷൻ. നമ്മുടെ നടക്കുന്നു.
0: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ഉണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: പറഞ്ഞോളൂ.
2: പരിപാടി ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്.
1: ഓ നമസ്കാരം.
2: അതിനോട്ട് വിളിച്ചത് ആശയവിനിമയം, ഒരു കേസ് കൊടുക്കുമ്പോൾ അവർക്ക് അപ്പൊ എന്റെ മകളും ഞാനുമായിട്ടുള്ള ഒരു വിഷമാണ്. 2000 അതിൽ പല രീതിയിൽ ഞാൻ കേസ് കൊടുത്തു, അതിലൊന്നും എനിക്ക് നീതി ലഭിച്ചില്ല. അതിന്റെ ഒരു പ്രധാന കാര്യം സാറ് പറഞ്ഞത് ഇപ്പൊ 2023 മാർച്ചിലെ ഒരു കുട്ടി ഇന്നടത്തുണ്ട്, തമിഴ്നാട്ടിലായിട്ട് നാട് കടത്തി പി ജി കഴിഞ്ഞ ഒരു മകളാണ്, നല്ല മെഡിക്കലായി പഠിച്ചു.

0: ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ഞാൻ തമിഴ്നാട്ടിൽ പോയ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നിയമസഹായ മകളുമായി നേരിട്ട് ഇരുത്തി ആശയവിനിമയം നടത്തി കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ 23 മാർച്ചിൽ തന്നെ എന്റെ മകളെ എനിക്ക് സംവിധാനം ഒരുക്കാനാണ് ഞാൻ ഇപ്പൊ സാറിനോട് ഇത് വിളിച്ചത്.
1: എവിടെ താമസിക്കുന്നത്? എവിടെ അങ്ങ്?
2: വർക്കല
1: വർക്കല അല്ലേ?
0: ചെറുനീർ പഞ്ചായത്ത്, ചെറുനീർ ഗ്രാമപഞ്ചായത്ത്.
1: അത് നമ്മൾ അതെ ലീഗൽ സർവീസ്.
0: നമ്മളെ ജഡ്ജി സാറോട് തന്നെ സംസാരിച്ചു. പക്ഷെ ഇതിനിടയിൽ സാർ എനിക്കൊരു അപകടം പറ്റി. അപകടത്തിൽ എന്റെ കാലിലൊരു പുറത്തു പോകാനൊന്നും കഴിയാതെ
1: എത്രയോ അങ്ങനെ കേസുകൾ ചെയ്യുന്നില്ല. അവിടെ നിന്നുള്ള വെളിയിൽ നിന്ന കുട്ടികളൊക്കെ അവരെ കണ്ടുപിടിച്ച് തിരിച്ച് കൊണ്ടാക്കിയ സംഭവങ്ങൾ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ട്രെയിനിലൊക്കെ കുട്ടികൾ വൈകല്യമുള്ളവർ കാര്യങ്ങൾ വരെ ലീഗൽ സർവീസ് അതോറിറ്റി തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്. അടുത്ത അതിനു വേണ്ട നിയമസഹായവും നിയമ നടപടികൾ മുമ്പോട്ട് പോകാം. കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് തീരുന്നത് ഒക്കെ ഉള്ളൂ. അപ്പൊ എവിടെയെങ്കിലും വന്നപ്പോ അത് കിട്ടുന്നു. ഒരു ഡയറക്ഷൻ പരിഹരിക്കാം. ശത്രുമാർ ലീഗൽ സർവീസ് അതോറിറ്റി സമീപിച്ച് സംസ്ഥാന സമീപിച്ചു തമിഴ്നാട് ലീഗൽ ഡിസ്ട്രിക്ട് അവകാശവും ശരിയായ കാര്യങ്ങൾ മറ്റുള്ളവരിലും പാസ് ചെയ്യാൻ പറ്റും. ഞാൻ ആകാശവാണി ചെയ്യുന്ന
0: ഇതിന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മകളുമായി ഒറ്റയ്ക്ക് താമസിച്ചു
1: സമയം ആളുടെ അങ്ങനെ കേസ് അവിടെ അറിയാമല്ലോ. അപ്പൊ വേണ്ടത് ഫർദർ അടുത്ത ഫോളോ അപ്പ് ആക്ഷൻ എന്താണെന്ന് അവർ ഡയറക്ഷൻ തരും കേട്ടോ. പരിഹരിക്കാൻ അങ്ങേക്ക് പറ്റിയെന്ന് സംസാരിക്കാൻ അവസരം കിട്ടുമെന്നൊക്കെ ഉള്ളത് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം. അത് വേണ്ടത് അവർ ചെയ്യുകയും ചെയ്യും കേട്ടോ.
2: ഓക്കെ സർ, വളരെ സന്തോഷം.
1: നമുക്കിപ്പോ നമുക്ക് പറയുന്നുണ്ട് മിക്കവാറും എല്ലാത്തരം കീഴിലും ആവാം. ഇവൻ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിന് പണിഷ് ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ കക്ഷികൾ തമ്മിൽ പറ്റുന്ന ഒന്ന് കക്ഷികൾക്ക് പറഞ്ഞു തീർപ്പാക്കി കൺസെന്റ് ഓഫ് ദ കോർട്ട്. അങ്ങനത്തെ കോമ്പൗണ്ട് ആ കോർട്ട് ഡിക്ലറേഷൻ വേണ്ട കാര്യമാണ്, ഒരു മൈനറിനെതിരെയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള വേണം, അല്ലെങ്കിൽ ഭരണഘടന അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ച്

അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ച് ഉദ്യോഗസ്ഥ എവിടെയാണ് കിടക്കുന്നത്?

0: വിളിച്ചത്? എവിടെയാ പ്രശ്നം എന്ന്? ആ പ്രശ്നം റൂട്ട് അവിടെ ക്ലെയിംസ്
1: ആ ഒരു ഒരു ഫ്രൈ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് വരുത്താനും അല്ലെങ്കിൽ
0: ആ വോളണ്ടിയർനെസ് ആണ് എൻ്റെ ഇത്. വോളണ്ടിയർനെസ് എനിക്ക് മീഡിയേഷൻ സംവിധാനം ഉണ്ട്.
1: ഇലക്ട്രിസിറ്റി മീഡിയേറ്റർ അവരെ അറിയിപ്പിക്കുക. തീർച്ചയായിട്ടും
0: മീഡിയേറ്റർ അല്ല, നമുക്ക് മീഡിയേറ്റർ സെൻട്രൽ നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്.
1: നോഡൽ
0: നോഡൽ
1: ഓഫീസേഴ്സ്
0: ഓഫീസേഴ്സ് പോസിറ്റീവ് ഏത് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ കാരണമൊന്നുമില്ല. നമുക്ക് വില്ലേജിലോ ഒരു സ്കൂൾ ലെവലിലോ വനശാലയിലോ ഒരു പഞ്ചായത്ത്

പ്രതിയ മാരിയല്ല പ്രതിയ. അപ്പൊ 20 ഏപ്രിൽ മാസത്തെ ആഗസ്റ്റ് മാസം പറഞ്ഞിരിക്കും. ഇത് താലൂക്ക് സർവേ 2000 വന്ന ഈ വസ്തു ബൗണ്ടറി അളന്നത് 2 ഏക്കർ 23 സെന്റുള്ള ഒരു പുരയിടമാണ്. അതാണ് മൂന്നായിട്ട് ഓഹരിച്ചിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വില്ലയാറ്റ സാറെ വിളിച്ചിട്ട് വന്ന് കല്ലുവിട്ടു. അത് അന്ന് മുതൽ ഈ വസ്തു ഇങ്ങനെ വീട് വെച്ചു, റബ്ബർ വെച്ചു, റബ്ബർ വെട്ടി എല്ലാം കഴിഞ്ഞു 2020 കൊണ്ടുവന്ന് കേസ് കൊടുത്തത് ഇതേ രീതിയിലാണ് തിരിച്ചു കൊടുക്കാൻ. 2024 മീഡിയേഷൻ നടന്നു. മീഡിയേഷൻ നടന്നപ്പോൾ ഈ അനീജൻ ഒന്നും പറയാനില്ല, വക്കീലാണ് പറയുന്നത്.

0: വാസ്തു സർവേ 2000 വന്ന ഈ വാസ്തു ബൗണ്ടറി അളന്നതാ 2 ഏക്കർ 23 സെന്റുള്ള ഒരു പുരയാണോ, അതാണ് മൂന്നായിട്ട്
1: ഓഹരിച്ചിരിക്കുന്നത്.
0: അപ്പൊ അത് കഴിഞ്ഞ് വില്ലയാട്ട സാറെ വിളിച്ചു തന്ന് കല്ലു. അത് അന്ന് മോലെ ഈ വസ്തു ഇങ്ങനെ വീട് വെച്ചു, റബ്ബർ വെച്ചു, റബ്ബർ പൊട്ടി എല്ലാം കഴിഞ്ഞു. 2020 കൊണ്ടുവന്ന് കേസ് കൊടുത്തത് ഇതേ രീതിയിലാണ്. തിരിച്ചു കൊടുക്കാൻ 2024 മീഡിയേഷൻ

0: മനസ്സ് തുറന്ന് കാര്യങ്ങൾ മനസ്സ് തുറന്ന് കാര്യങ്ങൾ സമ്മതി വരും. അതിന് തെളിവ്
1: വക്കീലിനെ വക്കീലിനിപ്പോ അവരുടെ കക്ഷി പറയുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. വക്കീലിന്റെ കക്ഷിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമല്ലേ വക്കീൽ പ്രവർത്തിക്കുക, അല്ലാതെ വക്കീൽ സ്വന്തമായിട്ടല്ലല്ലോ പറയുക. അപ്പൊ കക്ഷി പറഞ്ഞാൽ മതി. കക്ഷിയുടെ മാത്രം എഴുതി മീഡിയേഷൻ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, വക്കീലും കക്ഷികളും കൂടി എഴുതി സംസാരിക്കാറുണ്ട്, ഒരു കക്ഷിയും ഒരു അവരുടെ വക്കീലും കൂടി എഴുതി സംസാരിക്കാറുണ്ട്. ഇതിനൊക്കെ ഉള്ള സംവിധാനം അവിടെ ഉണ്ട്. അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ അവർ മീഡിയേറ്റർ ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു കക്ഷി സമ്മതിക്കാതിരുന്ന മീഡിയേറ്റർക്ക് ഒരു ഓർഡർ ഒന്നും പുറപ്പെടുവിക്കാൻ പറ്റില്ല. മീഡിയേറ്റർ തിരിച്ച് കോടതിയിലായിരിക്കും, മാറ്റർ നോട്ട് സെറ്റിൽഡ്, ഇത്ര മാത്രമേ എഴുതുള്ളൂ. വേറെ ഒന്നും എഴുതാതെ സെറ്റിലാവുന്ന കേസുകളിൽ ടേംസ് എഴുതും, സെറ്റിലാവാത്ത ടേംസിൽ ഞങ്ങൾ ഈ മൂന്ന് വാക്കേ എഴുതുള്ളൂ, മാറ്റർ നോട്ട് സെറ്റിൽഡ്, വേറെ ഒന്നും എഴുതാറില്ല. അങ്ങ് പറഞ്ഞിട്ട് അവർ സെറ്റിലാക്കാൻ പറ്റുമെന്ന് നോക്കും, അല്ലെങ്കിൽ കോടതിയിൽ തന്നെ തിരിച്ചു പോകും കേട്ടോ. അത് അതാണ് വ്യവസ്ഥ. അതാണ്
2: അത് കോടതിയിൽ എത്ര ആൾ വേണമെങ്കിലും കോടതി കിടക്കുമല്ലോ.
1: അല്ല, കിടക്കുന്നത് നമുക്ക് കേസുകൾ സമയബന്ധിതമല്ലേ തീർക്കാൻ പറ്റുള്ളൂ. ഒരുപാട് കേസുകൾ പെൻഡിംഗ് അല്ലേ, അങ്ങ് അത് സമയമെടുക്കും. അത് കോടതിക്ക് എല്ലാം ഒരുമിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് കേസുകൾ പെൻഡിംഗ് അല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. 4.5 കോടി കേസാണ് ഇന്ത്യയിൽ പെൻഡിംഗ്. അത് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങ് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കും, മീഡിയേഷൻ നടക്കുമെന്ന്, അല്ലെങ്കിൽ കോടതിക്ക് തീർപ്പാക്കാനേ പറ്റുള്ളൂ കേട്ടോ. താങ്ക് യു തങ്കജൻജി.
3: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഈ ഏതൊരു സംവിധാനത്തില് ചില കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ മീഡിയേഷന്റെ ഒരു എന്തെങ്കിലും കോട്ടങ്ങൾ ഉള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ?
1: കോട്ടങ്ങളാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമോ. നമുക്ക് പറഞ്ഞാൽ അതിൽ ഇനി ഒരു ഒരു എന്താ പറയുക, ബയസ്ഡ് ആയിട്ടോ ഫ്രോഡ് ആയിട്ടോ വല്ല കാര്യങ്ങൾ അങ്ങനെ അധികം നടക്കാറില്ല. ഇതൊന്നും ഒരു വോളണ്ടറി പ്രോസസ് ആണ്. നമ്മൾ ഒരാൾ എടുക്കുന്ന ഒരു മീഡിയേറ്റ് എടുക്കുന്ന തീരുമാനം ഒന്നുമല്ല. രണ്ടു കൂട്ടർക്കും അവർക്ക് തന്നെ തീരുമാനം. അതാണ് കോട്ടങ്ങൾ ഇല്ലാതായിരിക്കാൻ കാര്യം അതുകൊണ്ടാണ്. അപ്പൊ അങ്ങ് ഞാനും കൂടെ ഒരു തർക്കം വരുമ്പോൾ ഞാനും അങ്ങ് സമ്മതിച്ചാൽ മാത്രമേ തീർപ്പാവുള്ളൂ. ഇത് ഒരാൾക്ക് ഫേവറായിട്ടോ ഒരാൾക്ക് അഗൻസ്റ്റ് ആയിട്ടോ ഒന്നും ചെയ്യാൻ മീഡിയേറ്റർക്കും പറ്റില്ല. മീഡിയേറ്റർ ജസ്റ്റ് രണ്ടുപേർക്കും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരുടെ ഫീലിങ്സ് വെളിയിൽ കൊണ്ടുവന്ന് രണ്ടുപേർക്കും കൂടെ തീർപ്പാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക ചെയ്യുക.
3: മീഡിയേറ്റർ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും.
1: അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതൊരു ആക്റ്റീവ് ലിസണർ ആയിരിക്കും. നമ്മൾ ലിസണിങ്ങും ഹിയറിങ്ങും, ആ പറയുന്നത് ശരിക്കും നമ്മൾ കൃത്യമായിട്ടും ഒരാളുടെ ഒരു പ്രോബ്ലം പകുതി കേൾക്കുമ്പോൾ തന്നെ അതിൽ കേട്ടിരുമ്പോൾ പകുതി ആശ്വാസം അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം,
3: നിയമപരിജ്ഞാനം ഉണ്ടാവണം,
1: ഉണ്ടാവണം,
3: എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം.
1: അണ്ടർലൈങ് ഇൻട്രസ്റ്റ്, ഇവർ എന്തിനാണ് ഇതിനകത്ത് ഈ തർക്കത്തിന് വന്നത്? ചിലപ്പോൾ ഈ വസ്തുവിന്റെ തർക്കം ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും, പണ്ടുള്ളൊരു വിരോധമായിരിക്കും. നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഈ വസ്തു കൊടുക്കാൻ മടിച്ചോ അല്ലെങ്കിൽ കാശ് കൊടുക്കാൻ മടിച്ചോ അല്ല. പണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞ് എന്നെ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 13, ശകവർഷം 1948, ശ്രാവണം 7, 2026 ജൂലൈ മാസം 29 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30:28. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിലും ഇന്നത്തെ ചോദ്യം പരിപാടിയിലെ ചോദ്യം ചോദിച്ചുകൊണ്ടാവട്ടെ. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം ഓർമ്മിപ്പിക്കാം. രാജ്യത്തിൻ്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു ഇന്നലെ ചോദിച്ചത്? ഉത്തരം തപാൽ സ്റ്റാമ്പ്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ കൂടി നൽകിയാണല്ലോ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് കളർ സ്കീം നൽകി തുടങ്ങിയത് എന്നു മുതലാണ്. ചോദ്യം ആവർത്തിക്കാം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിങ്ങനെ നിറങ്ങൾ കൂടി നൽകിയാണല്ലോ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഈ നിർദ്ദേശങ്ങൾക്ക് കളർ സ്കീം കൂടി നൽകി തുടങ്ങിയത് എന്നു മുതലാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകൾക്ക് മുൻപായി കേൾക്കാം.

ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം സ്പൈസ് FM 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയമാണ്. ഇന്ന് ഈ പരിപാടിയിൽ ആദ്യം AR റഹ്മാൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബോംബെ.

0: പിഎം ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇനി സുജാതയും കൃഷ്ണേന്ദ്രനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പശുംപൊൻ.

0: ഇനി എസ് പി ബാലസുബ്രഹ്മണ്യം നയിച്ച ഗാനം കേൾക്കാം, ചിത്രം ഇന്ദിര.
1: ശങ്കരട്ടി കിണാബന്ധ.

0: തേനീസൈ തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
2: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: അധ്യാത്മ രാമായണ പാരായണം 13-ാം ദിവസം. ഇന്നത്തെ രാമായണ ഭാഗം പാരായണം ചെയ്തത് അംബിക ശിബു.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
5: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം പിന്നെയും പൂക്കുന്ന കാട്, വാണിജ്യറം പാടിയ ഗാനം. പൂജൽ ഖാദറിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം.

0: മലയാള ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 വേൾഡ് ഒആർഎസ് ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ഒആർഎസ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
3: നമസ്കാരം. വയറിളക്കം എന്നുള്ള രോഗം എപ്പോഴും മനുഷ്യൻ്റെ കൂടെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് മാരകമായിട്ട് ബാധിക്കുന്നത് കുട്ടികളിലാണ്. അതിൻ്റെ പ്രധാന കാരണം കുട്ടികളുടെ ബോഡി സർഫസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണ്. അവരുടെ പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും, പ്രത്യേകിച്ചും അവരുടെ വയസ്സുമായിട്ട്

കുറച്ച് നിർജ്ജലീകരണം കാണും. സിവിയർ ഡീഹൈഡ്രേഷൻ, വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലും മരണത്തിൽ വരെ എത്തുന്ന രീതിയിലുമുള്ള നിർജ്ജലീകരണം. ഈ മൂന്ന് അവസ്ഥയിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും ഗുണകരമായ ഒരു മെഡിസിനാണ് ORS. ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നും പറയാം. സോൾട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയാണ്. അത് ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ORS അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലെ പ്രധാന ദിവസവും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് 29 ജൂലൈ 2026 ORS ദിനമായിട്ട് നാം ആചരിക്കുന്നു. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ടതാണ് ORS വീക്ക് എന്ന് പറയുന്നത്. 25 മുതൽ 31 വരെയാണ് ORS വീക്കായിട്ട് നാം ആചരിക്കുന്നത്. വയറിളക്കമെന്ന് പറയുമ്പോൾ ലവണങ്ങളും ജലവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ രണ്ടും കിട്ടുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വയറിളക്കം വരുന്ന ഒരു കുഞ്ഞിന് ജലം നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ലവണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിൽ പ്രധാനമായിട്ട് ഉള്ള ലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം മാത്രമല്ല, പൊട്ടാസ്യവും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ക്ലോറൈഡ് എന്നുള്ള ഒരു പദാർത്ഥവും നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് വളരെ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു സോൾട്ട് അല്ലെങ്കിൽ ഒരുതരം ഉപ്പാണ് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്നത് സോഡിയമുണ്ട്, ക്ലോറൈഡുണ്ട്, പൊട്ടാസ്യമുണ്ട്, പിന്നെ സിട്രേറ്റ് എന്നുള്ളൊരു ഒരു പദാർത്ഥം കൂടെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇവയുടെ നഷ്ടം വരുമ്പോൾ അതിനെ പുറത്തുനിന്ന് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് നൽകി നമ്മുടെ അസുഖങ്ങളെ മാറ്റാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഇനി വയറിളക്കത്തെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രത്യേകിച്ചും നിലവിൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കേട്ട കാര്യങ്ങളാണ് ഷിഗെല്ല എന്നുള്ള രോഗത്തെപ്പറ്റി. വയറിളക്കം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടെങ്കിൽ അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇത് സാധാരണഗതിയിൽ വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ആകാം. വൈറസ് മൂലമുള്ള വയറിളക്കത്തിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിൽ മിക്കവാറും ആൻറ്റിബയോട്ടിക്സ് ആവശ്യമാണ്. അതിൽ ഒരു പ്രധാന ബാക്ടീരിയയാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഷിഗെല്ല മാത്രമല്ല, ഈക്വളൈ എന്നുള്ള ഒരു അണുക്കളും ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിന് കാരണമാകാറുണ്ട്. ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് മിക്കവാറും സാധാരണ വയറിളക്കം ആയിട്ടല്ല പുറത്ത് കാണപ്പെടുന്നത്. ആദ്യം ഒരു ചെറിയ വയറിളക്കം വരികയും അതിനുശേഷം പോകുന്ന മലത്തിൽ കൂടെ രക്തവും കൂടെ കണ്ടാൽ മിക്കവാറും നമുക്ക് അതൊരു ഡിസെൻട്രി എന്ന് പറയും. അതായത് മലത്തിൽ രക്തം എപ്പോഴാണോ നമ്മൾ കാണുന്നത് ആ സമയം മുതൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നുള്ള ആ വാചകം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുകയില്ല. നേരെ മറിച്ച് അതിനെ ഡിസെൻട്രി എന്നാണ് പറയുന്നത്. കാരണം മലത്തിൽ രക്തം ഉണ്ട്. ഡിസെൻട്രിയുടെ കാരണമാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ എന്ന് പറയുന്നത്. വൈറസും പല അണുക്കളുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അണുവാണ് റോട്ടാ വൈറസ് എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടപഴകൽ മൂലം നമുക്കൊരു വാക്സിനേഷൻ ഉണ്ട്. റോട്ടാ വൈറസ് വാക്സിനേഷൻ നമ്മുടെ മറ്റു വാക്സിനേഷൻ്റെ ഗണത്തിൽപ്പെടുത്തി തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് റോട്ടാ വൈറൽ ഡയറിയ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ വേറെ തന്നെ അണുക്കളുണ്ട്. അഡിനോ വൈറസ് എന്നും ആസ്ട്രോ വൈറസ് എന്നും പറഞ്ഞിട്ട് പല വൈറസ് രോഗങ്ങളും ഇപ്പോഴുമുണ്ട്. അത് വയറിളക്കം ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയറിളക്ക രോഗം വരുമ്പോൾ രണ്ട് മെഡിസിൻ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒന്ന് ORS അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, രണ്ട് സിങ്ക് എന്നുള്ള മരുന്നുമാണ്. സിങ്ക് 14 ദിവസമാണ് കൊടുക്കുന്നത്. പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഡോസ് മാറ്റം വരാറുണ്ട്. ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ടിട്ട് പരിശോധനയ്ക്ക് ശേഷം മരുന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ORS കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല. എല്ലാ വീടുകളിലും ORS കരുതിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വയറിളക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ORS കൊടുക്കുന്നത് കുഞ്ഞിന് ക്ഷീണം വരാതിരിക്കാനും നിർജ്ജലീകരണം തടയാനും ഉപകരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിന് എത്ര തന്നെ വയറിളക്കം വന്നാലും സാധാരണ ഭക്ഷണം കഴിക്കുന്നു

കുടിക്കുന്നുണ്ട് എങ്കിലും, സാധാരണ രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിലും ORS നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലെങ്കിൽ ORSൻ്റെ അത്യാവശ്യം ഇല്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ORSൻ്റെ രുചി ഇഷ്ടപ്പെടാതെ കാണാറുണ്ട്. അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പുകൾക്കാണ്. അതായത് വയറിളക്കമുണ്ട് എന്നാൽ ഡീഹൈഡ്രേഷൻ ഇല്ല. അതിനെയാണ് നാം ആദ്യമേ പറഞ്ഞു നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ നിർബന്ധിച്ച് ORS ലായനി കൊടുപ്പിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഭക്ഷണവും വെള്ളവും മതിയാകും. സം ഡീഹൈഡ്രേഷനുള്ള കുഞ്ഞുങ്ങൾക്ക് ORS വളരെ ഗുണമാണ്. അത്തരം കുഞ്ഞുങ്ങൾ ORS ലായനി കുടിക്കുന്നതാണ് കണ്ടുവരുന്നത്. കാരണം അവർക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ദാഹം കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ORS കൊടുത്ത് അവരുടെ നിർജ്ജലീകരണം തടയുന്നതാണ് ഏറ്റവും നല്ലത്. നിർജ്ജലീകരണം തടഞ്ഞില്ല എങ്കിൽ മിക്കവാറും അത്തരം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ട്രിപ്പിടുകയും മാത്രമല്ല എക്സ്ട്രാ മെഡിക്കൽ കെയർ കൊടുക്കേണ്ടതും ആവശ്യമായിട്ടും വരാറുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് സം ഡീഹൈഡ്രേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ORS ലായനി നൽകുന്നതാണ് ഏറ്റവും ഉചിതം. ഡയറിയ അല്ലെങ്കിൽ വയറ്റിളക്കം, പ്രത്യേകിച്ചും അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഡയറിയാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച ആയി കഴിഞ്ഞാൽ അതിനെ പെർസിസ്റ്റന്റ് ഡയറിയ എന്നാണ് പറയുന്നത്. അതിലും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, രണ്ടാഴ്ച മുതലുള്ള അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയും. അക്യൂട്ട് ഡയറിയയ്ക്കാണ് ഈ ORS ലായനിയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്. ഡയറിയ എന്ന് പറയുമ്പോൾ സാധാരണ പോകുന്ന മലത്തെക്കാട്ടിലും കൂടുതൽ അളവിൽ പോവുകയാണെങ്കിലോ, പ്രത്യേകിച്ചും വെള്ളം പോലെ പോവുകയാണെങ്കിലോ, കൺസിസ്റ്റൻസിയിൽ അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയാണെങ്കിലോ, സാധാരണ ഒരു പ്രാവശ്യം മാത്രം പോകുന്ന ഒരു കുഞ്ഞ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ പോവുകയാണെങ്കിലോ നാം അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇനി ഇതിൽ ഡീഹൈഡ്രേഷനെ പറ്റി പറഞ്ഞു. പ്രത്യേകിച്ചും ORSമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ്റെ പ്രധാന കാരണം ഒരു കുഞ്ഞിൻ്റെ 60% വരുന്ന തൂക്കം എന്ന് പറയുന്നത് ജലമാണ്. അപ്പം 60% ഓഫ് ബോഡി വെയിറ്റ് ഈസ് വാട്ടർ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം വയറിളക്കം വരുമ്പോൾ, സപ്പോസ് ഇപ്പോൾ 1 ലിറ്റർ വെള്ളം മലത്തിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ, അപ്പോഴപ്പോഴായിട്ട് മലം പോകുന്ന അവസ്ഥ, 3 പ്രാവശ്യത്തിൽ കൂടുതൽ 1 മണിക്കൂറിൽ മലം പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനിലോട്ട് കുഞ്ഞെത്താം, മരണം വരെ എത്തിക്കാം. അത് വരാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ ORS ലായനി നൽകേണ്ടതാണ്. ഇനി എങ്ങനെ നൽകണം? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പാക്കറ്റിലും ORSൻ്റെ പാക്കറ്റിൽ എത്ര വെള്ളത്തിൽ കലക്കണമെന്നുള്ളത് നിശ്ചിതമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണം, ചില പാക്കറ്റുകളിൽ 200 ml വെള്ളത്തിലായിരിക്കും, എന്നാൽ മറ്റു ചില പാക്കറ്റുകളിൽ 1 ലിറ്റർ വെള്ളത്തിലായിരിക്കും. ഏത് പാക്കറ്റും ആയിക്കോട്ടെ, അവർ പറഞ്ഞിരിക്കുന്ന നിശ്ചിത വെള്ളം പൂർണ്ണമായിട്ടും കലക്കാനായിട്ട് ഉപയോഗിക്കുക. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ORS ഗുണകരം എന്ന് വിചാരിച്ചിട്ട് കട്ടി കൂട്ടി, അതായത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഒരു കാരണവശാലും നൽകാൻ പാടില്ല. ആ കറക്റ്റ് പ്രൊപ്പോർഷനിലേ കലക്കാൻ പാടുള്ളൂ. വേറെ ചില ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇപ്പം ORS ലായനി ഇല്ല, അങ്ങനെയുള്ള ഒരു എമർജൻസി സ്റ്റേജിൽ എന്ത് ചെയ്യുക? നമുക്ക് എമർജൻസി സ്റ്റേജിൽ ഉപ്പും, ഉദാഹരണം ഒരു ഉപ്പും പഞ്ചസാരയും ഇട്ട ലായനി വരെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അത് വളരെ എമർജൻസി സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഇല്ല. കാരണം എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ORSൻ്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീയുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ പഞ്ചസാര ഉപ്പിൻ്റെ പാക്കറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ഒരു ലായനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ നമുക്ക് ORSൻ്റെ പാക്കറ്റ് ഇല്ല എങ്കിൽ നമുക്ക് തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നത് ഉചിതമാണ്. എന്നാൽ കട്ടിക്കഞ്ഞിവെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കട്ടിക്കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് ORSൻ്റെ അതേ ഘടനയിൽ എത്തുകയും ഗുണകരമല്ലാതെയായി മാറുകയും ചെയ്യും. ഇതുപോലെ ചിന്തിക്കേണ്ടതാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കുഞ്ഞിനെ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും കട്ടിക്കഞ്ഞിവെള്ളം കൊടുത്താലും കോൺസെൻട്രേറ്റഡ് ORS ലായനി കൊടുത്താലും ഒരേ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതായത് ആമാശയത്തിലും കുടലിലും പോകുന്ന ഈ ദ്രാവകം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, കട്ടി കൂടുതലായതുകൊണ്ട് ശരീരത്തിലെ തന്നെ ജലമെല്ലാം കുടലിലോട്ട് വലിച്ചെടുക്കുകയും മലത്തിൻ്റെ അളവ് കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഗുണകരമല്ല. അതുകൊണ്ട്

0: കറക്റ്റ് പ്രൊപ്പോർഷനിലായിട്ടുള്ള അളവിൽ മാത്രമേ ORS ലൈനി ഉണ്ടാക്കാൻ പാടുള്ളൂ. പല അമ്മമാരും വയറിളക്കം വന്ന കുട്ടിക്ക് ചെയ്യുന്നൊരു കാര്യമാണ് കട്ടൻ ചായ കൊടുക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും വയറിളക്ക രോഗത്തിന് കട്ടൻ ചായ നല്ലതല്ല. കാരണം അതൊരു ഗ്യാസ്ട്രിക് ഇറിറ്റൻ്റ് എന്ന് പറയും, നമ്മുടെ ആമാശയത്തിന് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഗുണകരമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതോ കരിക്കുവെള്ളം കൊടുക്കുന്നതോ നല്ലതാണ്. പ്രത്യേകിച്ചും ക്ഷീണം കൂടുതലാകുമ്പോൾ കരിക്കിൻ്റെ വെള്ളം വളരെ ഉചിതമായിരിക്കും. കരിക്കുവെള്ളത്തിൽ കൂടെ കിട്ടുന്നത് പൊട്ടാസ്യം എന്നുള്ള ഒരു ലവണമാണ്. അതും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ ഹോം റെമഡിയായിട്ട് കഞ്ഞിവെള്ളം, കരിക്കുവെള്ളം, അത്യാവശ്യത്തിന് നാരങ്ങാവെള്ളം, മോരുവെള്ളം, ഇങ്ങനെ പല വെള്ളവും നമുക്ക് കൊടുക്കാൻ സാധിക്കും. കട്ടൻ ചായ കഴിയുന്നതും നല്ലതല്ല. മാത്രമല്ല ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല. അതും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ORS പോലെ കാണേണ്ടതാണ്. ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല, പക്ഷെ നോർമൽ ഭക്ഷണം നല്ലതാണ്. കുഞ്ഞിന് കഴിക്കാൻ സാധിക്കുമെങ്കിൽ വയറിളക്ക രോഗം വരുന്ന ഒരു കുട്ടിക്ക് എല്ലാ ഭക്ഷണവും നൽകാം. ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും. ഇതൊരു അസുഖമായതുകൊണ്ട് പനിയുടെ സാധ്യതയും വളരെ കൂടുതലാണ്. വയറിളക്ക രോഗം വരുമ്പോൾ പനി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന ചൂടുപോലെ തന്നെ നമ്മുടെ ഉടലിലും ചൂടുണ്ട്. അവിടെയും നോർമൽ ഉള്ള പ്രവർത്തനത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം, അത് നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാറുണ്ട്. അതുപോലെ ഇഡ്ഡലി നല്ലതാണ്, ദോശ നല്ലതാണ്. അല്ലാതെ ഇപ്പം ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല ഒരിക്കലും നല്ലത്. പക്ഷെ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് കുഞ്ഞിന് കൂടുതൽ താല്പര്യം ഏതിന് കാണിക്കുന്നു അത് തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. ഇനി വയറിളക്കം വരുന്ന കുട്ടികൾ എല്ലാവരും പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃത്തി എന്നുള്ളത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നാൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വേറെ ആർക്കും ആ രോഗം വരരുത് എന്നുള്ള രീതിയിൽ ഉള്ള ക്ലീൻനെസ്, അതായത് എപ്പോഴും സോപ്പ് വെള്ളമിട്ട് കൈ കഴുകുക. മാത്രമല്ല എല്ലാ ദിവസവും വയറിളക്കം വന്ന കുട്ടിയെ കുളിപ്പിക്കുക. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവശ്യമെന്ന് കണ്ടാൽ പനി ഉണ്ടെങ്കിൽ പോലും കുളിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു രീതിയിലെ കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വയറിളക്കം എന്നുള്ള രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി നേടാനും സാധിക്കും. ORS ഉപയോഗം കൂട്ടുന്നതും വളരെ ഉചിതമായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയക്കുക.
2: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം മുറൈ മാമൻ, ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയതാണ് ആദ്യ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിങ്ങനെ നിറങ്ങൾ കൂടി നൽകിയാണല്ലോ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിന് കളർ സ്കീം നൽകി തുടങ്ങിയത് എന്നു മുതലാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ഇന്ത്യയിൽ 2006 പോസ്റ്റ് മൺസൂൺ സീസൺ മുതലാണ് ഇത്തരത്തിൽ കളറുകൾ കൂടി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് നൽകി തുടങ്ങിയത്. 2007 മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഇത്തരം മുന്നറിയിപ്പുകൾ കളറുകൾ സ്വീകരിച്ച് വരികയാണുണ്ടായത്. നിലവിൽ ലോകമെമ്പാടും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറം കൂടി സൂചിപ്പിച്ചാണ് നൽകുന്നത്. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും ഇ.സി. ഫിലിപ്പുമായുള്ള അഭിമുഖം കേൾക്കാം. 7:30 ഹൈറേഞ്ച് വൃത്താന്തം. 7:30 അമൂല്യ ഗീതികൾ ലളിതഗാന പരിപാടി. 8:00 ചിത്രീകരണം ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര, രചന T.N. ആനന്ദൻ. 8:15

ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, കൊയർ വികാസ് യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം. ഒൻപത് 15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇൻ്റർവെൽ പ്രത്യേക പരിപാടി കേൾക്കാം, ആപ്പ് ഉണ്ടാക്കാം കോഡില്ലാതെ. 9:30 ചലച്ചിത്ര ഗാന പരിപാടി, 10 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളോട് ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5 രാമായണ പാരായണം 14 5:05 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 നിയമവീഥി, 5:40 അറിയിപ്പുകൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻവാണി, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള, 8:00 അങ്കണം പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10:00 കഥാപ്രസംഗം, 11:00 ചലച്ചിത്ര ഗാനം.

ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും ഇ.സി. ഫിലിപ്പുമായുള്ള അഭിമുഖം കേൾക്കാം. ലളിതഗാന പരിപാടി അമൂല്യഗീതികൾ 7:35, 8 ചിത്രീകരണം ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര, രചന ടി എൻ ആനന്ദൻ. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 10 ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ, വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. ഇനി കാലാവസ്ഥാ അറിയിപ്പ് കേൾക്കാം. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരക്കെ മഴ പെയ്തു. ഇന്നും നാളെയും മറ്റന്നാളും ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ ശക്തിയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മട്ടുപാവിൽ പടുത്തുയർത്തിയ ഈ പച്ചക്കറിത്തോട്ടത്തിന് ഒരു ദശാബ്ദത്തിന്റെ കഥ പറയാനുണ്ട്. വീടിന് തണലും വീട്ടിലെ അന്തേവാസികൾക്ക് ശുദ്ധമായ പച്ചക്കറിയും നൽകുന്ന ഈ ജൈവ കൃഷിത്തോട്ടം ഇവിടുത്തെ ഗൃഹനാഥയ്ക്ക് മുടങ്ങാതെ ഒരു വരുമാനവും നൽകിവരുന്നു.

0: പാട്ടു കേൾപ്പിച്ചും റേഡിയോ പരിപാടികൾ കേൾപ്പിച്ചും ചെടികളെ ഉല്ലാസഭരിതമാക്കിയാണ് ഈ വീട്ടമ്മ കൃഷി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ഒരു നഗര കാഴ്ചയിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. നഗരത്തിലെ പ്രധാന ജൈവ പച്ചക്കറി വിപണന കേന്ദ്രങ്ങളിൽ ഈ വീട്ടമ്മയുടെ പച്ചക്കറികൾ മുന്നിലുണ്ടാകും. പാപ്പനംകോട് മേലേക്കോണത്ത് പുത്തൻ വീട്ടിലെ ശ്രീമതി പത്മ സുരേഷിന്റെ കൃഷിവിശേഷങ്ങളാണ് തെല്ലൊന്ന് വിവരിച്ചത്. ഓണമായാലും വിഷുവായാലും മറ്റ് വിശേഷങ്ങളായാലും ഒരു മുറവുമായി മട്ടുപ്പാവിലെത്തിയാൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് സ്വാദൂറും സദ്യയൊരുക്കാം. ചെറുപ്രയത്നവും ഇച്ഛാശക്തിയും കൈമുതലായുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീമതി പത്മ സുരേഷ് തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: നമസ്കാരം ശ്രീമതി പത്മ സുരേഷ്.
2: നമസ്കാരം.
1: ഈ മട്ടുപ്പാവിൽ ഏകദേശം 200 ഗ്രോ ബാഗുകളിലായി എല്ലാത്തരം പച്ചക്കറികളും നട്ടിട്ടുണ്ട്. അവ നന്നായി ഫലസമൃദ്ധമായി നിൽക്കുന്നുണ്ട്. നഗര പ്രദേശത്താണ് താമസിക്കുന്നത്. വീടിന് ചുറ്റിനും നമുക്കറിയാവുന്ന പോലെ തന്നെ വീടിരിക്കുന്ന സ്ഥലമാണുള്ളത്. അപ്പോൾ ഈ മട്ടുപ്പാവിൽ ഈ ഒരു വീടിന് ആവശ്യമായ, കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും സമൃദ്ധമായിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഈ കൃഷിയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? എന്താണ്
2: കൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂക്കളോടുള്ള താല്പര്യമാണ് എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛനോടൊപ്പം വയലിൽ പരിചയമുള്ളത് കൊണ്ടാവാം എനിക്ക് എൻ്റെ മനസ്സിൽ കൃഷിയോടുള്ള താല്പര്യമുണ്ട്. മുല്ലക്കൃഷിയും ഓർക്കിഡ് കൃഷിയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് രവീന്ദ്രൻ സാറിൻ്റെ 275 കിലോയുടെ കാച്ചിലിൻ്റെ കുറിച്ചുള്ള ഒരു വിവരണം ഞാൻ പത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും സാറാണ് എന്നെ കൃഷിയിലേക്ക്, ഇതിനോടൊപ്പം പത്മയ്ക്ക് കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് സാറ് പറഞ്ഞിട്ടാണ് കൃഷി തുടങ്ങിയത്. സാറിൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയും മണ്ണൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി ഞാൻ ഇന്ന് 11 വർഷമായിട്ട് മട്ടുപ്പാവിൽ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ പച്ചക്കറിയും വിളയിക്കുന്നു.
1: ഇപ്പം ഈ നഗരപ്രദേശത്ത് താമസിക്കുന്ന ധാരാളം വീട്ടമ്മമാർ ഈ കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. താങ്കളൊരു പൂർണ്ണ സമയ കർഷക എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ കൂടുതൽ സമയവും ഈ കൃഷിയിലോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം എന്തൊക്കെ പച്ചക്കറി ഇനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്?
2: പയറുണ്ട്, സലാഡ് വെള്ളരിയുണ്ട്, ബീൻസ് ഉണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, വഴുതന, കത്തിരി, പച്ചമുളക്, തക്കാളി, ചെറി തക്കാളി, വെണ്ട, വെള്ളരി, കരിമഞ്ഞൾ, നോർമൽ മഞ്ഞളുണ്ട്, പ്രതിഭാമഞ്ഞളുണ്ട്, കൂർക്കയുണ്ട്, കറിവേപ്പിലയുണ്ട്, അങ്ങനെ ഒത്തിരി ഇനം. അതായത് ഞാൻ 11 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നെങ്കിലും ഞാൻ എൻ്റെ ടെറസിലുള്ള പച്ചക്കറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓണം ആഘോഷിക്കുന്നത്. വാഴ നടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ വാഴ നട്ടിട്ടില്ല. അത് കാരണം ഏത്തൻ വാഴയ്ക്ക് മാത്രമാണ് ഞാൻ ഓണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കാറുള്ളത്.
1: ഇപ്പോൾ ധാരാളം പച്ചക്കറി ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഈ നടീൽ വസ്തുക്കളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? അതുപോലെ തന്നെ മണ്ണൊരുക്കുന്നത് മുതൽ അതിൻ്റെ വളപ്രയോഗം, സാധാരണയായിട്ട് നമ്മൾ ഈ പച്ചക്കറിയിൽ കീടരോഗങ്ങൾ പൊതുവെ കാണാറുണ്ടല്ലോ, അതിനെന്തൊക്കെയാണ് നമ്മൾ പ്രതിവിധി ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളോടൊന്ന് പറയാമോ?
2: അതായത് മണ്ണൊരുക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 10 കൂട്ടം മണ്ണാണെങ്കിൽ അതിന് 2 കിലോ വേപ്പിൻ മുണ്ണാക്ക്, 2 കിലോ എല്ലുപൊടി, 2 കിലോ കുമ്മായം, ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 11 വർഷമായിട്ട് ഞാൻ ടെറസിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മണ്ണ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോ കൃഷി കഴിയുമ്പോഴും ഞാനിതിനെ മണ്ണൊരുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് താഴെയിട്ട് ആ മണ്ണിനെ കുമ്മായം, 10 കൂട്ടം മണ്ണാണെങ്കിൽ അതിൽ 2 കിലോ കുമ്മായം മിക്സ് ചെയ്ത് നമ്മളത് എന്തെങ്കിലും കൊണ്ട് മൂടി ഇട്ടേക്കുക. അതൊരു 16 ദിവസം അങ്ങനെ തന്നെ ഇട്ടിട്ട് 16-ാമത്തെ ദിവസം നമ്മൾ വേപ്പിൻ മുണ്ണാക്ക്, ചിലപ്പോൾ കട്ടിയായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്, നന്നായിട്ടൊന്ന് വെള്ളം തളിച്ചിട്ട് അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വയ്ക്കുക. 20-ാമത്തെ ദിവസം നമ്മുടെ ഈ മണ്ണും വേപ്പിൻ മുണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടി. ചാണകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റ് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് നമുക്ക് കിട്ടണേ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല, അത് മണ്ണിൻ്റെ എഫക്റ്റ് മാത്രമേ അതിലുണ്ടാവൂ. അതിൻ്റെ ജീവാണുക്കളെ

0: എല്ലാം പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തണലത്ത് ഉണക്കിയെടുക്കുന്നതും അല്ലെങ്കിൽ ഫാനിട്ട് ഉണക്കിയെടുക്കുന്നതുമായ ചാണകമൊക്കെയാണ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ്. 20-ാമത്തെ ദിവസം നമ്മളിതിനെ നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ മീഡിയം എന്തും ആവാം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കെയിനില് കട്ട് ചെയ്തിട്ട് അതിൽ പെയിൻറ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനു മുന്നേ തന്നെ നമ്മുടെ തൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുമ്മായത്തിൽ മുക്കി വയ്ക്കും. കാരണം എന്ന് വെച്ചാൽ അതിലൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ട്. അപ്പം അത് നമ്മുടെ ചെടികളിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായം മുക്കി വയ്ക്കുന്നത്. 3 ദിവസം കുമ്മായം മുക്കി വെച്ചിട്ട് ആ തൊണ്ട് ഗ്രോ ബാഗിലായാലും ഏത് മീഡിയത്തിലായാലും നമ്മളത് ഒരു ലെയറ് ചെറുതായിട്ടൊന്ന് ചരിച്ച് അടുക്കിയതിന് ശേഷമാണ് കരിയിലകളുണ്ടെങ്കിൽ അത് ശേഖരിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് കിട്ടും, അത് ഉപയോഗിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നത്. തൊണ്ടടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും, അതിൽ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണേ. ഇതിലാണ് നമ്മൾ വിത്ത് നട ഇത് ഈ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിത്തും നമുക്ക് ഡയറക്റ്റ് നടാൻ പറ്റത്തില്ല. വിത്ത് ട്രേ ഉണ്ട്, അതിൽ നമ്മൾ മുളപ്പിച്ചിട്ട് അതിൽ നിന്നെടുത്താണ് ഇതിലെല്ലാം നടുന്നത്.
1: ഇത് നട്ട് പൊടിച്ച് വന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള പരിചരണം എങ്ങനെയാണ്?
0: ആരോഗ്യമുള്ളൊരു മനുഷ്യനിൽ അസുഖം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചെടി നടുന്ന മണ്ണ് അത് ശക്തമായിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മൾ 6 ഇല പ്രായമാവുമ്പോൾ മുതൽ തന്നെ ജൈവ കീടനാശിനികൾ എഴുതി വെച്ചിട്ട് തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ട് തന്നെ 2 ദിവസമോ അങ്ങനെ ഞങ്ങൾ കറക്റ്റായിട്ട് അതിൽ ചെയ്യാറുണ്ട്.
1: ഇവിടെ വിവിധ തരം പച്ചക്കറികൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, പലതും ഫലം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഇവിടെ കിട്ടുന്ന ഈ ഫലം നമുക്ക് ഈ വീട്ടാവശ്യത്തിന് കഴിഞ്ഞാൽ ധാരാളം മിച്ചം വരുമല്ലോ, അതിൻ്റെ വിപണനം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഞാൻ ഉൾപ്പെട്ട 2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് കൃഷിഭൂമി, അത് AKG സെൻ്ററിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റുഡൻറ് സെൻറ്റർ എന്ന് പറയുന്ന അവിടെ ഞങ്ങളുടെ എല്ലാ സൺഡേയും ഞങ്ങളുടെ കർഷകർ കൊണ്ടുവരുന്ന പച്ചക്കറി എല്ലാം അവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വിറ്റ് പോവുകയും പിന്നെ ജൈവ കർഷകരിൽ നിന്നുള്ള ഇതായതുകൊണ്ട് തന്നെ നല്ല വിലയും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമിയുടെ, അതായത് നമ്മുടെ കൃഷി കുടുംബത്തിൻ്റെ, ഇപ്പോൾ അനന്തപുരിയും ഗാന്ധിഭവനും ഫാം ജേർണലിസ്റ്റ് ഫോറവും കൂടെ അവരുടെ കൂട്ടായ്മയിൽ നടത്തുന്ന ഒരു വിപണന കേന്ദ്രം ഗാന്ധിഭവനിൽ എല്ലാ സാറ്റർഡേയും നടക്കുന്നുണ്ട്. അവിടെയും ഞങ്ങളിത് വിൽക്കുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്, പുറത്തുള്ളതിനേക്കാളും നല്ല വിലയും കിട്ടുന്നുണ്ട്. വളരെ വേഗം തന്നെ വിറ്റ് പോകുന്നുണ്ട്, സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടുള്ള ജൈവം എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്, പുതിയതായിട്ട് അറിഞ്ഞു തന്നെ വരുന്നുണ്ട്.
1: ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊരു നല്ല വരുമാനം കിട്ടുന്നുണ്ടല്ലേ?
0: തീർച്ചയായിട്ടും, കാരണം ഫുൾ ടൈം ഇതിലെ ഇതിൻ്റെ പുറകിലല്ല. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം ഈ പറഞ്ഞുള്ള ജൈവ കൃഷി ആയതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ടൈം ഇതിൻ്റെ കൂടെ വേണമെന്ന് കരുതിയിട്ടാണ് പലരും ഇതിലേക്ക് വരാത്തത്. അത് വെറുതെയാണ്. കാരണം നമ്മുടെ സമയം എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ സമയം ഇവരുടെ അടുത്ത് പോയാൽ മതി.
1: ഈ വീട്ട് ജോലി കഴിഞ്ഞാൽ പച്ചക്കറിക്ക് വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കുമല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ദിനചര്യ, എങ്ങനെയാണ് ഈ പച്ചക്കറിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിനുള്ള ഒരു രീതി എങ്ങനെയാണ്?
0: രാവിലെ തന്നെ എണീറ്റ് രാവിലെ അത് അതിനെ പോയി കാണാനൊരു വെപ്രാളമാണ്. കാരണം അതിൽ പൂ വന്നോ എന്നറിയാൻ വേണ്ടി അത്രമാത്രം നമ്മൾ അതിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പോയി അതിൽ വെള്ളം ഒഴിക്കുക. വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇതിപ്പോൾ രാവിലെ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. വെള്ളം ഒഴിച്ച് അതിൻ്റെ കീടങ്ങളെല്ലാം നോക്കി അതിൽ ചീത്തയായ ഇലകളെല്ലാം മാറ്റി എല്ലാം ക്ലിയർ ചെയ്ത് പോയാൽ മതി. അതുപോലെ വൈകുന്നേരവും കുറച്ച് സമയം ഒന്ന് വെള്ളം ഒഴിക്കുക. ടെറസിലാണ് കൃഷി ചെയ്യുന്നതുകൊണ്ട് 2 നേരം വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആവശ്യത്തിൽ അധികം വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനോടൊപ്പം ഇതെല്ലാം ഒഴുകിപ്പോവും. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അതുകൊണ്ടാണ് നമുക്ക് 2 നേരം വെള്ളം ഒഴിക്കേണ്ടി വരുന്നത്.
1: ഈ ഒരു മട്ടുപ്പാവ് കൃഷിക്ക് വേണ്ട എന്തെല്ലാം സഹായങ്ങൾ നമ്മുടെ കൃഷിഭവൻ നൽകുന്നുണ്ട്?
0: കൃഷിഭവൻ്റെ കീഴിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആനുകൂല്യങ്ങളെല്ലാം അവർ നമ്മളെ ടൈമിൽ വിളിച്ച് പറയുകയും അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലിടുകയും അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്.
1: ഇപ്പം ഇവിടെ ഈ പച്ചക്കറിക്കൊപ്പം തന്നെ ധാരാളം ഓർക്കിഡ് കാണുന്നുണ്ട്. ഈ ഓർക്കിഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വരുമാനം ലഭിക്കുന്നുണ്ടോ?
0: ഇപ്പോൾ ഓർക്കിഡ് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. ഓർക്കിഡ് നല്ല വിലയുള്ളതാണ്, നല്ലൊരു വരുമാന മാർഗവുമാണ്.
1: രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം, ഇതുപോലെ നമുക്ക് ഒരു മട്ടുപ്പാവിലോ ഉള്ള സ്ഥലത്തൊക്കെ കുറച്ചെങ്കിലും പച്ചക്കറി നട്ട് പരിപാലിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കെങ്കിലും ശുദ്ധമായ ഒരു ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള പച്ചക്കറികൾ ലഭിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഈ വീട്ടമ്മമാർക്ക് ഈ

0: പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളൊരു ഒരു ഉപദേശം എന്താണ്?
1: അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഒരുപാട് അസുഖങ്ങളുടെ പുറകിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സമയമില്ല എന്നുള്ളതാണ്. അത് വെറുതെയാണ്. നമ്മുടെ ഈ ചെടി എന്ന് പറഞ്ഞാൽ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു സമയം മാത്രമേ നമുക്കിതിന് വേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ കറക്റ്റായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതിന് വേണ്ടി വരുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോധം വേണം, ഒരു മനസ്സ് വേണം. ചെയ്യുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളോടൊപ്പം നമ്മുടെ ഈ കൃഷി ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ വിത്താണേലും വളമാണേലും ഞങ്ങൾ പോയി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെല്ലാവരും വില്ലിങ്ങാണ്. കൃഷി ചെയ്യുക, എല്ലാവരും കൃഷി ചെയ്യുക. ഞങ്ങളെ കഴിയുന്ന എന്ത് ഹെൽപ്പും ഞങ്ങൾ എപ്പോഴും ചെയ്തു തരുന്നതാണ്.

ടെറസ് കൃഷിയിടമായപ്പോൾ വീടിനു വേണ്ട വിഭവങ്ങൾ ഇവിടെ വിളയിക്കുവാൻ കഴിഞ്ഞു. ഒപ്പം പോക്കറ്റ് മണിയും. കൃഷി ഒരു പാഷനാക്കിയാൽ ഒരു വിലക്കയറ്റവും നമ്മെ ബാധിക്കില്ല. വിഷം കലർന്ന പച്ചക്കറി വാങ്ങി എന്ന ഭയവും വേണ്ട. സർവോപരി കുടുംബത്തിനാകെ ആരോഗ്യ ഭക്ഷണം കഴിക്കാം. പാപ്പനംകോടുള്ള ശ്രീമതി പത്മ സുരേഷിനെ പോലെ നിരവധി വനിതകൾ പ്രാവർത്തികമാക്കിക്കഴിഞ്ഞ ഈ മട്ടുപാവ് കൃഷി സ്വന്തം കുടുംബത്തിനുവേണ്ടി ഓരോരുത്തർക്കും ചെയ്യാം. അറിവും പ്രോത്സാഹനവും നൽകാൻ കൃഷിഭവനുകളും കൃഷിക്കൂട്ടായ്മകളും സജീവമായി കൂടെയുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം.
3: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
4: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം

0: നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1-നും 2021 ജൂൺ 30-നും ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1-നും 2020 സെപ്റ്റംബർ 30-നും ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പ്രയോജനം ലഭ്യമാകും. അതേസമയം PRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 6:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. The Lok Sabha today passed the Public Examinations Prevention of Unfair Means Amendment Bill 2026. The bill seeks to amend the Public Examinations Prevention of Unfair Means Act 2024. The legislation incorporates several significant provisions, including stringent penalties such as imprisonment for up to 10 years, fines of up to 10 crore rupees, and the seizure of properties of convicted offenders. Replying to the discussion, Dr. Jitendra, to safeguard the welfare of students and youths.
3: The earlier bill, the government's deep commitment to safeguard the welfare of the students and the youth of this country. And therefore, this bill can be described as a milestone element.
2: Union Home Minister Amit Shah, Dr. Singh said the government repeatedly clarified since no shots were fired, the question of issuing an order does not arise as the authority to minister. And demanded an apology from him in the House for his Rahul Gandhi said students' protest on the NEET expression of the youth and all

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: വഴിയിലെ കാഴ്ചകൾ കൗതുകത്തോടെ കണ്ട് തേരിലിരിക്കുന്ന ദിലീപനെയും സുദക്ഷിണയെയും അടുത്തു നിന്ന് നമ്മെ കാണിച്ചു തരികയാണ് കാളിദാസൻ. രാജാവിനെയും രാജ്ഞിയെയും ഒക്കെ സർവ ആഡംബര വിഭൂഷിതരായി അകലെ നിന്നേ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഉപചാരങ്ങളാണ് അപ്പോഴൊക്കെ. ഇപ്പോഴിതാ വിനീതവേഷരായി അകമ്പടികളില്ലാതെ ഗ്രാമവീഥികളിലൂടെ സ്വച്ഛന്തം തേരിലവർ കടന്നു പോകുന്നു. ആർഭാടമൊട്ടുമില്ല. എന്തൊരു ചന്തമാണ് ആ കാഴ്ചയ്ക്ക്! ശാലീനമായ അനവദ്യമായ ഒരു കാഴ്ച.

വ്രജതോഹോ ശുദ്ധവേഷയോഹോ തയോഹോ കാപി അഭിഖ്യ അസീത്. അഭിഖ്യ ശോഭ. അഭിഖ്യ എന്ന പദത്തിൻ്റെ പ്രസിദ്ധാർത്ഥം നാമധേയെന്നാണ്, ഇവിടെ ശോഭയെന്ന്. അഭിഖ്യ നാമശോഭയോഹോ എന്നമരം. ആഡംബര വേഷങ്ങൾ അണിയുമ്പോഴാണ്

സാധാരണ ശോഭ കൂടുക. ഇവിടെ മറിച്ചാണ് ഉണ്ടായത്. ശുദ്ധവേഷയോ, ഒരു സാദൃശ്യകൽപ്പന. ഹിമനിർമുക്തരായ ചിത്രനക്ഷത്രത്തിനും ഇന്ദ്രനും എന്ന പോലെ. ശിശിരകാലത്ത് മഞ്ഞ് നിറഞ്ഞിരിക്കുന്നതിനാൽ ആകാശത്തിന് തെളിമയുണ്ടാകില്ല. അതിൽ നിന്ന് മുക്തമായ ചൈത്രമാസത്തിലെ തെളിഞ്ഞ ആകാശത്തിൽ പൂർണ്ണചന്ദ്രനും ചിത്രാനക്ഷത്രവും ചേർന്നിരിക്കുന്നത് പോലെ. നക്ഷത്രങ്ങൾ ചന്ദ്രൻ്റെ പത്നിമാരാണെന്ന് പ്രസിദ്ധം. ഇവിടെ ചന്ദ്രൻ ദിലീപനാണ്, നക്ഷത്രം സുദക്ഷിണ. ആഡംബര വസ്തുക്കളിൽ നിന്നുള്ള മുക്തിയാണ് ഹിമനിർമുക്തി. ഈ കാഴ്ചയേക്കാൾ കാളിദാസനെ ആകർഷിച്ചത് തേരിലിരുവരുടെയും പെരുമാറ്റമാണ്. മിണ്ടാതിരിക്കുകയല്ലവർ, ചുറ്റുമുള്ളതിനെ കാണിച്ചുകൊടുത്തും പരസ്പരം വർത്തമാനം പറഞ്ഞും അവർ സ്വയം ആസ്വദിക്കുന്നുണ്ട് യാത്ര. അതുകൊണ്ട് വഴി കടന്നു പോകുന്നത് അവരറിഞ്ഞതുപോലുമില്ല.

0: പ്രിയദർശനഃ ബുധോപമഃ ഭൂമിപതിഃ പത്നീ തത്തത് ദർശയൻ ലംഘിതമപി അധ്വാനം ന ബുബുധേ. രാജാവിന് രണ്ട് വിശേഷണം. പ്രിയദർശനഃ ബുധോപമഃ, ബുധോപമഃ ദേവസദൃശ എന്നർത്ഥം പറയാം. ബുദ്ധിയുടെ ദേവൻ ബുധനാണ്. ഓരോന്നും പ്രിയയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. കൗതുകത്തോടെ പത്നി അത് ഗ്രഹിക്കുന്നു. ഈ പെരുമാറ്റത്തിൻ്റെ ഹൃദ്യതയും അനിർവചനീയമായ ശോഭയെന്ന് നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ കണ്ടും കാണിച്ചു കൊടുത്തും കൗതുകത്തോടെ കഴിഞ്ഞതിനാൽ വഴി കടന്നു പോയതറിയാതെ അവർ ആശ്രമസമീപത്തിലെത്തി.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ, നിർവഹണം ശ്രീകുമാർ മുഖത്തല, സഹായം ടീന ജോജു. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികൾ ഒരിക്കൽ കൂടി പറയാം. ഇന്ന് ആറൻപതിനുള്ള വയലും വീടും പരിപാടിയിൽ പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും ഇ.സി. ഫിലിപ്പുമായുള്ള അഭിമുഖം കേൾക്കാം. ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ട ലളിതഗാനങ്ങളുമായി അമൂല്യഗീതികൾ ഇന്ന് 7:35. എട്ട് മണിക്ക് ചിത്രീകരണം ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര, രചന T.N. ആനന്ദൻ. 8:15 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കേൾക്കാം ഇന്റർവെൽ പ്രത്യേക പരിപാടി. ഈ പരിപാടിയിൽ ആപ്പുണ്ടാക്കാം കോഡില്ലാതെ പ്രത്യേക പരിപാടി കേൾക്കാം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന് 9:30 10 മണിക്ക് ഹൃദയരാഗങ്ങളിലും കേൾക്കാം. 10 മണിക്കുള്ള ഹൃദയരാഗങ്ങളിൽ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കാവുന്നത്. ഇഷ്ടഗാനത്തിൻ്റെ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും നിങ്ങളുടെ പ്രിയ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിയ വാട്സപ്പ് സന്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് അയക്കുക. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715.

കനത്ത മഴയെ തുടർന്ന് നേരത്തെ ഈ മേഖലയിൽ റോഡിൽ വിള്ളൽ കണ്ടെത്തിയതും കഴിഞ്ഞ ദിവസം ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യവും കണക്കിലെടുത്താണ് കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിലുണ്ടായ ഹെഡ്വർക്സ് ഡാമിന് സമീപം ഒരു വരി മാത്രമായി ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ വഴിയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും കളക്ടർ അറിയിച്ചു.

0: हेमंत, सौरेनस्य त्यागपत्रं प्रार्थितव्यम्। झारखंड मुक्ति मोर्चा नेतृत्व युक्तात् राज्य सर्वकारात् च स्वस्य समर्थनं निवर्तितव्यम्। सर्वोच्च न्यायालयेन अद्य कृष्णांगारक आवंटन प्रकरणे पूर्व प्रधानमंत्रिणं डॉक्टर मनमोहन सिंहं विरुध्य जायमानं आपराधिक अभियोगं समापितम्। अनेनैव सह तस्य विरुद्धं निस्सारितः आह्वानादेशः अपि निस्तारितः निरस्तीकृतः। मुख्य न्यायाधीशस्य सूर्यकांतस्य सहैव न्यायाधीशयोः ज्वायमाल्या बागची वी शमोहना इत्येतयोः पीठिकया पूर्व प्रधानमंत्रिणे अन्याभियुक्तेभ्यः च शुद्धिपत्रं प्रददता केन्द्रीयान्वेषणाभिकरणस्य समापन प्रतिवेदनं स्वीकृतम्। ओडिशा राज्यं तावत् जलौघस्य आपत्कालस्थित्या संतप्यते। उच्चवसितानां नदीनां प्रवाहेन विशालभूभागः जलमग्नायते, येन सहस्रशः जनाः विस्थापिताः अभवन्। अनेकेषु मण्डलेषु च जनजीवनम् अस्तव्यस्तं सञ्जातम्। जलाप्लावस्य विकटस्थितिः दुरापद्यते। अनेन तावत् 2,00,000+ जनाः संकटग्रस्ताः। प्रशासनं च पूर्णसञ्चेतनायाम् अध्यास्ते। ओडिशा राज्यस्य विशेष सहायता युक्तस्य अनुगुणं 48,00,700 ग्रामेषु 3,00,000+ जनाः प्रभाविताः। अवधेयास्पदं वर्तते यत् एतावता 28,000 जनाः सुरक्षितस्थानेषु प्रापिताः। पाकिस्तानाधिकृत जम्मू कश्मीरे वर्धमान अशान्तेः मध्ये पाकिस्तानी सैनिकैः कृतस्य क्रूर दमनस्य समये गतदिनद्वयोः न्यूनातिन्यूनं 40 जनाः मृताः, बहवः जनाः व्रणिताः अभवन्। प्रतिवेदनानि उद्धृत्य युनाइटेड कश्मीर पीपल्स नेशनल पार्टी इत्यनेन बुधवासरे आरोपितं यत् राइवल कोर्ट इत्यत्र 27-28 पर्यन्तं जनाः मारिताः इति वार्ताः।
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ

0: സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പുണ്ടായിട്ടില്ലെന്നും കണ്ണീർ വാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ടിയർ ഗ്യാസ് കാ ഇസ്തമാൽ ഹുവ ലേക്കൻ ജബ് ഗോലി ചലി ഹി നഹി തോ ആദേശ് ദേനേ കാ സവാൽ ഹി പൈദാ ഹോതാ ഔർ ആദേശ് ദേനേ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ മന്ത്രി കേ പാസ് നഹി.
0: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
0: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ രണ്ട് തവണ നിർത്തിവച്ച ലോക്സഭാ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20 നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ്ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതിർ

0: തിരുക്കണ്ണം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്രഭാരവാഹികൾ നെൽക്കതിർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖല ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി ഓഗസ്റ്റ് 2 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൌൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31 രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സി കെ കാസിംഗ് MLA നിർവഹിക്കും.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും 13, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത് തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS. അവതരണം സീന ആന്റണി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവവും ഏറ്റവും പ്രധാനപ്പെട്ട രാസപ്രവർത്തന കേന്ദ്രവുമായ കരളിനെ ബാധിക്കുന്ന സങ്കീർണമായ രോഗബാധയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും അതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ ബാറു ബ്ലംബർഗിന്റെ ജന്മദിനമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. 2026 ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പ്രതിബന്ധങ്ങൾ തകർത്തെറിയാം എന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് തടയുന്നതിനും പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന അജ്ഞത, സാമൂഹികമായ മാറ്റുനിർത്തലുകൾ, കൃത്യസമയത്ത് പരിശോധന നടത്താതിരിക്കൽ എന്നിവയെല്ലാം തകർത്തുകൊണ്ട് കരളാരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഹെപ്പറ്റൈറ്റിസ്? ലളിതമായി പറഞ്ഞാൽ കരളിനുണ്ടാകുന്ന വീക്കത്തെയും കോശക്ഷതത്തെയുമാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും വൈറസ് ബാധ മൂലമാണ് ഇതുണ്ടാകുന്നത്. കൂടാതെ അമിതമായ മദ്യപാനം, ചില മരുന്നുകളുടെ ദുരുപയോഗം, ഫാറ്റി ലിവർ, സ്വയം പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന തകരാറുകൾ എന്നിവയും കരൾ വീക്കത്തിന് കാരണമാകാം. വൈറസ് മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ പ്രധാനമായും 5 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. A, B, C, D, E. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. സാധാരണയായി പെട്ടെന്ന് വന്ന് മാറുന്ന രോഗമാണിത്. രക്തത്തിലൂടെയും ശരീര സ്രവങ്ങളിലൂടെയും പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും അണുവിമുക്തമാകാത്ത സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നതിലൂടെയും

ഇത് പകരാം. ഇത് ദീർഘകാല രോഗമായി മാറി ലിവർ സിറോസിസിനും കരൾ ക്യാൻസറിനും കാരണമായേക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ രക്തത്തിലൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് സി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ വർഷങ്ങളോളം ശരീരത്തിൽ തുടരാൻ ഇതിന് കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുള്ളവരിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പകരുന്നത്. ഗർഭിണികളെ ബാധിച്ചാൽ ഇത് കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹെപ്പറ്റൈറ്റിസിന്റെ രോഗലക്ഷണങ്ങളും ഇതിന്റെ നിശബ്ദ ഭീഷണിയും. ഹെപ്പറ്റൈറ്റിസ് രോഗബാധ പലപ്പോഴും ഒരു നിശബ്ദ ഘാതകനാണ്. കാരണം രോഗം വന്ന് കരളിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതുവരെ പലരിലും വ്യക്തമായ ലക്ഷണങ്ങൾ കാണാറില്ല. എങ്കിലും പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് രക്തപരിശോധന നടത്തേണ്ടതാണ്. അമിതമായ ക്ഷീണവും തളർച്ചയും കണ്ണുകളിലും ചർമ്മത്തിലും മൂത്രത്തിലും കാണപ്പെടുന്ന മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി ഉണ്ടാകുന്ന വേദന, വെളുത്ത അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള മലം, സന്ധിവേദനയും നേരിയ പനിയും. മഞ്ഞപ്പിത്തം എന്നത് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ലക്ഷണം മാത്രമാണ്, അതൊരു സ്വതന്ത്ര രോഗമല്ല. നാട്ടു ചികിത്സകൾ മാത്രം തേടി സമയം കളയുന്നത് കരളിന് ശാശ്വതമായ തകരാറുകൾ വരുത്തി വച്ചേക്കാം. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ? പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന പഴഞ്ചൊല്ല് ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിൽ 100% ശരിയാണ്. ഒന്നാമതായി ശുചിത്വപാലനം. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ തടയാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുൻപും ശൌചാലയ ഉപയോഗത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തെരുവോരങ്ങളിൽ നിന്ന് തുറന്നുവെച്ച ഭക്ഷണങ്ങളും മലിനമായ വെള്ളത്തിലുണ്ടാക്കുന്ന പാനീയങ്ങളും ഒഴിവാക്കുക. രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അത് അംഗീകൃത ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് കൃത്യമായി പരിശോധിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. ആശുപത്രികളിലും ലബോറട്ടറികളിലും ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടാറ്റു ചെയ്യുമ്പോഴും ബ്യൂട്ടി പാർലറുകളിൽ ഷേവ് ചെയ്യുമ്പോഴും ബ്ലേഡുകളും ഉപകരണങ്ങളും അണുവിമുക്തമാണെന്നും ഉറപ്പാക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവ ലൈംഗിക ബന്ധത്തിലൂടെ പകരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ തികച്ചും സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിൻ ലഭ്യമാണ്. നവജാത ശിശുക്കൾക്ക് ജനന സമയത്ത് തന്നെ ആദ്യ ഡോസ് നൽകുന്നത് കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കും. മുതിർന്നവർക്കും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത് സംരക്ഷണം ഉറപ്പാക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെയും വാക്സിനേഷൻ ലഭ്യമാണ്. പലരുടെയും ധാരണ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി ബാധിച്ചാൽ ചികിത്സയില്ല എന്നാണ്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. ഇന്ന് മരുന്ന് രംഗത്ത് വൻ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വെറും 8 മുതൽ 12 ആഴ്ച വരെയുള്ള ഗുളികകൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് സി പൂർണ്ണമായി ഭേദമാക്കാൻ ഇന്ന് സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി രോഗം പൂർണ്ണമായി മാറ്റാൻ സാധിച്ചില്ലെങ്കിലും ഫലപ്രദമായ ആന്റിവൈറൽ മരുന്നുകൾ വഴി രോഗത്തെ നിയന്ത്രിച്ച് കരൾ രോഗങ്ങളിലേക്കോ ക്യാൻസറിലേക്കോ പോകാതെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് രക്തപരിശോധന നടത്താൻ ഭയപ്പെടേണ്ടതില്ല. ഗർഭിണികൾ, ഇടയ്ക്കിടയ്ക്ക് രക്തം സ്വീകരിക്കുന്നവർ, കരൾ രോഗത്തിന്റെ ലക്ഷണമുള്ളവർ എന്നിവർ നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി, സി പരിശോധനകൾ HBsAg, anti-HCV എന്നിവ നടത്തേണ്ടതാണ്. ഈ വർഷത്തെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ഭയവും നാണക്കേടും ഒഴിവാക്കുക. പരിശോധനകൾ നടത്താനും ചികിത്സ തേടാനുമുള്ള മടി ഒഴിവാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മദ്യപാനവും അശാസ്ത്രീയമായ ഭക്ഷണ രീതികളും ഒഴിവാക്കി കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. ഒരു ലളിതമായ രക്തപരിശോധനയിലൂടെ നിങ്ങളുടെ കരളിന്റെ ആരോഗ്യം ഉറപ്പാക്കാൻ നിങ്ങൾക്കാകും. ഓർക്കുക, ആരോഗ്യപൂർണമായ കരൾ ആരോഗ്യപൂർണമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട് നമുക്കൊന്നിച്ച് ഹെപ്പറ്റൈറ്റിസ് വിമുക്തമായ ഒരു കേരളത്തിനായി മുന്നേറാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS.

0: തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം. കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ
1: നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരേ സമിതി തന്നെ നിയമമുണ്ടാക്കുകയും ഫണ്ട് നൽകുകയും ചെയ്യുന്ന നിലവിലെ രീതി മാറുന്നു. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025 പ്രകാരം നിയമങ്ങൾ ഉണ്ടാക്കാനും കോളേജുകളുടെ നിലവാരം പരിശോധിക്കാനും ഫണ്ട് വിതരണത്തിനുമായി പ്രത്യേകം കൌൺസിലുകൾ ഉണ്ടാകും.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ, വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ, ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും ശ്രീമതി ലിസി ഫിലിപ്പുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിന് ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻകാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു.

0: അടച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറവിടൽ. വൈക്കോൽ അല്പാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടി മെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി പൂക്കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു വിളകളും കൃഷി ചെയ്യുന്ന ഒരു കർഷകയെ നമുക്കിന്ന് പരിചയപ്പെടാം. അടൂർ അമ്മകണ്ഠകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പ്. ലിസി ഫിലിപ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
1: ലിസി മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മേഡം, താങ്കൾ സ്വന്തമായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊഴിച്ച് പൂക്കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്?
2: ഞാൻ ആദ്യമായിട്ട് പറയാൻ ഒത്തിരി ഉള്ളത് ബന്ദിത്തൈയാണ്. പിന്നെ 50 വാഴത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഫലം എടുക്കാറായിട്ടുണ്ട് ഓണത്തിന്. പിന്നെ കപ്പയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചി. മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പയറുവർഗ്ഗങ്ങൾ ഉണ്ട്, അത് അമരപ്പയറുണ്ട്, ബീൻസ് ഉണ്ട്, വെണ്ടയുണ്ട്, പിന്നെ കോവലുണ്ട്, പിന്നെ കപ്പ. കുറച്ച് കപ്പയേ ഉള്ളൂ.
1: പന്നിശല്യം
2: എന്റെ വസ്തുവിന്റെ, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വസ്തുവിന്റെ അപ്പുറം ഇപ്പുറം എല്ലാം പന്നി കയറി മൊത്തം മറിച്ചിട്ട് അത് മൊത്തം തിന്നു. ഒരു മൂട് പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യം, ഈ പ്രാവശ്യത്തെ എന്റെ കപ്പയിൽ ഇതുവരെ 2 മൂട് എടുത്തതേ ഉള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് തന്നിട്ടുണ്ട്.
1: ഇതുവരെ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. എത്ര സ്ഥലത്താണ് ഇത്? പാട്ടത്തിൽ ഭൂമി എടുത്തല്ലേ നിങ്ങൾ?
2: ഇതിപ്പം 2 ഏക്കർ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ബന്ദിത്തൈ നടാനായിട്ട് നമ്മള് 1 ഏക്കറിനകത്ത് പകുതിയോളം നട്ടിട്ടുണ്ട്.
1: ഇത്രയും ബന്ദിത്തൈ നട്ട്,
2: 2000 ബന്ദിത്തൈ നട്ടിട്ടുണ്ട്.
1: ഓക്കേ. അപ്പൊ ഇത്രയും പൂത്തൈ നടാനുള്ള ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്? ചെയ്യാൻ പറ്റുമോന്ന്?
2: ആശയം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചത്, എൻ്റെ കൂടെ എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണുള്ളത്. അപ്പം നമ്മൾ ഒരാൾ മുൻകൈ എടുത്തിറങ്ങിയാൽ, ഇപ്പം 5 പേരാണ് ആ ബന്ദിത്തൈയുടെ കൃഷി ചെയ്യുന്നത്. അപ്പം 5 പേർക്കും കുടുംബത്തിലെ എന്തെങ്കിലും ഒരു വരുമാനം എന്നിൽ കൂടി അവർക്കും കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കുടുംബശ്രീയിൽ ഇത് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീ അംഗങ്ങളൊക്കെ പറഞ്ഞു, വേണ്ട, ഇതൊത്തിരി പ്രയാസമാണ്, ഇത് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സൈഡിൽ നിന്നാൽ മതി, ഞാൻ ഇതിനകത്ത് ഇറങ്ങുവാണെന്ന്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ വാർഡ് മെമ്പറിനെ ഞാൻ അറിയിപ്പിച്ചു. അറിയിച്ചപ്പോഴത്തേക്ക് ഞാൻ, എന്താ ലിസി, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യാം.
1: 5 പേര് കൂടിയാണ് ഈ ബന്ധു കൃഷി ചെയ്യുന്നത്?
2: 10 പേരെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയില് 10 പേരുണ്ട്.
1: അപ്പൊ ഈ 2000 മൂട് ബന്ദിത്തൈ നടണമെങ്കിൽ അത്രയും തൈ സംഘടിപ്പിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്?
2: അതാണ് ആദ്യമേ നമ്മൾ മെമ്പറിനോട്, കുടുംബശ്രീ ADSന്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാര്, അങ്ങനെ കൂടുന്നൊരു എല്ലാ മാസത്തിലും നമ്മൾ ഈ കുടുംബശ്രീയുടെ യോഗം കൂടാറുണ്ട്. അപ്പൊ നമ്മൾ അവരോട് അവതരിപ്പിച്ചു. അപ്പൊ അവര് തന്നെ എല്ലാ വാർഡിലും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത്രയും കൂടുതൽ ആരും ചെയ്തിട്ടില്ല. അപ്പം കൂടുതൽ ആദ്യം

0: നാനൂറ് തൈക്കാണ് പറഞ്ഞത്. നാനൂറ് തൈക്ക് പറഞ്ഞപ്പോൾ എൻ്റെ വാർഡ് മെമ്പർ പറഞ്ഞു, ലിസി അത് പോരാ, നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം എന്ന് പറഞ്ഞു. ഏതിനും നമ്മുടെ നമ്മ പഞ്ചായത്തിനുൾപ്പെടെ നമ്മുടെ കൃഷിഭവനും നമ്മുടെ വാർഡ് മെമ്പർ നല്ല സപ്പോർട്ട്, എല്ലാ കുടുംബശ്രീയിലെ അംഗങ്ങളും. ഇപ്പം ഞങ്ങൾ 5 യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് തന്നെ 5 യൂണിറ്റ്. ഞങ്ങൾ ഈ തരിശു ഭൂമികളൊക്കെ കിടക്കുന്നത് വാർഡ് മെമ്പറിൻ്റെ ഇതിൽ ചോദിച്ചിട്ട് വാർഡ് മെമ്പറിന് ഇടനില നിന്ന് തന്നെയാണ് കുടുംബശ്രീ വാർഡ് മെമ്പറിന്റെ വസ്തുവും കൊടുത്തിട്ടുണ്ട്.
1: പാട്ടത്തിലെടുത്ത് അവിടെ കൃഷി ചെയ്യും. അപ്പൊ ഈ ബന്ദിപ്പൂവിന്റെ കൃഷി ചെയ്യുന്ന ഓണവിപണിയെ ഉദ്ദേശം വെച്ചാണ്?
0: അതെ അതെ അതെ. ഓണവിപണിയിൽ നമ്മൾ എന്തായാലും ഒരു മലയാളിയും അത്തപ്പൂ ഇടാറ ഇല്ലാത്ത വീടുകളില്ല. അപ്പൊ അതിനെ അപേക്ഷിച്ച് നമുക്ക് നല്ലൊരു വരുമാന മാർഗമാവല്ലോ പെട്ടെന്നൊരു. അതായത് 3 മാസം കൊണ്ടാണ് ഇത് ഇതിൻ്റെ വിളവെടുപ്പ്. 3 മാസത്തിന് മുൻപേ നമ്മളത് തൈകൾ പഞ്ചായത്തിൽ അറിയിപ്പിച്ച് അവർ നമ്മുടെ ഉഷയെന്ന് പറഞ്ഞൊരു മേടമുണ്ട് നമുക്ക് പഞ്ചായത്തിൽ. ആ മേടത്തിൻ്റെ ഇതിൽ നമുക്ക് എത്ര തൈ വേണം ആദ്യമേ കിട്ടത്തില്ലായിരുന്നു, എല്ലാ തൈകളും കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ ഇനി ഇല്ല ലിസി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം ഇത്രയും സ്ഥലമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു 400 തൈ തരാം. 400 തൈയുടെ പൈസ അടച്ചു. അപ്പോഴത്തേക്കിന് ഇനിയും തൈകളുണ്ട്, വാങ്ങിക്കുന്ന വേണ്ടവരൊക്കെ വേണ്ടാന്ന് പറയുന്നുണ്ട്, വേണമെന്ന് ചോദിച്ചു. അപ്പോഴെന്റെ വാർഡ് മെമ്പർ പറഞ്ഞു, കൊടുത്തേരെ, ലിസിക്ക് കൊടുത്തേരെ എന്ന് പറഞ്ഞു.
1: അങ്ങനെ 2000 തൈ
0: വന്നു.
1: അപ്പൊ ഇത് നടാനൊക്കെ എങ്ങനെയാണ് സ്ഥലമൊക്കെ ഒരുക്കിയത്? എപ്പോഴാണ് നട്ടത്?
0: ജൂൺ 5 കഴിഞ്ഞതിന് ശേഷമാണ്. അന്നേരം ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ 1-2 ജോലിക്കാരെ നിർത്തി. ജോലിക്കാരെ നിർത്തിയപ്പോഴത്തേക്കിനും അത് നീങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ മെമ്പറിനോട് പറഞ്ഞു, മെമ്പറെ ഇത് നമ്മൾ തീരുമാനിച്ചത് സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു, നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു JCB വിളിച്ചെങ്കിലേ വെക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ JCB ഇറക്കി അവിടെ ഉഴുതു മറിച്ചു. ഉഴുതു മറിച്ച് അതിൻ്റെ കൂടെ ജോലിക്കാർ, ഞങ്ങൾ പെണ്ണുങ്ങൾ 10 പേരും, പിന്നെ ജോലിക്കാരെ നമ്മളെത്ര, നമുക്ക് വലുതായിട്ട് നമ്മുടെ ഈ സാമ്പത്തികം ഇല്ല. അപ്പൊ 1-2 ജോലിക്കാരെ വിളിക്കുക.
1: ഈ തൈ നടുന്നതിന്റെ മുന്നേ എങ്ങനെയാണ് വളപ്രയോഗം എല്ലാം ചെയ്തോ?
0: ആദ്യമേ നമ്മള് കിളച്ച് ഉഴുതു മറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളതിനകത്ത് കുമ്മായപ്പൊടി ചേറി വസ്തുവിനകത്ത് ഈ പുഴുക്കളൊക്കെ പോകാനും അമ്ലത്ത് നിലനിർത്തുവാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു 10-20 ദിവസത്തോളം നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞിട്ട് വെറുതെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചാണാപ്പൊടി ചിതറി കഴിഞ്ഞിട്ടാണ് പിന്നെ വെട്ടിയിളക്കി നമ്മൾ പിന്നെ തടം പോലെ ആക്കിയിട്ട്, അതായത് നമ്മൾ കോരിയിട്ടു കോരിയിട്ട് നമ്മൾ
1: ഒരു തൈയുടെ മറ്റേ തൈയായിട്ട് ഡിസ്റ്റൻസ് ഒക്കെ നല്ലപോലെ വെച്ചിട്ടാണ്
0: കീപ്പ് ചെയ്തിട്ടാ. പക്ഷെ സാധനമൊക്കെ ആയപ്പോഴത്തേക്കിന് കുറച്ച് തൈകളൊക്കെ എന്ന് വെള്ളമില്ലാതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, വെള്ളമില്ലാത്തത് കൊണ്ട്. അപ്പോഴെനിക്ക് സ്വാഭാവികമായിട്ട് ഒത്തിരി പ്രയാസം തോന്നി. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം നമ്മളെ കണ്ണീരെല്ലാം ആഴ്ത്തു എന്നുള്ളൊരു ബുദ്ധിമുട്ടില്, രാപകലില്ലാതെ 9 മണി വരെ ഞാൻ അതിനകത്തുണ്ട്. രാവിലെ 6:30 ആകുമ്പോഴത്തേനും വീട്ടിലെ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി എൻ്റെ ജോലികളുണ്ട്, ഔട്ട്സൈഡിൽ കുറച്ച് വർക്കിന് പോകുന്നുണ്ട്. സാമ്പത്തിന് വേണ്ടി സാർ
1: ഇതെല്ലാം കൂടെ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇപ്പം ബന്ദിത്തൈ എല്ലാം നല്ലപോലെ വളർന്നു,
0: നല്ലപോലെ മുട്ട് വന്നു. മുട്ട് വീണ്ടും അത് നമ്മൾ ഓണ സമയത്തിന് എടുക്കാനായിട്ട് മുട്ട് വന്നതല്ല, നമ്മൾ നുള്ളി നുള്ളിയിട്ട് വീണ്ടും നിർത്തി. ഇനിയിപ്പം ചെന്ന് ഇന്ന് ഞാൻ അതിനകത്തോട്ട് കയറിയിട്ടില്ല, അപ്പം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള.
1: അപ്പൊ ഇതിനു വേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഞുള്ളണം മുട്ടുകൾ അധികം വരും ഇങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യമേ അറിയാവുന്നോ അതോ എങ്ങനെയാണ് ഇത്?
0: ഇല്ല, ആദ്യമേ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പൂവിനെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, ഒരു ഐഡിയ ഇല്ല. അപ്പൊ എനിക്ക് ആദ്യമേ നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ ക്ഷേമം എന്ന് പറഞ്ഞൊരു മേഡം ഉണ്ട്, അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്ന ആ മേഡം എന്റെ കൃഷി സ്ഥലം സന്ദർശിക്കുകയും എനിക്ക് വേണ്ടുന്ന എന്റെ ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മൊത്തം വേണ്ടതായിട്ടുള്ള ഓരോ സമയത്തെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഓരോ സമയത്തെ കുറിച്ച് എല്ലാം വിശദീകരിച്ച് ആദ്യമേ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് മറ്റുള്ള ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ ക്ലാസ് പഠിച്ചതൊക്കെ മിസ്സായിപ്പോയി. അപ്പോഴത്തേക്കിന് ഓരോ സമയത്തേതും നമുക്ക് വാട്സപ്പിനകത്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു തരും. അതിന് ഉപരി എനിക്ക് CDS എന്ന് പറഞ്ഞ സിന്ധു എന്ന് പറഞ്ഞൊരു എല്ലാ സമയത്തെ കാര്യങ്ങളൊക്കെ കൊച്ചെ നീ അത് ചെയ്തോ, അപ്പം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിഗ്നലും കൂടെ

0: നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും
1: ചെയ്തു പോകുന്നുണ്ട്. ഈ 2000 മൂടുണ്ടെങ്കിൽ ഇത് ഞുള്ളുമൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു സമയമെടുക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾ 10 പേരുണ്ട്,
0: അതെ.
1: പിന്നെ ഇതിനൊക്കെ വളമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
0: വളം ചെയ്യാറുണ്ട്. ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും അതിന് വേണ്ടുന്ന വളങ്ങൾ ഓരോ സമയത്തും, അതായത് മാസത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എങ്കിലും നമ്മുടെ വിത്തുകൾ വെള്ളത്തിൻ്റെ പോരായ്മയുണ്ട്. അപ്പം വിത്തും വളവും നമ്മൾ എപ്പോഴും കൊടുക്കണം. കൊടുക്കുന്നതിലുപരി നമ്മളെപ്പോഴും അതിനെ തലോടി, എപ്പോഴും നമ്മുടെ സാന്നിധ്യമാണ് അതിൻ്റെ വളർച്ച.
1: ഏത് വളമാണ് നിങ്ങൾ ചെയ്തത്?
0: ചാണകം, പിന്നെ പിണ്ണാക്ക്, 18-18, 19-19. പിന്നെ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മഠത്തോട് ചോദിച്ചിട്ട് ഇന്നതെന്ന് പറയും.
1: പിണ്ണാക്കൊക്കെ നമ്മൾ കലക്കി വെച്ച് വെള്ളത്തിന്
0: പുളിപ്പിച്ച്
1: കൊടുക്കുന്നു.
0: പുളിപ്പിച്ച് വെള്ളം നല്ല വൃത്തിക്ക് ആഡ് ചെയ്ത്
1: ചുവട്ടിലോട്ട് ഒഴിച്ചു. പിന്നെ 19-19 സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇച്ചിരി വില കൂടിയ ഇതാണ്.
0: ഞാൻ കഴിവിൻ്റെ പരമാവധി ജൈവവളങ്ങളെ തന്നെ ആശ്രയിച്ച് തന്നെ, പിന്നെ അതിനകത്ത് എന്തെങ്കിലും പുഴുക്കുത്തുണ്ടെങ്കിൽ പൊയിലക്കഷായം വെച്ച് നമ്മൾ അടിക്കുന്നുണ്ട്. പിന്നെ മത്തിക്കഷായം അത് ചെയ്തിട്ട് അതിനെ അത് ഡൈലൂട്ടാക്കി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മത്തിക്കഷായം നമ്മൾ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്തിട്ട് അത് അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ജൈവം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് 18-18 അടിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് മുന്നോട്ടുള്ളൊരു നീക്കത്തിലാണ്.
1: എന്തായാലും ഓണം വരുമ്പോഴത്തേനും നല്ലപോലെ ഈ പൂവെല്ലാം വരട്ടെ, നിങ്ങൾക്ക് നല്ലൊരു സക്സസ് കിട്ടട്ടെ എന്നുള്ള ആശംസയുണ്ട്. ഇതൊഴിച്ച് നമ്മുടെ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ സൂചിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളിയൊക്കെ വരാറുണ്ടോ?
0: ഭയങ്കര വെല്ലുവിളിയാണ്. അതിനെയൊക്കെ തരണം ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുറത്ത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നത് മൊത്തം വിഷവസ്തുക്കളാണ്. അപ്പോൾ അത് നമ്മളില്ലാതിരിക്കാനാണ് നമ്മൾ ഒരു വെണ്ടയ്ക്ക് കായയെ കൊടുത്തുള്ളൂ അത് നല്ലതായിട്ട്, അത് കൊടുക്കണമെന്ന് എൻ്റെ ഒരു താല്പര്യം. പക്ഷെ അത് തന്നെയല്ല, ഇപ്പം നമ്മൾ ഏത്തയ്ക്ക 50 മൂടുണ്ട്, 50 മൂടിൽ എല്ലാ വാഴയ്ക്കകത്തും കൊലയുണ്ട്. അപ്പം അത് നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സമാധാനത്തോടെ കൂടുതൽ. പിന്നെ എനിക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട്, വൻതേൻ ചെറുതേന് ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഇങ്ങനെ
1: പെട്ടിയൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്?
0: നമുക്ക് അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, പള്ളിയുടെ സ്ഥലത്താണ് ഇപ്പം വെച്ചേക്കുന്നത്. ഇപ്പം 20 പെട്ടിയുണ്ട്, 20 പെട്ടിയുണ്ട്. അതിനകത്ത് 20 എണ്ണം നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു. അത്
1: ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്? അത് ഇതിന്റെ വിളവ് ഇതിന്റെ മുന്നേ
0: എടുത്തിട്ടുണ്ട്. ഇത് നമ്മള് നമ്മുടെ കയ്യില് വേറൊരാൾക്ക് കൊടുത്താല് അതിനകത്ത് കെമിക്കൽ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട്. 100 കിലോ, 200 കിലോ, 500 കിലോ, 1500 കിലോ ഒക്കെ ഒരു വർഷം ഞാൻ തേനായിട്ട് കൊടുക്കുന്നുണ്ട്.
1: 20 പെട്ടിന്ന് ഇത്രയും കിട്ടുമോ?
0: 20 പെട്ടിന്ന് അന്ന് എനിക്ക് ഇഷ്ടം പോലെ പെട്ടി ഉണ്ടായിരുന്നു, ഇപ്പം 20 പെട്ടിയേ ഉള്ളൂ.
1: ഇതിൽ നിന്ന് എത്ര ശരാശരി എത്ര കിട്ടാറുണ്ട്?
0: ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഒരു 2 കിലോ 3 കിലോ തേനെയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. ചിലപ്പം കൂടി വന്നാൽ 5 കിലോ തേന്, അതിൽ കൂടുതൽ ആവറേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പെട്ടി മേപ്പോട്ട് വെച്ച് നമ്മൾ ഇതിനെ തന്നെ പരിചരിക്കാമെങ്കിൽ 10 കിലോയല്ല, അതിൽ കൂടുതൽ നമുക്ക് വരും.
1: അതായത് അത്
0: ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമുക്ക് വിളവെടുപ്പ് തേനിനെ കുറിച്ച്.
1: മഴയൊക്കെ തുടങ്ങിയ ഒരു ക്ഷാമക്കാലം വരും, ആ സമയം
0: ക്ഷാമക്കാലം നമ്മൾ അതിന്
1: ആഹാരമൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? ചെറുതേനീച്ച എങ്ങനെയാണ്, എത്ര കൂടുണ്ട് അതിന്റെ?
0: 5 കൂടെയുള്ളു. ചെറുതേനീച്ച നമ്മള് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട, ഇത് കൊണ്ടുവച്ച് അതിന് സേഫായിട്ട് ഒരു ഇടം മാത്രം കൊടുത്താൽ മതി, ആഹാരം കൊടുക്കണ്ട. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാം കൊണ്ടും അതാണ് നല്ലത്, പക്ഷേ തേനിന് ഗുണമുള്ളതും അതാണ്.
1: തേനിന്റെ ഉൽപാദനം അതിന്റെ കുറവായിരിക്കും.
0: അത് ഒരു 100 ഗ്രാം 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ഒരു പെട്ടിക്ക് അതൊന്നും നമുക്ക് കിട്ടത്തുള്ളൂ.
1: വൻതേനീച്ചയുടെ പെട്ടികൾ ബന്ധിപ്പൂവൊക്കെ വളർന്നു കഴിഞ്ഞ് പൂവൊക്കെ വരുമ്പോൾ അവിടെ കൊണ്ട് വെക്കാമല്ലോ കുറച്ച്.
0: അത് ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും പറയുന്നത് ദൈവമേ അങ്ങനെ വരല്ലേന്ന്. ഈ 19-19 അടിക്കുവാണ് എൻ്റെ ഈച്ച മരിച്ചു, അതിന് അതൊന്നും ഒക്കത്തില്ല. അപ്പം ഞാൻ അതാണ് ജൈവമായിട്ട് മുന്നോട്ട് പോവാ. ജൈവവളത്തിനോട് എനിക്കൊരു സ്നേഹം. അപ്പം എൻ്റെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എനിക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നല്ല കായ്ഫലങ്ങൾ നല്ലതായിട്ട് കൊടുത്താൽ എവിടെയും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വീഴ്ച വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നതിലും ഒത്തിരിയൊന്നും നമുക്ക് കിട്ട

0: കിട്ടത്തില്ല കൃഷിയാകുമ്പോഴത്തേക്കിന്. എന്നാൽ ചില കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നു.
1: വിപണി എങ്ങനെ, ആൾക്കാർ വന്ന് ഡയറക്റ്റ് വന്ന്
0: വിപണിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും. അത് തന്നെയല്ല, നമ്മള് എറണാകുളത്താണ് എന്റെ മരുമോള്. അപ്പൊ അവിടെ നമ്മള് നല്ല തേനൊക്കെ അവിടെ ഞാൻ കൊടുക്കുന്നത്
1: ആവശ്യക്കാരറിയാം.
0: എന്റെ തേനൊന്നും എന്റെ കൂടെയുള്ളവരുടെ തേനും ഞാൻ വാങ്ങിച്ച് വിപണനം നടത്തുന്നുണ്ട്. പക്ഷെ എൻ്റെത് ഇങ്ങനെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ഇരിക്കുന്നില്ല.
1: അത് നമുക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട്, വിപണി കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്. നല്ല സാധനമാണെങ്കിൽ എന്തായാലും ഇപ്പോഴും ആവശ്യക്കാര് കാണുമല്ലോ അല്ലേ. അപ്പൊ ഇത് ഇനിയും എന്തെങ്കിലും വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്? ഇപ്പൊ ഇത്രയും 2000 ബന്ദിപ്പൂ ആദ്യമായിട്ട് ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതേമാതിരി ഇനിയും മാർക്കറ്റൊക്കെ കണ്ടിട്ട് പുതിയ കാര്യം, കൂൺകൃഷിയെ കുറിച്ചൊക്കെ.
0: കൂൺകൃഷി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുട്ടുമുറിയിലാണ് വേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. മെമ്പർ പറയുന്നുണ്ട്, പക്ഷെ വേറെ കുടുംബശ്രീക്കാർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കൃഷി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു നോട്ടവും കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഒക്കും. പക്ഷെ അത് അവർ ചെയ്യുവാണെങ്കിൽ അവരുടെ കൂടെ ഞാനും ഉണ്ട്.
1: ലിസിമേടെ, ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ള താല്പര്യം കാണിച്ചാൽ നമുക്ക് എന്തായാലും ഒരു നേട്ടം കിട്ടും.
0: തീർച്ചയായിട്ടും ഈ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണിനോട് പൊരുതിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ ഒക്കൂ. അത് 10-20 വർഷം കൊണ്ട് ആരും അറിയാത്തൊരു കർഷകയാണ് ഞാൻ. എൻ്റെ കാര്യങ്ങളല്ല, എൻ്റെ രണ്ട് മക്കളുണ്ട്, അവർക്കുള്ള വിദ്യാഭ്യാസം, അവർക്കുള്ള വളർച്ച, ഇതിൽ കൂടിയും കൂടെയാണ്. ഇത് മാത്രമാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇതും ഒരു, അതായത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒത്തിരിയും പേരെ സഹായിച്ചിട്ടുണ്ട്. ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് നീ വന്നി ഒരു കൊല കൊണ്ടു അല്ലെങ്കിൽ കപ്പ കൊണ്ടു എന്ന് പറയാനുള്ളൊരു മനസ്സും നമുക്കുണ്ട്. അത് വന്ന് അത് ചെയ്യാൻ നമുക്ക് ഈ ഒരു സാഹചര്യമാണ് ഒരുക്കിയത്.
1: പ്രാവശ്യം ഓണം വരുമ്പോൾ പൂക്കളെല്ലാം കിളിച്ച് ബന്ദിപ്പൂ നല്ലൊരു ബിസിനസ് ആവട്ടെ എന്നുള്ളൊരു ആശംസകൾ. താങ്കൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: പൂക്കളിലൂടെയും മറ്റു വിളകളിലൂടെയും വരുമാനം കണ്ടെത്തുന്ന അടൂർ അമ്മകണ്ടകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ലിസി ഫിലിപ്പിന്റെ ഫോൺ നമ്പർ പറയാം. 8943071610.

0: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷി ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളി വെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, പഞ്ചഗവ്യം എന്നത് പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 ദ്രവ്യങ്ങളുടെ സംയോജനമാണ്. പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം എന്നിവയാണ് ഈ 5 ദ്രവ്യങ്ങൾ. നൂറ്റാണ്ടുകളായി ആത്മീയ ആചാരങ്ങളിലും ആയുർവേദത്തിലെ ചില ചികിത്സാരീതികളിലും ഇത് ഉപയോഗിച്ചു വരുന്നു.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ.

കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ 29, 31, 1 തീയതികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുപാട് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് നേരത്തെ ഈ മേഖലയിൽ റോഡിൽ വിള്ളൽ കണ്ടെത്തിയതും കഴിഞ്ഞ ദിവസം ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യവും കണക്കിലെടുത്താണ് കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിലുണ്ടായ ഹെഡ്വർക്സ് ഡാമിന് സമീപം ഒരു വരി മാത്രമായി ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ വഴിയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും കളക്ടർ അറിയിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഇടുക്കി ICDS പ്രോജക്റ്റിൽ വാഹനം വാടകയ്ക്കെടുക്കാൻ റീടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഫോം സ്വീകരിക്കുന്ന അവസാന തീയതി August 3 ഉച്ചയ്ക്ക് 2 വരെ. അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 വരെ ടെൻഡർ തുറക്കും. നെടുങ്കണ്ടം ശിശുവികസന പദ്ധതി ഓഫീസിന് ഉപയോഗത്തിനായി ഡ്രൈ ലീസ് വ്യവസ്ഥയിൽ ഡ്രൈവറില്ലാതെ 7 താഴെ കാലപ്പഴക്കമുള്ള വാഹനം മാത്രം വാടകയ്ക്ക് നൽകാൻ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ടെൻഡറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി August 14 ഉച്ചയ്ക്ക് 1 വരെ. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 ടെൻഡർ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9446729967 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ലാൻഡ് ഫോൺ നമ്പർ 04868 2323349. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക അടയ്ക്കാം. ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്ക് September 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862220308. ഇടുക്കി കളക്ടറേറ്റിലേക്കുള്ള ക്യാൻറ്റീനിലേക്ക് ആവശ്യമായ 28 പ്ലാസ്റ്റിക് കസേരകൾ വിത്തൌട്ട് ആം. ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന 40 പ്ലാസ്റ്റിക് സ്റ്റീൽ പാത്രങ്ങൾ എന്നിവ വിതരണം ചെയ്തതിന്

താല്പര്യമുള്ള അംഗീകൃത വിതരണക്കാരിൽ നിന്നും റീടെൻഡർ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ മുദ്രവെച്ച കവറുകളിൽ ക്വട്ടേഷൻ കസേരകളും സ്റ്റീൽ പാത്രങ്ങളും വിതരണം ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തിയും വ്യക്തമായ വിലാസവും ഫോൺ നമ്പറും സഹിതം ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിക്ക് മുൻപായി ഓഫീസിൽ നേരിട്ടോ തപാൽ മാർഗമോ ലഭ്യമാക്കണം. ലഭിച്ച ക്വട്ടേഷനുകൾ ഓഗസ്റ്റ് 11 പകൽ 11 മണിക്ക് തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. 04 8 6 2 2 3 2 2 4 2, 04 8 6 2 2 3 2 3 0 3. 2026-27 ITI പ്രവേശനത്തിൽ രാജാക്കാട് ITIയിലെ പ്ലംബർ, വെൽഡർ എന്നീ ട്രേഡുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ITI പ്രവേശനത്തിന് താല്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ITIയിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കാമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SSLC തോറ്റവർക്കും ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അനുയോജ്യമായ ട്രേഡുകളിൽ സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 30 മുതൽ എടുക്കാം. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അപേക്ഷാ ഫോമുകൾ ITIയിൽ നിന്ന് ലഭിക്കും. സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 8. കൂടുതൽ വിവരങ്ങൾക്ക് 04 8 6 8 2 4 1 8 1 3 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളിതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരായുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടെത്താനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ പറഞ്ഞു.
1: സൂയിസൈഡ്
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആശങ്കകളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ മാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I'd like to say that I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the youth of this country, of the future generation of this country, and I feel that all political parties must respect this expression.
0: Bill ശബ്ദവോട്ടോടെ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ സമിതിയുടെ കാലാവധി നീട്ടി ലോക്സഭ. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. പി പി ചൌധരിയാണ് സമിതി ചെയർമാൻ. വന്ദേ മാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി.

0: അട്ടിമറി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതായി പരമോന്നത കോടതി അറിയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കടുവ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ കടുവകളുടെയും കടുവ സങ്കേതങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയ വർധനയുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ബി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റിസിലിയൻ കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മച്ചിലിപട്ടണം വിജയകരമായി നീറ്റിലിറക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ നാവികസേന വൈസ് അഡ്മിറലിന്റെ പത്നി ഗുൽരൂഖ് ആനന്ദ് കപ്പലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. 78 മീറ്റർ നീളവും ഏകദേശം 900 ടൺ ഭാരവുമുള്ള കപ്പലിൽ മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 3R CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു.
2: Middle East, which is West Asia, is a region of immense importance to India. India's trade and energy supply chains are strongly linked to this region.

0: With bilateral annual trade of around $180 billion, a cumulative foreign direct investment of over $31 billion, and remittances of more than $52 billion from GCC alone, around 10 million Indians live and work in the Gulf region. Their safety and well-being are a key priority for us.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. അതേസമയം പുരുഷന്മാരുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ മലയാളി താരം സജൻ പ്രകാശിനും അനീഷ് ഗൌഠയ്ക്കും ഫൈനൽ യോഗ്യത നേടാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 889 പോയിന്റ് ഉയർന്ന് 77,655, നിഫ്റ്റി 265 പോയിന്റ് നേട്ടത്തിൽ 24,250 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 1,05,240 രൂപയും ഗ്രാമിന് 13,155 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: അമൂല്യ ഗീതികൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യ ഗീതികളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
0: അമൂല്യ ഗീതികൾ.
1: ലാളിത്യമാർന്ന സംഗീതം കൊണ്ട് സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയ സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുത്ത ഗാനങ്ങളുമായി അമൂല്യ ഗീതികൾ ആരംഭിക്കാം. കതിരണി പാടവരമ്പത്തെ തുമ്പ നിറയെ വെൺപൂക്കൾ, അമ്പിളിപ്പൊൻകുടം നിറഞ്ഞു തുളുമ്പി, ആവണി പാൽനിലാവ് എങ്ങും പരന്നിരിക്കുന്നു. ഓണസ്മൃതികളുടെ ചില്ലകളിൽ ഏതോ പൂങ്കുയിൽ പാടുന്നു ഓണമായി പൊന്നോണമായി. അമ്പിളിപ്പൊൻകുടം എന്നു തുടങ്ങുന്ന ഗാനം രചന പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, പാടിയത് കെ ആർ ശ്യാമ.

സഹസ്രദള പത്മപീഠത്തിൽ കണ്ട സരസ്വതി ചിത്രം നീയായിരുന്നു. അമൃതം പോലുള്ള ഗാനം പകർന്ന് നിർവൃതി നൽകിയ ഗന്ധർവകന്യക നീയായിരുന്നു. ദേവഗായികയെ എന്നു തുടങ്ങുന്ന ഗാനം, രചന എ പി ഗോപാലൻ, പാടിയത് ബാലഗോപാലൻ തമ്പി.

നദികളുടെ സംഗീതമെന്നത് മണ്ണിൻ്റെ ശാശ്വത സംഗീതമാണ്. എല്ലാത്തിൽ നിന്നും മോചനം നൽകുന്ന മന്ത്രസംഗീതം. അല്ലയോ ജനനി, നിനക്ക് മുൻപിൽ എല്ലാവരും ഒന്നാണ്. ഗംഗ യമുന കാവേരി എന്നു തുടങ്ങുന്ന ഗാനം. രചന പൂവച്ചൽ ഖാദർ. ആലാപനം ജി ശ്രീറാം.

ഭൂപാളം കേട്ടുണർന്ന ഭൂമിയെ രാഗങ്ങളാൽ നീരാഞ്ജനം നൽകുന്ന പ്രിയ രാഗിണി, ഹരിചന്ദന സമീരനിൽ നീന്തി വരുന്ന കനവാണോ? അതോ ഹരിതവനച്ചോലയിൽ വിടർന്ന പൂവാണോ? അല്ലയോ പ്രിയ പ്രകൃതി, നീ അനുരാഗവതിയാണ്. ഹരിചന്ദന സമീരനിൽ എന്നു തുടങ്ങുന്ന ഗാനം, രചന കളർകോട് ചന്ദ്രൻ, പാടിയിരിക്കുന്നത് രജു ജോസഫ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അമൂല്യഗീതികൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അമൂല്യഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35
1: അമൂല്യഗീതികൾ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ അഞ്ജു കാപ്പുകുട്ടൻ.
1: അമൂല്യ ഗീതികൾ.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10 മണിക്ക് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും മറ്റ് ആശംസാ സന്ദേശങ്ങളും നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. മറക്കാതെ സന്ദേശങ്ങൾ അയക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇനി പറയുന്നു: 8281200715. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10 മണിക്ക് കേൾക്കാം.

മൂന്നാർ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു പ്രത്യേക അറിയിപ്പ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ 29

31 ഒന്ന് തീയതികളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കനത്ത മഴയെ തുടർന്ന് ഈ മേഖലയിൽ റോഡിൽ വിള്ളൽ കണ്ടെത്തിയതും കഴിഞ്ഞ ദിവസം ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യവും കണക്കിലെടുത്താണ് കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിലുണ്ടായ ഹെഡ്വർക്സ് ഡാമിന് സമീപം ഒരു വരി മാത്രമായി ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ വഴിയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും കളക്ടർ അറിയിച്ചു. മൂന്നാർ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ ദയവായി ശ്രദ്ധിക്കുമല്ലോ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8 മണിക്ക് ചിത്രീകരണം കേൾക്കാം. ജീവിതത്തിലേക്കൊരു യാത്ര, രചന TN ആനന്ദൻ, തിരുവനന്തപുരം റിലേ.

ചിത്രം സഹയാത്രയേക്ക് സ്നേഹപൂർവ്വം. ഈ ഗാനവും യേശുദാസും ചിത്രയും പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിതാര.

ഈ ഗാനം ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിന് വേണ്ടി വൈശാലി പാടിയത്. കഴുതപ്പുറത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ഇണമിട്ട ഗാനം. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപ്പാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപ്പാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെടുത്തി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭ അംഗീകാരം നൽകി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള CBIയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 8 മാവോയിസ്റ്റുകൾ ഇന്ന് കീഴടങ്ങി. ഇവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 49 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. തിരുവനന്തപുരം വലിയമല IISTയുടെ 14-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് ചുമട്ടു തൊഴിലാളി നിയമം പരിഷ്കരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വിവിധ മേഖലകളിലെ കയറ്റിറക്ക് കൂലികൾ പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കൊല്ലം സ്വദേശി അനീന ആണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ MK റാമിനെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിതിൻ രാജ് വീണു മരിച്ച സ്ഥലവും അന്വേഷണ സംഘം പരിശോധിച്ചു. ഓപ്പറേഷൻ സൈഹണ്ട് 3.0 ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നത്. പോൾ ബ്ലഡ് സംവിധാനത്തിലൂടെ 60,626 യൂണിറ്റ് രക്തം ആവശ്യക്കാർക്ക് ഇതിനകം ലഭ്യമാക്കാൻ കഴിഞ്ഞതായി കേരള പോലീസ്. രക്തം ആവശ്യമുള്ളവർക്കും സ്വമേധയാ രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവർക്കും

0: സേവനം ഉപയോഗിക്കാം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിജിലൻസ് വകുപ്പിന്റെ പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാളെ തിരുവനന്തപുരത്ത് സെമിനാർ നടത്തും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിലെ വിവിധ സർക്കാർ ഓഫീസുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അപ്പലേറ്റ് അതോറിറ്റികൾക്കുമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത് തുടരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം തുടരും. ഹരിഹരൻ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഇണമിട്ട ഗാനം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ 9:30 10 മണിക്ക് ഹൃദയരാഗങ്ങളിലും കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇനിയിട്ട് 45 സമാചാര സന്ധ്യ 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: ഓ, എന്നെ ഒരു മഴയാ. ആ, നിങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞോ? എന്തായി മറ്റേ ബിസിനസിൻ്റെ കാര്യമൊക്കെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ലീൻ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണല്ലോ. ഫ്രണ്ട്സ് ബിസിനസ്സൊക്കെ തുടങ്ങിയായിരുന്നു.
1: പിന്നെ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ സാറ് പറഞ്ഞതനുസരിച്ചേ ഒരു സയൻസ് കിറ്റ് ഉണ്ടാക്കി, എന്നിട്ട് ലോക്കൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കുറച്ച് പേരൻസിനൊക്കെ അയച്ചു കൊടുത്തു. അവർക്കൊക്കെ അതിൽ വലിയ താല്പര്യമാണ്. ഈ സയൻസ് കിറ്റേ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുമാത്രമല്ല, എക്സ്പീരിമെൻസൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോസും ഉണ്ട്. പക്ഷേ ഇവർക്കിടയ്ക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അവർ പക്ഷേ പല കമ്പനികളെയും സമീപിച്ചു. അതിൽ ചില കമ്പനീസ് പറയുന്ന ലക്ഷങ്ങൾ കൊടുക്കണം ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ്.
0: എന്തായി ബിന്ദു ടീച്ചറിന്റെ അവസ്ഥ? എന്താ?
1: എന്റെ അവസ്ഥയല്ല, എന്റെ കൂട്ടുകാരിയെ ഞാൻ വിളിച്ചിരുന്നു. സോപ്പാണല്ലോ അവള് തിരഞ്ഞെടുത്തത്. അപ്പൊ സോപ്പ് എളുപ്പത്തിൽ ഓർഡർ ചെയ്യാനും ഓർഡർ ചെയ്യുന്നതിന് മുൻപ് അവർക്ക് സ്കിൻ ടൈപ്പ് ഒക്കെ അനുസരിച്ച് ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആപ്പ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നവർ വിചാരിച്ചു. പക്ഷേ ഈ പ്രായത്തിൽ ഇനി ജാവയും പൈത്തണും ഒന്നും പഠിക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് എന്ന് പറഞ്ഞു ഞാൻ അവളോട് ഈ ആപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ.
0: ടീച്ചർ, ഇതൊക്കെ വളരെ പഴഞ്ചൻ ആശയങ്ങളാണ്. നമ്മൾ ഇന്ന് പറയുന്നത് ഏറ്റവും മികച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നാണ്. അതായത് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടും കോഡിംഗിന് ഇല്ലാത്ത ആർക്കും അവർക്ക് ആവശ്യമുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്.
1: ശരിക്കും?
0: അതെ, ഇത് ആഗോളതലത്തിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ യാതൊരുവിധ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പലതരം ആപ്പുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ നോ കോഡ് ആപ്പ് ഡെവലപ്മെന്റ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്.
1: ഇതൊക്കെ ഉള്ളതാണോ സാറേ? ഒരു വരി കോഡ് പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സാർ ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടോ? അതുമല്ല, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇല്ലാതെ ഒരു കമ്പ്യൂട്ടറിനോ മൊബൈലിനോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബാക്ക്ഗ്രൗണ്ടിൽ കോഡിംഗ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
0: തമാശയല്ല ടീച്ചറെ, ഞാൻ ലൈവായി കാണിച്ചു തരാം. നമ്മൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റ് ബോക്സ് വേണമെങ്കിൽ അത് ടൂൾ ബാറിൽ നിന്ന് വലിച്ച് സ്ലൈഡിലേക്ക് വയ്ക്കുന്നു. ഒരു ചിത്രം വേണമെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യുന്നു, അതിന്റെ വലിപ്പം മാറ്റുന്നു, കുറയ്ക്കുന്നു. അതിന് നമ്മൾ കോഡ് എഴുതാറുണ്ടോ?
1: ഇല്ല.
0: അതുപോലെ തന്നെ നോ കോഡ് ആപ്പുകളുടെയും പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഇതിലൊരു വിഷ്വൽ ഇന്റർഫേസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ആപ്പിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ, ഫ്രണ്ട് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു വെബ്സൈറ്റിൽ നമ്മൾ കാണുന്ന പേജ് അത് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആപ്പിൻ്റെ ഫ്രണ്ട് എൻഡിൽ ഇന്ന ഒരു ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് സഹായിക്കുന്ന ടൂളുകൾ എടുത്തിട്ട് അതിനകത്ത് ആ ബട്ടൺ അവിടുന്ന് ഡ്രാഗ് ചെയ്ത് നമ്മൾ

കാണേണ്ട സ്ഥലത്തേക്ക് വയ്ക്കുന്നു. അത് താഴെ വയ്ക്കണം, മുകളിൽ വയ്ക്കണം ഒക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതിൻ്റെ കളറും നമുക്ക് സെറ്റ് ചെയ്യാം, ഇതിൻ്റെ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം, ഇതിൻ്റെ വലുപ്പം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനൊന്നും പിന്നിലെ കോഡ് അറിയണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ

0: നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഷീറ്റ്സ്, അതിൽ ആളുകളുടെ പേരും അഡ്രസ്സും ഒക്കെ ഒരു ഡാറ്റാബേസ് പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ നേരത്തെ ഫ്രണ്ടൻ്റുമായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനും പറ്റിയ ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗ്ലൈഡ് എന്ന് പറഞ്ഞ ടൂളുണ്ട്, അഡാലോ എന്ന് പറഞ്ഞ ടൂളുണ്ട്, ഫ്ലട്ടർ ഫ്ലോ എന്ന് പറഞ്ഞ ടൂളുകളുണ്ട്. അപ്പോൾ ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡാറ്റ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വീഴ്ത്താൻ ഇപ്പോൾ പറ്റും.
1: സാറേ, അപ്പോൾ ഈ സയൻസ് കിറ്റ് ഉപയോഗിക്കുന്ന കുട്ടികൾക്കേ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നാൽ ചാറ്റ് വഴി ചോദിക്കാനൊക്കെ പറ്റുമോ? അതുപോലെ ഈ എക്സ്പീരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടേ അത് അതിന്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലോഗിൻ ചെയ്ത് കാണാനൊക്കെ പറ്റുന്ന ഒരു ആപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ?
0: പിന്നെ എന്താ ടീച്ചറേ, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലൈഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചറിൻ്റെ കൂട്ടുകാരിയുടെ സയൻസ് കിറ്റ് മേടിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് കരുതുക. ആ ലിസ്റ്റിൽ എന്തൊക്കെയുണ്ടാവും? പേരുണ്ടാവും, അവർ മേടിച്ച സാധനത്തിൻ്റെ മോഡലുണ്ടാവും, മേടിച്ച ദിവസം ഉണ്ടാവും, പൈസ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഗ്ലൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റയെല്ലാം ഒരു മൊബൈൽ ആപ്പ് ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു മോഡലിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും.
1: സാറേ, അപ്പോൾ ഒരു സംശയം, ഈ ആപ്പിലൂടെ പേയ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അത് സുരക്ഷിതമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്ന് ഉറപ്പാണോ?
0: ടീച്ചറേ, നമ്മുടെ ഈ സംശയങ്ങളെല്ലാം ഇത് പഴയ കഥകളാണ്. പണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഒരു ഒരു ഡെവലപ്മെൻറ്റ് ടീം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ടീം തന്നെ അവരുടെ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഓരോ കാര്യത്തിനും അതിന് വൈദഗ്ധ്യമുള്ള ടൂളുകളുണ്ട്. ടീച്ചർ പറഞ്ഞ പേയ്മെൻ്റ് ആണെങ്കിൽ ആ പേയ്മെൻറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പല പല മോഡൽസ് ഉണ്ട്. ഇപ്പോൾ റിസർപേ ഉണ്ട്, സ്ട്രൈപ്പ് ഉണ്ട്, ഇവരൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വയ്ക്കാൻ പറ്റിയ പ്ലഗിൻസ് തരും. നമ്മളത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വയ്ക്കുക, അതിൻ്റെ ബാക്ക് എൻഡിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ സുരക്ഷിതത്വമൊക്കെ അവരുടെ ഉത്തരവാദിത്വമാകും. അപ്പോൾ അതും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ
1: സാറേ, സാർ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ നോ കോഡ് പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആപ്പുകൾ, വലിയ വലിയ ഐ ടി കമ്പനികൾ കോഡ് എഴുതി ഉണ്ടാക്കുന്ന ഒഫീഷ്യൽ ആപ്പുകളുടെ അത്രയും എഫിഷ്യൻസി ഉള്ളതായിരിക്കുമോ? ആളുകൾക്കിത് സാധാരണ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ സാറേ?
0: ആ, ടീച്ചർ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. രണ്ട് തരത്തിലാണ് നമുക്കിപ്പോൾ ഈ ടൂൾസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് PWA, പ്രോഗ്രസീവ് വെബ് ആപ്പ് എന്ന രീതിയിലുള്ളത്. ഇത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്നും കളയാതെ ലിങ്ക് വഴി നേരിട്ട് നമ്മുടെ ഫോണിനകത്ത് ഒരു ഹോം സ്ക്രീനിൽ ആപ്പ് പോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു ലിങ്ക് പോലെ ഇരിക്കും, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ പക്ഷേ ആ ലിങ്കിലേക്ക് ആയിരിക്കും പോകുന്നത്.
1: അതുകൊണ്ട് നമ്മുടെ ഫോണിലെ സ്പേസ് ഒന്നും പോകത്തില്ല.
0: കറക്റ്റ്. അപ്പോൾ ഈ ഗ്ലൈഡ് പോലുള്ള ടൂളുകൾ ഇങ്ങനെയാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. ചെറുകിട ബിസിനസ്സുകൾക്ക് ഇത് വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ രീതിയാണ് ഈ നേറ്റീവ് ആപ്സ്. ഇപ്പോൾ അഡാലോ, ബബിൾ അല്ലെങ്കിൽ ഫ്ലട്ടർ ഫ്ലോ ഇതുപോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നേറ്റീവായിട്ടുള്ള ആപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടൂളുകൾ ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് നമുക്ക് ആപ്പിൾ സ്റ്റോറിലോ ഗൂഗിൾ പ്ലേയിലോ ഒക്കെ നമുക്ക് ഔദ്യോഗികമായി ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിനൊക്കെ, ഇപ്പോൾ ഗൂഗിൾ പ്ലേ ആയാലും ആപ്പിൾ സ്റ്റോർ ആയാലും, ഇവർക്ക് ചില കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കോഡിന് ആ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിനകത്ത് പബ്ലിഷ് ചെയ്യാനും പറ്റത്തുള്ളൂ. പൊതുവേ നമ്മൾ ഈ നോ കോഡ് ടൂൾസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ആപ്പുകൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നത് തന്നെയാണ്.
1: അപ്പോൾ എഞ്ചിനീയറിംഗും കോഡിങ്ങും ഒന്നും പഠിക്കാതെ തന്നെ ആപ്പ് ഉണ്ടാക്കാന്നാണോ ശിവൻ സാർ പറയുന്നത്?
0: അത്ര ലളിതമായി ഞാൻ പറയില്ല. ഇത് നമുക്ക് നമ്മുടെ ഇപ്പോൾ നമുക്കിപ്പോൾ അടുക്കളയിൽ ഒരു പായസം ഉണ്ടാക്കണം, നമ്മുടെ രീതിക്കും ഉണ്ടാക്കാം, കല്യാണത്തിന് വയ്ക്കുന്ന പോലെ നല്ലൊരു പായസം നല്ലൊരു പാചകക്കാരനെ കൊണ്ടും ഉണ്ടാക്കാം. നമ്മുടെ തൽക്കാലത്തെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന പായസം മതിയാവും, ഇതിനെ അങ്ങനെ കണ്ടാൽ മതിയാവും. അപ്പോൾ ആർക്ക് വേണോ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം പോലെ തന്നെയാണ് ഇതിലെ പല ആപ്പുകളും. പക്ഷേ അത് ആ പായസത്തിന് മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ടാവും.
1: അതായത് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നല്ലേ?
0: നമ്മുടെ വലിയ ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പറയുന്ന ആപ്പുകൾ ഒക്കെ ഇതിൻ്റെ അവസാന വാക്കാണ് എന്നൊന്നും ഞാൻ പറയും.

0: ഈ ടൂളുകൾ നമ്മളെ സഹായിക്കും. പക്ഷെ ഇതിനെ ഒരു പക്ഷേ ഇതിന് ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, മറ്റ് കാര്യങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പോസിബിളാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആപ്പ് ഉണ്ടാക്കി സമീപിച്ചപ്പോൾ കമ്പനി 500,000 പറഞ്ഞു. ആ 500,000 ആപ്പ് തൽക്കാലം ചിലപ്പോൾ ആവശ്യം ഉണ്ടായി വരത്തില്ല. നമുക്ക് ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് ആണ് ഇറക്കേണ്ടത്, അതിനൊരു ചെറിയൊരു ആപ്പ് മതിയാവും. അത്തരത്തിലാണെങ്കിൽ നമുക്ക് ഈ ടൂളുകൾ ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള സാധനം ഉണ്ടാക്കാം, നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങളൊക്കെ എന്തായാലും നിറവേറിപ്പോ.
1: സാർ, അപ്പോൾ ഞങ്ങൾക്കും ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ?
0: ആർക്കും പഠിക്കാം. ടീച്ചർ, ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു നോ കോഡ് ആപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ആർക്കും ആപ്പ് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതും പോലെ തന്നെ ഇതും ഒരു സ്കില്ലായി കണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ പാചകം ഇമ്പ്രൂവ് ചെയ്യുന്നത് പോലെ നമ്മൾ പായസം ചെറുതായി ഉണ്ടാക്കാൻ പഠിച്ചിട്ട് നിർത്തുകയല്ലോ, നമ്മളത് നന്നാക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രോംപ്റ്റുകൾ നന്നാക്കേണ്ടതായിട്ട് വരും, നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ മാറ്റേണ്ടതായിട്ട് വരും. ഒരു ടൂൾ ഉണ്ടാക്കുന്ന കോഡിനെ മറ്റൊരു ടൂൾ കൊണ്ട് ചിലപ്പം നമ്മൾ നന്നാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതിൽ തന്നെ ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. നമ്മൾ ഏതൊരു സ്കില്ലും പഠിക്കുന്നത് പോലെ ഈ ടെക്നീക്സ് കൂടെ നമ്മൾ പഠിക്കണം. ഇതിനൊരു നോളജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു ടൂളിനെ കൊണ്ട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റിംഗ് മെഷീനെ കൊണ്ട് നമ്മളൊരു കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന ഇന്ന രീതിയിൽ ഇത് ചെയ്യണം എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആയിക്കഴിയാൻ നേരത്ത് ഇത് ആർക്കും പഠിക്കാവുന്ന, എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യമായി മാറും.
1: അപ്പൊ അന്ന് സാറ് കുട്ടികൾ വഴക്കിടുന്നതിന്റെ നമ്മൾ പരിഹാരം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ പറയണം എന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിനോട് പറയുന്നതിനും ഒരു രീതിയുണ്ട് എന്നാണ് സാറ് പറയുന്നത്.
0: ഏതാണ്?
2: ആപ്പ് ഉണ്ടാക്കാം കോഡില്ലാതെ. ശബ്ദ സാന്നിധ്യം മൃദുൽ ജേക്കബ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. Thank you.

0: ഇരവികുളം ദേശീയോദ്യാനം.
1: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, മലയാള ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ കെ ജയകുമാർ ഈണമിട്ട് ക്ഷമിക്കണം രചന നിർവഹിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കെ ജയകുമാർ കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന മലയാളിയായ മുൻ IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചു. ഒപ്പം തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി ജോലി ചെയ്തു വരുന്നു. അദ്ദേഹം മലയാളത്തിൽ എണ്ണം പറഞ്ഞ കവിതകളും ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച വ്യക്തിയാണ്. അദ്ദേഹം രചിച്ച ഗാനങ്ങളിലൂടെ ഒരു സഞ്ചാരമാണ് ഇന്ന് ഈ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിൽ. ആദ്യ ഗാനം യേശുദാസാണ് പാടിയത്. നീലക്കടം എന്ന ചിത്രത്തിലെ ഗാനം രവീന്ദ്രൻ്റെ സംഗീതം.
2: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശു

ഈ ഗാനവും യേശുദാസ് പാടിയത്. ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് രവി ബോംബെ.

കെ ജയകുമാറിന് എതിരെ നിർവഹിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ അവസാനമായി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം കുഞ്ഞാറ്റക്കിളികൾ, ഈണമിട്ടത് എ ജെ ജോസഫ്.

കവിയും ഗാനരചിതാവും സംഗീത സംവിധായകനും ചലച്ചിത്ര സംവിധായകനുമെല്ലാമായ കെ ജയകുമാർ IAS രചന നിർവഹിച്ച ഗാനങ്ങളാണ് മലയാള ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത്.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ഓർമ്മകളുടെ ഈണങ്ങൾ കോർത്തിണക്കി നമ്മുടെ സംഗീത കൂട്ടായ്മ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. കാലം എത്ര കഴിഞ്ഞാലും മനസ്സിൻ്റെ കോണിൽ മായാതെ നിൽക്കുന്ന ആ മധുരഗീതങ്ങളുമായി ഇതാ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ. ഈ ഹൃദയരാഗങ്ങളിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം പാട്ടിൻ്റെ പാലാഴി തീർക്കാൻ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ MB ബിജു. പ്രിയ ശ്രോതാക്കളുടെ സന്ദേശങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. ഇന്ന് നജുമ കോതമംഗലത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനത്തോടെ നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ നജുമ കോതമംഗലത്ത് നിന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കരയിലേക്കൊരു കടൽ ദൂരം എന്ന സിനിമയിലെ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ എന്ന് തുടങ്ങുന്ന യേശുദാസ് ആലപിച്ച ഗാനം. ഈ ഗാനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇത് വെച്ച് തരാമോ? തീർച്ചയായും ഈ ഗാനം ഏവർക്കും പ്രിയപ്പെട്ട മനോഹരമായ ഗാനമാണ്. യേശുദാസ് പാടിയ ഗാനം, ONV രചന, എം ജയചന്ദ്രനാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയത്. മനോഹരമായ ഈ പാട്ട് കേട്ടോളൂ. ഈ ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കാം.

ഈ പരിപാടിയിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ഹായ്, ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് ഈവനിങ് എഫ് എം ആൻഡ് ഹൃദയരാഗൻ ടീം. ഞാൻ ജിഷ ജോൺസൺ, എറണാകുളം ജില്ലയിലെ തിരുമുപ്പത്ത് നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. പ്രോഗ്രാം കേൾക്കാറുണ്ട്, ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. സന്തോഷം. പുതിയൊരു ശ്രോതാവിനെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദയരാഗത്തിലൂടെ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലെ സുജാത ചേച്ചി പാടിയ വസന്തരാവിൽ കുയിലിന് പാടാതിരിക്കുവാൻ വയ്യ എന്ന പാട്ട് വെച്ചു തരുമോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൽമ പറഞ്ഞിട്ടാണ് ഹൃദയരാഗം ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. ഈ പാട്ട് സൽമയ്ക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തീർച്ചയായും സൽമയ്ക്കും ജിഷയ്ക്കും വേണ്ടി ഈ പാട്ട് കേട്ടോളൂ. സ്നേഹപൂർവ്വം, ജിഷ ജോൺസൺ, തിരുമുപ്പം എന്നാണ് സന്ദേശത്തിൽ അയച്ചിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം. കൈതപ്രം എഴുതി ജോൺസൺ ഇണമിട്ടതാണ് ഈ ഗാനം. ചിത്രം ഫോട്ടോഗ്രാഫർ.

ഇനി രാജേഷ് തുവ്വൂർ എന്ന ശ്രോതാവിന്റെ സന്ദേശം വായിക്കട്ടെ. മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ താമരക്കിളി പാടുന്നു തെയ് തെയ് തകതോം എന്ന ഗാനം കേൾക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പ്രിയഹൃദയരാഗമേ എന്നാണ് സന്ദേശം. ഇഷ്ടഗാനം കേട്ടോളൂ. എം ജി ശ്രീകുമാറും ചിത്രയുമാണ് ഈ ഗാനം പാടിയത്. ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീതം നൽകിയത് ഇളയരാജ.

ഈ സന്ദേശം അയച്ചിരിക്കുന്ന ശ്രോതാവ് ശശിധരൻ തണ്ണീർമുക്കം ചേർത്തല എന്നയാളാണ്. അദ്ദേഹത്തിന് സന്ദേശം വായിക്കട്ടെ. പ്രശസ്ത നാടക ചലച്ചിത്ര നടൻ ശ്രീ രാജൻ പി ദേവ് മരിച്ചിട്ട് ഇന്നേക്ക് 17 വർഷമായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ തൊമ്മനും മക്കളും എന്ന സിനിമയിലെ വട്ടോലക്കുട ചൂടിയെത്തിയ വട്ടാരമ്പളിപ്പെണ്ണ എന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായും രാജൻ പി ദേവിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം. ഈ ഗാനം യേശുദാസും ചിത്രയും പാടിയതാണ്. കൈതപ്പം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത്. ഈണമിട്ടത് അലക്സ് പോൾ. പാട്ട് കേട്ടോളൂ.

ഇനി സോബി മുള്ളരിങ്ങാട് വണ്ണപ്പുറം തൊടുപെടുന്ന ശ്രോതാവിൻ്റെ സന്ദേശമാണ്. സോബിക്ക് ജാനകി മുമ്പ് പാടിയ ഒരു ഗാനം കേട്ടാൽ മതി, അങ്ങനെയാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. സോബിക്ക് വേണ്ടി ഞങ്ങൾ ചാന്തുപൊട്ട നേതൃത്വത്തിലെ ജാനകി മുമ്പ് പാടിയ ആഴക്കടലിൻ്റെ എന്നാരംഭിക്കുന്ന ഗാനം വെച്ചു തരാം. വയലാർ ശരചന്ദ്രമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട ഗാനമാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

എസ് ജാനകിയുടെ ഗാനമാണ് ആവശ്യപ്പെട്ടത്. ഈ ഗാനം പി ജയചന്ദ്രനും പാടിയിരുന്നു. ആ പാട്ടാണ് തെറ്റായി പ്രക്ഷേപണം ചെയ്തത്. ഇപ്പോൾ എഴുതാ ജാനകിയമ്മയുടെ പാട്ട് കേട്ടോളൂ.

ഇനി ജോഷി അങ്കമാലിയുടെ സന്ദേശമാണ് ഹൃദയരാഗമി. നമസ്കാരം. പാടൂ താലി പൂത്തുമ്പി എന്ന ഗാനം ചിത്രം നയം വ്യക്തമാക്കുന്നു. ഈ ഗാനം പ്രക്ഷേപണം ചെയ്യുമോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തീർച്ചയായും ജോഷിയുടെ ഇഷ്ടഗാനം കേട്ടോളൂ. ജി വേണുഗോപാലും സുജാതയുമാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്.

ഇനി ആചാര്യ തിരുവത്രയും നഫീസ കുഞ്ഞിപ്പ പന്താവൂരും ഒരുപോലെ ആവശ്യപ്പെട്ട ഗാനമാണ് അങ്ങാടി എന്ന ചിത്രത്തിലെ കണ്ണും കണ്ണും എന്നാരംഭിക്കുന്ന ഗാനം. വളരെ മനോഹരമായ ഈ ഗാനം യേശുദാസ്, എസ് ജാനകി എന്നിവർ ചേർന്ന് പാടിയതാണ്. ബിച്ചു തിരുമല എഴുതി, ശ്യാം ഈണമിട്ട ഗാനമാണിത്. ഈ ഗാനം നമുക്ക് കേട്ടാലോ.

എനിക്ക് കുറച്ച് നാളായി പാട്ട് കിട്ടിയിട്ട് എന്ന സങ്കടം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് ഷാജു മടത്തുംപടി എന്ന ശ്രോതാവ് സന്ദേശം അയച്ചിട്ടുള്ളത്. നമസ്കാരം ഹൃദയരാഗമേ, എനിക്ക് സിന്ദൂരച്ചപ്പൻ നേതൃത്വത്തിലെ യേശുദാസ് പാടിയ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഷാജു മടത്തുംപടി. ഏതായാലും പിണക്കമൊന്നും വേണ്ട, വൈകിയാലും പാട്ട് തരാതെ ഞങ്ങൾ പോകാറില്ല. മിക്കവാറും എല്ലാ ശ്രോതാക്കളെയും ഒരുപോലെ പരിഗണിച്ചാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. യേശുദാസാണ് ഈ ഗാനം പാടിയത്. യൂസഫലി കെജീരയുടെ വരികൾക്ക് ദേവരാജൻ ഈണമിട്ട ഗാനം. ഈ ഗാനം കേട്ടോളൂ, ഇനിയും പാട്ടുകൾക്കായി സന്ദേശം അയച്ചോളൂ.

പ്രിയ ഹൃദയരാഗത്തിന് നമസ്തേ. മനസ്സിൻ്റെ താളുകൾക്കിടയിൽ ഞാൻ പണ്ടൊരു മയിൽപ്പീലി ഒളിച്ചു വെച്ചു. ചിത്രം ധീരസമീരേ യമുന തീരേ. ഈ ഗാനം എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി വെച്ചു തരണേ. സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത് ലീബ പുരുഷോത്തമൻ തിരുവാങ്കുളം ശ്രോതാവാണ്. ശ്രോതാവ് ഈ അവതാരകന് ഒരു നമസ്തേ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും ദീപയ്ക്കും നമസ്തേ. ഇഷ്ടഗാനം കേട്ടോളൂ. ഇഷ്ടഗാനത്തിനായി കാത്തിരിക്കുന്ന എല്ലാവർക്കുമായാണ് ഈ ഗാനം ലീബ ചോദിച്ചിട്ടുള്ളത്. ദീപയ്ക്കും സുഹൃത്തുക്കൾക്കുമായി ഈ ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയതാണ് ഈ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ശ്യാം ഈണമിട്ടത്.

പ്രിയ ഹൃദയരാഗത്തിന് ഒന്നാനാം പൂമരത്തിൽ ഒരേ ഒരു ചില്ലയിൽ ചിത്രം 3 പൂക്കൾ ഈ പാട്ട് കേൾപ്പിക്കുമോ എന്ന് സന്ദേശം അയച്ചിരിക്കുന്നു ആതിര പൂഞ്ഞാർ അടിവാരത്ത് നിന്ന്. ആതിരയുടെ ഇഷ്ടഗാനം കേട്ടോളൂ. എസ് ജാനകി പാടിയതാണ് ഈ ഗാനം. പി ഭാസ്കറിൻ്റെ വരികൾക്ക് TK പുകഴേന്തി ഇണമിട്ടത്.

പ്രിയ ഹൃദയരാഗമേ, ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ യേശുദാസും വാണിജ്യറാമും പാടിയ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ എന്ന ഗാനം കേൾക്കാൻ ഇഷ്ടം. പ്രിയ സുഹൃത്ത് സുരേഷ്, ഹൃദയരാഗം അവതാരകർ, ശ്രോതാക്കൾ എന്നിവർക്കായി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വിജി തിരുവനന്തപുരം എന്ന ശ്രോതാവാണ്. ഇഷ്ടഗാനം കേട്ടോളൂ. യേശുദാസും വാണിജ്യറാമും പാടിയ ഈ ഗാനം സന്തോഷ് വർമ്മ എഴുതി ജെറി അമൽദേവ് ഈണമിട്ടതാണ്.

ഇനി പി മോഹൻദാസ് തമ്പുരു മുക്കം കോഴിക്കോടിൻ്റെ സന്ദേശമാണ്. ഹൃദയരാഗങ്ങളെ സ്വർണമുകിലുകൾ സ്വപ്നം കാണുമെന്ന ഗാനം, ചിത്രം വിലക്കപ്പെട്ട ബന്ധങ്ങൾ, പാടിയത് എസ് ജാനകി. ഈ ഗാനം ഇഷ്ടപ്പെടുന്നു എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. തീർച്ചയായും നമ്മളെല്ലാവരും കൂടി ഈ ഗാനം കേൾക്കാൻ പോവുകയാണ്. ഡോക്ടർ പവിത്രനാണ് ഈ ഗാനം എഴുതിയത്. എ ടി ഉമ്മറിൻ്റേതാണ് സംഗീതം. മോഹൻദാസിൻ്റെയും നമ്മുടെയും പ്രിയ ഗാനം കേട്ടുള്ളൂ.

ാണ് നമസ്കാരം പ്രിയ ഹൃദയരാഗമേ. എനിക്ക് തലമുറ എന്ന സിനിമയിലെ മൂകവസന്തം വീണയിലുറങ്ങി എന്ന മനോഹരമായ ഗാനം എൻ്റെ പ്രിയപ്പെട്ടവർക്കായി നൽകുമോ എന്നാണ് സന്ദേശം ചോദിച്ചിരിക്കുന്നത്. യേശുദാസ് പാടിയ ഗാനമാണ്, പാട്ട് കേട്ടുള്ളൂ.

0: സ്വയം കേട്ടാസ്വദിക്കാനും പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാനുമായി ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് പ്രിയ ശ്രോതാക്കൾ അയച്ച സന്ദേശങ്ങളിലൂടെയുള്ള ഈ ഗാനപ്രയാണം ഇന്നത്തെ ഹൃദയരാഗത്തിൽ ഇത്രമാത്രം. ഇനി മനോഹരമായ മറ്റൊരു സംഗീതയാത്രയിൽ വീണ്ടും ഒത്തുചേരാം. ശുഭരാത്രി. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani. The news read by Reshma Tiwari. The Lok Sabha today passed the anti-paper leak bill proposing tougher penalties and fast-track courts to curb exam malpractices. The bill seeks to amend the Public Examinations Prevention of Unfair Means Act 2024. The public

സ്പൈസഫും. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.